ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 3, കൊല്ലവർഷം 1201 മിഥുനം 10, 2026 ജൂൺ 24 ബുധനാഴ്ച. സമയം 5 കഴിഞ്ഞ് 51:38. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു.
1: സാമവേദത്തിലെ 152-ാമത്തെ മന്ത്രമാണിത്. അഹം ഇദ്ധി പിദുഷ്പരിഹി മേധാമൃതസ്യജഗ്രഹ അഹം സൂയ ഇവാജനി. അന്വയവും സാരവും അഹം ഇദ്ധി പിദുഹു ഇടതസ്യ മേധാംപരിജഗ്രഹ അഹം സൂയ ഇവ അജനി. ഞാൻ നിശ്ചയമായും ജ്ഞാനദാതാവായ പരമാത്മാവിൽ നിന്നും വേദജ്ഞാനത്തിന്റെ ബുദ്ധിയെ ഗ്രഹിക്കുന്നു. ഈ വേദജ്ഞാനം നേടിയിട്ട് ഞാൻ സൂര്യനെപ്പോലെ ആയിത്തീരും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ അറിവിന് തുല്യം പവിത്രമായി മറ്റൊന്നില്ല. അറിവ് സ്വയം പവിത്രമാണെന്ന് മാത്രമല്ല,

0: അത് സകലരെയും പവിത്രമാക്കുന്നതിലും സമർത്ഥമാണ്. തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ഥ വിദ്യതേ അഴനായ, യജുർവേദത്തിലുള്ളതാണ്. പരമാത്മാവിന്റെ അറിവ് കൂടാതെ മൃത്യുവിനെ കടക്കുന്നതിന് സാധ്യമല്ല. മോക്ഷപ്രാപ്തിക്ക് അറിവ് നേടുകയല്ലാതെ വേറെ വഴിയില്ല. ഈശ്വരൻ സൃഷ്ടിയുടെ ആദിയിൽ വേദജ്ഞാനം മാനവർക്ക് നൽകി. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവീയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഈ മഹാജ്ഞാനത്തെ ഞാൻ ആദ്യം വിവസ്വാന് പറഞ്ഞുകൊടുത്തു, വിവസ്വാൻ അത് മനുവിന് പറഞ്ഞുകൊടുത്തു, മനുവാകട്ടെ ഇക്ഷ്വാകുവിന് പറഞ്ഞുകൊടുത്തു എന്നു ഗീതയിൽ പറയുന്നു. ഈ അറിവ് വേദജ്ഞാനമാണ്. വേദജ്ഞാനം സമുദ്ര സദൃശമാണ്. ആ അറിവിന് ആദിയും അന്തവുമില്ല. ഈശ്വരഭക്തരുടെ കർത്തവ്യം ഈ വേദജ്ഞാനത്തെ കരസ്ഥമാക്കുകയാണ്. അതിനായി അവൻ വേദസമുദ്രത്തിന്റെ അഗാധതയിൽ മുങ്ങിത്തപ്പുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ജ്ഞാനരത്നം പുറത്തെടുക്കുന്നു. അഥർവവേദത്തിൽ ഇതേ ധ്വനി കേൾക്കുന്നു. ദുഃഖേ സായം, ദുഃഖേ പ്രാതർ, ദുഃഖേ മധ്യം ദിനം പരി. ഞാൻ രാവിലെ വേദധേനുവിനെ കറക്കുന്നു. മധ്യാഹ്നത്തിലും സായംകാലത്തും വേദം കറന്നെടുക്കുന്നു. എപ്പോഴും ഞാൻ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നു സാരം. ഈ അറിവ് നേടി ഞാൻ സൂര്യന് സദൃശനാകുന്നു. സൂര്യസമാനം ഞാൻ പ്രകാശിക്കുന്നു. സൂര്യതുല്യം ഓജസ്സിയും തേജസ്സിയുമാവുന്നു. സൂര്യനു തുല്യം പ്രകാശിക്കുന്നതിന് നാം സൂര്യന്റെ ഗുണങ്ങളെ സ്വായത്തമാക്കണം. സൂര്യന്റെ ഗുണങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, സൂര്യൻ വളരെ ദൂരെ ഉയരത്തിലാണ്. നമ്മുടെ ലക്ഷ്യവും ഏറെ ഉയരത്തിലാണ്. തിന്നും കുടിച്ചും മതിച്ചും മരിച്ചു പോവുക നമ്മുടെ ലക്ഷ്യമേ അല്ല. രണ്ട്, സൂര്യൻ നിശ്ചിത സമയത്ത് ഉദിക്കുന്നു, നിശ്ചിത സമയത്ത് അസ്തമിക്കുന്നു. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതചര്യയെ നിയന്ത്രിതമാക്കണം. ഓരോന്നും അതാതിന്റെ സമയത്ത് ചെയ്യുക. സമയപാലനത്തിൽ വിശേഷ ശ്രദ്ധയുണ്ടാകണം. മൂന്ന്, ഉദയത്തിൽ സൂര്യൻ ചുവന്നിരിക്കുന്നു, അസ്തമയത്തിലും സൂര്യന് ചുവപ്പ് തന്നെ. സമ്പത്തിയിലും വിപത്തിയിലും ഒരേ ഭാവം. സമത്വം യോഗ ഉച്ചതേ, എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും സമത്വത്തെ ദർശിക്കുക. ജീവിതത്തിൽ സമ്പത്തിലും വിപത്തിയിലും സമഭാവം കൈക്കൊള്ളുക. നാല്, സൂര്യൻ ദോഷം ഗ്രഹിക്കാതെ ഗുണം മാത്രം സ്വീകരിക്കുന്നു, എന്നിട്ട് ആ ഗുണത്തെ അന്യർക്ക് പ്രദാനം ചെയ്യുന്നു. സമുദ്രത്തിലെ ജലം സ്വീകരിക്കുന്നു, ഉപ്പിനെ സ്വീകരിക്കുന്നില്ല. അതുപോലെ നമ്മളും ഗുണത്തെ മാത്രം സ്വീകരിക്കുക, ദോഷത്തെ ത്യജിക്കുക. അഞ്ച്, സൂര്യൻ നിരന്തരം ഗതി നേടുന്നു, അതുപോലെ നിരന്തരം മുന്നോട്ടു പോവുക, ഉന്നതി നേടുക. ഉദ്യാനം ദേ പുരുഷ ന അവയാനം എന്ന അഥർവവേദം. ഹേ പുരുഷ, ഉത്തരോത്തരം ഉന്നതി നേടുക. ഒരിക്കലും താഴേക്ക് വീഴരുത്, ഉയരത്തിലേക്ക്, ഉയരത്തിലേക്ക്. അതിനാവട്ടെ നമ്മുടെ കർമ്മപദ്ധതി. ഉദ്ധരേത് ആത്മനാത്മാനം, നാത്മാനം അവസാദയേത് എന്നു ഗീതയിലും പറഞ്ഞിരിക്കുന്നു. സ്വയം ആത്മശക്തിയെ ഉണർത്തുക. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മശക്തി താഴേക്ക് പോയി അധപ്പതിക്കാതെ നോക്കുകയും വേണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കവനമന്ദിരം പങ്കജാക്ഷൻ. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് റഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറെത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഉരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി

യോട് യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരി, ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ദിവ്യദർശനം എന്ന കവിത ആലാപനം രവിശങ്കർ, ഉദയഗീതം കെ ജി മേനോൻ അവതരിപ്പിച്ച സൗന്ദര്യലഹരി മലയാള വിവർത്തനം, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 58-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദ ചര്യകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ചൈത്ര യു സംസാരിക്കുന്നു. 12:20 ചലച്ചിത്രഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മൈഗ്രീനും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ ആയുഷ്മാൻ ഭാരത് ജീവിതത്തിന് ഒരു കൈത്താങ്ങ്. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, പുനഃപ്രക്ഷേപണം. രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നു കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ 1-ാം ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്കും 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്, ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാം.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.

ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിപാടിയിൽ ആദ്യം ഉഷമലരിയിൽ ഇന്ന് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ദിവ്യദർശനം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

ദേവനുനിർണയം ഇല്ല കേൾ സ്പന്ദന കൗശലം കേവലം അക്കാരണത്താൽ വിരിഞ്ചാതി ദേവകൾ ഒക്കെ ആരാധ്യമായുള്ള നിൻ

നന്നായി ചമച്ച പതിനാലു ലോകവും തന്നായിരം ശിരസാൽ വഹിപ്പു ഹരി. ചുട്ടുപൊടിച്ചതുകൊണ്ടു ഭസ്മക്കുറിക്കൂട്ടു യഥാവിധി ചാർത്തിടുന്നു ഹരൻ. ഹൃത്തിലജ്ഞാനമം വൻകൂരിരുട്ടിന് മധ്യത്തിലുള്ള സൂര്യോദയദ്വീപമായി മന്ദബുദ്ധിക്കു.

ഉലയ്ക്കുവാൻ ഷഡ്പദമാലയം ഞാണുമയ്യമ്പുമായി വാസന്തകലമാം സാമന്ത സേവ്യനായി മാലേയ മാരുതസ്യന്തനാരുഢനായി വാസന്തകാലമാം സാമന്ത സേവ്യനായി മാലേയ മാരുതസ്യന്തനാരുഢനായി നിൻകടക്കൻ നിൻ കൃപാകടാക്ഷത്തിനാൽ ലോകങ്ങളേകനായി വെൽവുതേ മന്മഥൻ കൊഞ്ചുന്ന കാഞ്ചിയും കുമ്പികുംഭസ്ഥന

കുംഭി കുംഭസ്ഥനാകുഞ്ചിതം ശോഷിച്ച മധ്യപ്രദേശവും പൂർണചന്ദ്രാസ്യവും തൃക്കൈകളിൽ ചേർന്ന ബാണകോദണ്ഡവും പശവും തൊട്ടിയും ഇങ്ങനെ ഞങ്ങൾക്ക് മുന്നിൽ വിളങ്ങുന്ന അംഗജവൈരിക്ക് അഹങ്കാര രൂപിണി ശ്രീസുധാ സിന്ധുവിൻ മധ്യേ സുരദ്രുമവാടി സമാവൃതമം മണിസൈകതേ ശ്രീസുധാ സിന്ധുവിൻ മധ്യേ സുരദ്രുമ വാടി സമാവൃതമം മണിസൈകതേ തത്ര നീ പാരമൃന്ന ചിന്താമണി പത്തനേ ശ്രീ ശിവാകാര മഞ്ജോപരി ശ്രീ പരമേശ്വതൽപ്പം അമർന്നിടും ശ്രീ പരമേശ്വരി ചിൽ സുഖരൂപിണി തത്ര നീ പാരമമർന്ന ചിന്താമണി പത്തനേ ശ്രീ ശിവാകാര മഞ്ജോപരി ശ്രീ പരമേശ്വര തൽപ്പം അമർന്നിടും ശ്രീ പരമേശ്വരി ചിൽ സുഖരൂപിണി നിൻകടൽ കുമ്പിട്ടു കൂപ്പുന്നു നിത്യവും ധന്യരിൽ ധന്യരായുള്ളോർ ചെറ്റുപേ പൃഥ്വി മൂലാധാര പത്മസ്ഥിതം ജലതത്വം മണിപൂരനാമ ചക്രസ്ഥിതം.

പത്മസ്ഥിതം ജലതത്വം മണിപൂരനാമചക്രസ്ഥിതം അന്തർഭവിപ്പു സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നി മരുത്തങ്ങനാഹാദേ ഹൃത്തടേ അന്തർഭവിപ്പൂ സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നി മരുത്തങ്ങനാഹതേ ഹൃത്തടേ ഹൃത്തിനും മേലിരിക്കുന്നു വിയത്തത്വമന്മസ്തോ ഭ്രൂമധ്യ സംസ്ഥിതം ഇത്തം കളപഥം നീളവേ ഭേദിച്ചു പത്യ സഹസ്രാര പത്മേരിമി പൂനീ നിഞ്ചേവടികളിൽ നിന്നൊഴുകും സുധാസഞ്ചയധാരാശതപ്രവാഹത്തിനാൽ നിഞ്ചേവടികളിൽ നിന്നൊഴുകും സുധാസഞ്ചയധാരാശതപ്രവാഹത്തിനാൽ നാഡീപ്രപഞ്ചമാസിഞ്ചനം ചെയ്തിട്ടു നീ വെടിഞ്ഞിടുന്നിത് സുധാമണ്ഡലം വീണ്ടും ധരിച്ചു ഭുജംഗമസന്നിഭം കുണ്ടലാകാരമാത്മരൂപം സ്വയം നീ വെടിഞ്ഞിടുന്നിത് സുധാമണ്ഡലം വീണ്ടും ധരിച്ചു ഭുജംഗമസന്നിഭം കുണ്ടലാകാരം ആം ആത്മരൂപം സ്വയം.

ആനമാർന്നു സുഷുപ്തി ചെയ്യുന്നു നീ. ശ്രീകണ്ഠചക്രങ്ങളാലും സദാശിവയോഷിത്തു തൻ ചക്രപഞ്ചകം വിറയും. ശ്രീകണ്ഠചക്രങ്ങളാലും സദാശിവയോഷിത്തു തൻ ചക്രപഞ്ചകം വേറെയും ചേർന്നുള്ള മൂലപ്രകൃതികളാം.

വൻ തപശക്തിയാൽ പോലും അപ്രാപ്യമാം അന്ധകാരാതിതൻ സായുജ്യമാം പദം. നാഗനാരീഗണം മാനസവൃത്തിയാൽ പോകുന്നു നിൻ ദർശനാസ്വാദനോത്സുകർ വൃദ്ധനായി കാഴ്ചയ്ക്കു വൈരസ്യമേകുവാൻ. ശ്രദ്ധധർമ്മങ്ങളിൽ ചെല്ലാതെയായവൻ എങ്കിലും നിൻ അപാങ്കാലോകമേൽക്കുകിൽ അങ്ങനെ യുവനേകം യുവതികൾ കേശമഴിഞ്ഞു ദുകൂലം കിഴിഞ്ഞവർ മാറുമറയ്ക്കും വസനമിഴിഞ്ഞവർ പെട്ടെന്നു പൊട്ടിയ കാഞ്ചിയുമായവർ കൂട്ടമായി പിന്തുടർന്നോടുന്നത് അത്ഭുതം. 56 രശ്മികൾ ഭൂമിയിൽ 52 താൻ അബ്ദത്തത്വാത്മമായി വന്നിക്കുരശ്മികൾ 260 വായുവിൽ ചേരുന്നത് 54 താൻ ആകാശരശ്മികൾ 270 മാനസം വീശുന്നു 460 ഈ ചൊന്നരശ്മി സമൂഹത്തിനൊക്കെയും ആസ്പദം ദേവി നിൻ പാദാംബുജദ്വയം. ചിങ്ങനിലാവുപോൽ നിർമ്മല വെൺമതി മിന്നും മകുടം ശിരസിൽ അക്കൈകളിൽ കാണാം വരാഭയമുദ്രകൾ പുസ്തകം സ്പാടികമാലയും നിൻകഴൽ കൂപ്പുവോർ തേൻ മുന്തിരിപ്പഴം പാലും പണിഞ്ഞിടും. വാണിക്കു

വരാഹയമുദ്രകൾ പുസ്തകം സ്പാടികമാലയും നിൻകഴൽ കുപ്പുവോർത്തേൻ മുന്തിരിപ്പഴം പാലും പണിഞ്ഞിടും വാണിക്കൂ.

0: ചെലുത്തുവോർക്കേറും രസം പുളിക്കാടി മൂന്തിയിടുവാൻ തുൽപതി തൻ ഗുണസാര കഥാമൃതം വാഴ്ത്തി ജപിപ്പു നിൻ ജിഹ്വയ വിശ്രമം.
1: ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത് കെ ജി മേനോൻ അവതരിപ്പിച്ച സൗന്ദര്യലഹരി മലയാള വിവർത്തനം. ആകാശവാണി അനന്തപുരി FM 101.9.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി ആദ്യം പത്രവൃത്താന്തം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകൾക്ക് രാജ്യത്തിന്റെ ആദരവായി പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 2 ഘട്ടങ്ങളായി നടന്ന പുരസ്കാര വിതരണത്തിൽ 65 പേർക്കാണ് ഇന്നലെ പുരസ്കാരം സമ്മാനിച്ചത്. ഇന്ത്യ US വ്യാപാര കരാർ അന്തിമമാക്കുന്നതിനുള്ള നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ ആരംഭിച്ചു. US വ്യാപാര പ്രതിനിധി ജെമിസൺ ഗ്രീനും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിലാണ് ചർച്ച. കൂടിക്കാഴ്ച ഇന്ന് അവസാനിക്കും. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുൻപ് ടെലിഗ്രാമിന് ഏർപ്പെടുത്തിയ വിലക്കിന്റെ കാലാവധി അവസാനിച്ചു. ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും സേവനം ലഭ്യമായി തുടങ്ങി. മുഹൂർത്തത്തിനുള്ള പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയതായി സർക്കാർ അറിയിച്ചു. വെള്ളിയാഴ്ച മുഹറമായിരിക്കുന്നതിനാണിത്. സംസ്ഥാനത്ത് നാളെ പ്രവൃത്തി ദിനമായിരിക്കും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം തുടങ്ങും. 51.70 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളുകൾ നേടി പോർച്ചുഗലിന് ഉജ്ജ്വല ജയം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. ഇതോടെ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി റൊണാൾഡോ.

കേരളത്തിൽ മദ്യത്തെക്കുറിച്ചുള്ള ചർച്ച എപ്പോഴും എക്സൈസ് വരുമാനം, ടൂറിസം, സർക്കാർ നയം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. തകർന്ന കുടുംബങ്ങളോ മദ്യപരായ രക്ഷകർത്താക്കളുടെ പെരുമാറ്റത്തിന്റെ ട്രോമ പേറുന്ന കുട്ടികളോ നിരന്തര ആരോഗ്യ പ്രശ്നങ്ങളോ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളോ നമ്മുടെ റോഡുകളിൽ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളോ ഈ ചർച്ചകളിൽ വരാറില്ല. മദ്യത്തിന്റെ സാമൂഹിക വില അതിന്റെ സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ കൂടുതലാകുമ്പോൾ ചോദ്യം ഇതാണ്: വിൽക്കുന്ന ഓരോ കുപ്പിക്കും നമ്മൾ

0: യഥാർത്ഥത്തിൽ എത്ര വില നൽകേണ്ടി വരുന്നുണ്ട്?
1: മദ്യലഹരി എന്ന് പറയുന്ന ഒരു അവസ്ഥ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ വളരെ ചുരുക്കം പേര് മാത്രമാണ് ചെയ്തത്.
0: ലഹരി വിരുദ്ധ പ്രവർത്തകൻ ഫാദർ ഡേവിസ് ചിറമേൽ:
1: ഇന്ന് അതൊരു ഹൈ പ്രൊഫൈലായിട്ട് ആൾക്കാർ അതിനെ എടുത്തിരിക്കുക. അതായത് മദ്യപാനം എന്ന് പറയുന്നത് അത് ഇല്ലെങ്കിൽ എന്തോ ഒരു ഡിഫക്റ്റ് ഉള്ള മനുഷ്യനെ പോലെ കണക്കാക്കാം ഒരു വശം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ സാധനം വ്യാപിച്ചിട്ടുള്ളത് ഇന്ന് ലൈഫിലെ വീടുകളിലോ മറ്റു സ്ഥലങ്ങളിലോ അധ്വാനത്തിന്റെയോ മറ്റ് ഹോബികളോ സ്പോർട്സോ കലകളോ ഈ കാര്യങ്ങളെക്കാളൊക്കെ കൂടുതൽ ബോറടിക്കുന്ന കുട്ടികളാണ് അധികം പേര്. അപ്പൊ കുട്ടികള് അവരുടെ ക്രിയേറ്റിവിറ്റി മുഴുവനും ഇന്ന് നശിച്ചു പോവുകയാണ്. ഇന്ന് പല കുട്ടികളും പറയുന്നത് ബോറടിക്കണു ഫാദറെ, ബോറടിക്കണു വീട്ടില്. ഈ ഗ്യാപ്പിലാണ് ലഹരി പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ കയറും. പണ്ട് കാലത്തൊക്കെ വല്ല ബീഡിയോ സിഗരറ്റൊക്കെ വലിക്കുന്നല്ലാതെ നമ്മൾ കള്ള് ഷാപ്പിന്റെ അടുത്തേക്ക് നോക്ക പോലും ചെയ്യില്ല. ഇന്നിപ്പോ പരസ്യമായിട്ട് കുട്ടികള് മദ്യപിക്കുന്ന ഒരവസ്ഥ എത്തി. ഇന്ന് സ്ത്രീകളുടെ ഇടയില് ഇത് വളരെ വ്യാപകമായി തീർന്നിരിക്കുന്നു.
0: നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 15 വയസ്സും അതിൽ കൂടുതലുമുള്ള പുരുഷന്മാരിൽ 22.7% പേർ മദ്യപിക്കുന്നു. ഇത് മുമ്പ് 19.9% സ്ത്രീകളിൽ മദ്യപാനം വളരെ കുറവാണെങ്കിലും പുരുഷന്മാർക്കിടയിലെ മദ്യ ഉപഭോഗത്തിന്റെ വർദ്ധനവ് ഹാനികരമായ മദ്യപാനം ഒരു പൊതു ആരോഗ്യ പ്രശ്നമായി തുടരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്.
2: കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് ഇന്ന് മദ്യപാനം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
0: നാഷണൽ റിസോഴ്സ് സെന്റർ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ഡയറക്ടറുമായ ജോൺസൺ ജെ ഇടയാറൻമുള.
2: ഇനി പ്രതിശീർഷ മദ്യോഭവത്തിന്റെ കണക്കെടുപ്പ് നോക്കിയാല് നമ്മൾ രാജ്യത്തിന് ഏതാണ്ട് മുൻപന്തിയിലാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ദേശീയ ശരാശരി 5.7 ലിറ്റർ ആണെങ്കിൽ കേരളത്തിന്റെ മദ്യോഭവത്തിന്റെ ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 12.4%. മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മദ്യപിച്ച് തുടങ്ങുന്നവരുടെ പ്രായം ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12-13 വയസ്സുള്ള കുട്ടികൾ മദ്യപിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. അതുപോലെ മൊത്തം മദ്യപരുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൊത്തം മദ്യപരില് 2% താഴെയാണ്. 21 വയസ്സിൽ താഴെയെങ്കിൽ ഇന്ന് ഏതാണ്ട് 20% പേരും 21 വയസ്സിൽ താഴെയുള്ളവരാണ്. മറ്റൊരു ട്രെൻഡ് കാണുന്നത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ മദ്യത്തിന്റെ രുചി നോക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.
0: കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊലപാതകം, കൊലപാതക ശ്രമം, ഗാർഹിക പീഡനം, ആക്രമണങ്ങൾ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, മദ്യപിച്ച് വാഹനമോടിക്കൽ, മദ്യപിച്ചോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ സ്വാധീനത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേസുകളിൽ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കുറ്റകൃത്യങ്ങളും മദ്യവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ, റോഡപകടങ്ങൾ എന്നിവയിൽ ലഹരി ഒരു പ്രധാന ഘടകമായി ആവർത്തിച്ച് കാണുന്നുണ്ട്.
3: മദ്യത്തിന്റെ ഉപയോഗം ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ക്രിമിനൽ കുറ്റവാസനകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ:
3: തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുമ്പോഴാണ് മദ്യത്തോടുള്ള ആസക്തി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതലായി ഡോപ്പമിന്റെ അളവ് കൂടുമ്പോൾ പൊടുന്നനെ ചില ചിത്തഭ്രമ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാനുഭവങ്ങളും ആരൊക്കെയോ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള മിഥ്യാവിശ്വാസങ്ങളും അവർക്കുണ്ടായേക്കാം. ഇതോടൊപ്പം തലച്ചോറിന്റെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രങ്ങൾ മദ്യത്തിന്റെ ഉപയോഗം മൂലം മന്ദീഭവിക്കുകയും ചെയ്യുന്നതോടെ ശക്തമായ അക്രമവാസന ഇവർ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷി കുറവുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതേ തുടർന്ന് ജീവിത പങ്കാളിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയം ഇവരുടെ മനസ്സിൽ ബലപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഇത്തരത്തിൽ ജീവിത പങ്കാളി തന്നോട് വിശ്വാസ്യത കാണിക്കുന്നില്ല എന്ന് തെറ്റായി ധരിച്ച് അവരെ ഉപദ്രവിക്കാനും ചിലപ്പോൾ ഇല്ലായ്മ ചെയ്യാനും വരെ മടിക്കാത്ത അവസ്ഥയിലേക്ക് ഇവർ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അവസ്ഥയാണ് ഒഥല്ലോ സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കുന്നത്. മദ്യം ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്ന എല്ലാവിധമുള്ള ആശങ്കകളും ഉത്കണ്ഠകളും തൽക്കാലത്തേക്കെങ്കിലും ഇല്ലാതാകുകയും അപാരമായ ഒരു ധൈര്യം കുറച്ചു സമയത്തേക്ക് ആ വ്യക്തിക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും സാധാരണ സ്വബോധത്തിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത പല കർമ്മങ്ങളും ഇവർ ചെയ്തു കൂട്ടുന്നത്.
0: കേരളത്തിൽ നിന്നുള്ള സമീപകാല കണക്കുകൾ മദ്യാസക്തിയും സാമ്പത്തിക അസ്ഥിരതയും ദൈനംദിന വീട്ടു ചെലവുകൾ നിറവേറ്റുന്നതിലുള്ള ബുദ്ധിമുട്ടും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നു. ദീർഘകാല മദ്യാസക്തി കാരണം കടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും സാമൂഹിക അരക്ഷിതാവസ്ഥയുടെയും ചക്രങ്ങളിൽ കുടുംബങ്ങൾ ഞെരുങ്ങിക്കിടക്കുന്നു.
4: മദ്യം ഏറ്റവും വലുത് സാമ്പത്തികമായിട്ടുള്ള കാര്യം.
0: കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ:
4: നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരും ജോലി ചെയ്യുന്ന പാവങ്ങള് പണമെല്ലാം

0: ഉണ്ടി എന്നിട്ട് വീട്ടിൽ കൊടുക്കാതെ നേരെ ഉണ്ടി എന്നിട്ട് മദ്യശാപ്പി കൊടുത്ത് അത് കളയും. അന്നേരം വീട് പട്ടിണിയാവും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം സാമൂഹ്യ പ്രശ്നം, അതായത് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് മര്യാദ വീട്ടിൽ പോയിരിക്കുന്നവരാണ് ഈ കുഴപ്പമില്ല, കുടിച്ചു ബോധമില്ലാതെ കിടന്ന് വഴക്കുണ്ടാക്കുക, അതായത് ഇത് ട്രിഗർ ചെയ്യും, ഒരുപാട് ക്രൈമിനെ ട്രിഗർ ചെയ്യും. അങ്ങനെ വരുന്ന ഉടനെ അടി ഉണ്ടാക്കുക, പിന്നെ അത് മാത്രമല്ല സ്ത്രീകളെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് പോകും. നമ്മൾ ഏത് ക്രൈം ഇപ്പൊ ഉണ്ടാകുന്ന അടിപിടി കേസുകൾ ഇങ്ങനെയുള്ളതെല്ലാം എടുത്ത് അക്രമങ്ങളും ഈ ബലാത്സംഗ കേസുകളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ പ്രതികളെ പലപ്പോഴും മദ്യപിച്ച് അവര് മതോന്മത്തരായിരിക്കുന്ന ഒരു ഇടപാട് നമുക്കതിൽ കാണാൻ കിട്ടും.
1: ഗാർഹിക പീഡനം മദ്യപാനത്തിന്റെ ഏറ്റവും അദൃശ്യമായ അനന്തരഫലമാണ്. കുടുംബകോടതികളും കൌൺസിലിംഗ് കേന്ദ്രങ്ങളും വനിതാ കമ്മീഷനും വൈവാഹിക തർക്കങ്ങളിലും വിവാഹമോചന ഹർജികളിലും ശിശുക്ഷേമ കേസുകളിലും മദ്യം പ്രധാന കാരണമാകുന്നുണ്ടെന്ന് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു.
2: മദ്യ ഉപഭോഗം വല്ലാതെ വർദ്ധിക്കുന്നത് ക്രമാതീതമായി നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള വിധത്തിൽ മദ്യ ഉപയോഗം കൂടുന്നതിന്റെ ഭാഗമായി വീടുകൾക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾ എന്നുള്ള രൂപത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
1: സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി,
2: കമ്മീഷന്റെ മുമ്പാകെ എത്തുന്ന പല പരാതികളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങളുടെ പിന്നിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സ്വാധീനം വലിയ രൂപത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൌമാരപ്രായത്തിൽ തന്നെ കുട്ടികളെ വളരെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങളുമുണ്ട്. കേരള വനിതാ കമ്മീഷൻ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൌമാരപ്രായക്കാർക്ക് ഇടയിൽ നല്ല രൂപത്തിൽ നൽകി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് ആ തരത്തിൽ ഉള്ള ഒരു ക്യാമ്പയിൻ. കൗമാരം കരുത്താക്കൂ എന്ന പേരിൽ ഉള്ള ഒരു ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ലഹരി വസ്തുക്കളുടെ വർജനം സംബന്ധിച്ചാണ് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്നത്.
1: എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനുകൾ, സ്കൂൾ അവബോധ പരിപാടികൾ, ലഹരിവിരുദ്ധ കേന്ദ്രങ്ങൾ, കൌൺസിലിംഗ് സേവനങ്ങൾ, കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭങ്ങൾ, മദ്യപിച്ച് വാഹനമോടിക്കുന്നതിനെതിരെയുള്ള നടപടികൾ എന്നിവ സർക്കാരിന്റെ പ്രധാന ഇടപെടലുകളാണ്.
3: എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നയം അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് മദ്യ നിരോധനമല്ല, മദ്യം വർജനമാണ്.
1: എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ നോഡൽ ഓഫീസർ വിനോദ് കുമാർ,
3: അതായത് ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതാണ് സർക്കാരിന്റെ നയം. അതിനോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വിമുക്തി മിഷനും കൂടി ചേർന്ന് വിവിധ മേഖലയിലുള്ളവർക്കായി വിവിധ തരം പദ്ധതികളാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അതില് സ്കൂൾ കോളേജ് തല കുട്ടികൾക്കായിട്ട് ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകളുണ്ട്, വിമുക്തി ക്ലബ്ബുകളുണ്ട്. ഇത് കൂടാതെ കോളേജ് തലത്തിലാണെങ്കിൽ ശ്രദ്ധ, നേർക്കൂട്ടം എന്നീ രണ്ട് കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ, വായനശാലകൾ, യുവജന ക്ലബ്ബുകൾ, ഇവർക്ക് എല്ലാ പേർക്കും വിവിധ കായിക ഇനങ്ങൾ വിമുക്തി മിഷൻ ഓർഗനൈസ് ചെയ്യുന്നു. കായിക ഇനങ്ങൾ പങ്കെടുത്ത് പുരസ്കാരങ്ങൾ നേടുന്നവർ നിശ്ചിത പ്രൈസ് മണിയായും വിമുക്തി മിഷൻ നൽകുന്നു. ഇതുകൂടാതെ മദ്യത്തിന് അടിമയായിട്ടുള്ളവർ അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്ട് ആയിട്ടുള്ളവർക്കായി സംസ്ഥാനത്തുടനീളം 14 ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പുമായി ചേർന്നാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്.
1: മദ്യവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളെയും ഗാർഹിക പീഡനങ്ങളെയും റോഡ് അപകടങ്ങളെയും മറ്റ് കുറ്റകൃത്യങ്ങളെയും കുറിച്ച് കേരളം ആശങ്കപ്പെടുന്ന സമയത്താണ് വീര്യം കുറഞ്ഞ മദ്യമടങ്ങിയ പാനീയങ്ങൾ വിൽക്കാൻ അനുവദിക്കാനുള്ള സർക്കാരിന്റെ നീക്കം. ഇത്തരം നിർദ്ദേശങ്ങൾ പലപ്പോഴും സാമ്പത്തികം ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും മദ്യം സുലഭമാകുന്നതും സുരക്ഷിത മദ്യം എന്ന ധാരണയുണ്ടാകുന്നതും മദ്യപാനത്തെ സാധാരണമാക്കുമെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഖജനാവ് നിറയ്ക്കുന്ന തുക മാതാപിതാക്കളെ ആസക്തിയിൽ നഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്കോ, സ്വന്തം വീടിനുള്ളിൽ ഭയത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കോ, മദ്യം മൂലമുണ്ടാകുന്ന അക്രമത്താൽ തകർന്ന ഒരു കുടുംബത്തിനോ ഒരിക്കലും പകരമാവില്ല. ഏതൊരു ഗവൺമെന്റ് നയത്തിന്റെയും യഥാർത്ഥ വിജയം അളക്കുന്നത് വിൽക്കുന്ന മദ്യത്തിന്റെയോ പിരിച്ചെടുക്കുന്ന നികുതിയുടെയോ കണക്കിലല്ല, സമാധാനമായി ജീവിക്കുന്ന കുടുംബങ്ങളുടെയും സംരക്ഷിക്കപ്പെടുന്ന യുവാക്കളുടെയും അന്തസ്സോടെയും ആരോഗ്യത്തോടെയും പ്രതീക്ഷയോടെയും ജീവിക്കാൻ കഴിയുന്ന പൌരന്മാരുടെയും എണ്ണത്തിലല്ലേ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ ഇൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യു എസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിൽ

0: ലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിൻ്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിങ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ US സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിൻ്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ 2 മത്സരത്തിൽ തകർപ്പൻ ജയം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാൻ അദ്ദേഹത്തിന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക്

0: ഷോട്ടുകൾ തൊടുത്തു വിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
1: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. മുല്ലനേഴിയുടെ രചന, ജോൺസന്റെ സംഗീതം.

0: സമയം 7 മണി. നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഇന്നത്തെ ചോദ്യം, തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ പ്രശസ്ത ചലച്ചിത്ര താരം ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ പ്രശസ്ത ചലച്ചിത്ര താരം ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള പുഷ്പകൃഷി ഔഷധത്തോട്ടം വികസന പദ്ധതിയുടെ ഭാഗമായി ഉള്ളൂർ കൃഷിഭവൻ പരിധിയിൽ ചെഞ്ചേരിയിൽ പപ്പായ കൃഷിയുടെ മാതൃകാത്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കൃത്യത കൃഷി അനുവർത്തിച്ചു വരുന്ന വി എസ് പത്മകുമാറിന്റെ മാതൃകാത്തോട്ടത്തിലെ പപ്പായ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. അത്യുൽപാദനശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ചെഞ്ചേരി മഹിഷാസുരമർദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴക്കൂട്ടം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നതാണ്. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക്

0: പറയുന്ന നമ്പറിൽ വിളിക്കുക. 9447248729. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് 4.5 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ RARS സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447698643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ www.aimsnew.kerala.gov.in വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സങ്കേതം ടോൾ ഫ്രീ നമ്പർ 1800425161661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31 മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം TC 24/3219 നമ്പർ 43 ബെൽഹാവൻ ഗാർഡൻസ് കവടിയാർ PO തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിലും വിളിക്കാവുന്നതാണ്. 04712724740. മൃഗാരോഗ്യം, ക്ഷീര നവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ KAGTECH ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെട്രിക്സ് 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ www.kagtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ 9995624888 എന്ന ഫോൺ നമ്പറിലോ വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി MG ശ്രീകുമാറും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: നമുക്കിനി ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
1: ചരിത്രത്തിൽ ഇന്ന്
0: തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കരണങ്ങളിലൊന്നായ അടിമത്ത നിരോധന വിളംബരം പുറപ്പെടുവിച്ചത് 1855 ജൂൺ 24 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ ചരിത്ര പ്രസിദ്ധമായ വിളംബരത്തിൽ ഒപ്പുവെച്ചത്. ഈ വിളംബരത്തിലൂടെ ജനങ്ങളുടെ മേലുള്ള എല്ലാതരം അടിമ കച്ചവടങ്ങളും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയും അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. കേരളത്തിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണിത്. എല്ലാ വർഷവും ജൂൺ 24 നയതന്ത്ര രംഗത്തെ വനിതകളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിൽ വനിതാ നയതന്ത്രജ്ഞർ നൽകുന്ന വിലയേറിയ സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 2022 ജൂണിൽ നടന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 76th സമ്മേളനത്തിലാണ് ജൂൺ 24 ഈ ദിവസമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത്. നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നതിലും ആഗോള നയരൂപീകരണത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, അവർ നേരിടുന്ന ലിംഗവിവേചനങ്ങളും വെല്ലുവിളികളും ഇല്ലാതാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ 4th രാഷ്ട്രപതിയായിരുന്ന വരാഹഗിരി വെങ്കിടഗിരി അന്തരിച്ചത് 1980 ജൂൺ 24. ഭാരതത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തനായ നേതാവായിരുന്ന അദ്ദേഹം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 2 സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഷ്ട്രപതി പദവിയിലെത്തിയ ഇന്ത്യയിലെ ഏക വ്യക്തിയാണ് അദ്ദേഹം. ശീതയുദ്ധകാലത്തെ ഏറ്റവും വലിയ ആദ്യകാല പ്രതിസന്ധികളിൽ ഒന്നായിരുന്ന ബെർലിൻ ഉപരോധം 1948 ജൂൺ 24 മുതൽ 1949 മെയ് 12 വരെയാണ് സോവിയറ്റ് യൂണിയൻ ഏർപ്പെടുത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ നഗരത്തിന്മേൽ പൂർണ്ണ അധികാരം സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയൻ നടത്തിയ ശ്രമമായിരുന്നു ഇത്. ഫ്രഞ്ച് സാർഡീനിയൻ സഖ്യവും ഓസ്ട്രിയൻ സൈന്യവും തമ്മിൽ വടക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന രക്തരൂക്ഷിതമായ സോൾഫെറിനോ യുദ്ധം നടന്നത് 1859 ജൂൺ 24. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് 40,000 സൈനികരാണ് യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുകയോ പരിക്കേൽക്കുകയോ ചെയ്തത്. ഈ യുദ്ധത്തിന്റെ ദാരുണമായ കാഴ്ചകൾക്ക് സാക്ഷിയായ ജി

0: ഹെൻറി ഡ്യൂണറ്റ് എന്ന സ്വിസ് വ്യവസായി കടുത്ത മാനസിക വിഷമത്തിലായി. പരിക്കേറ്റ സൈനികരെ ജാതിയും മതവും നോക്കാതെ സഹായിക്കാൻ അദ്ദേഹം പ്രദേശവാസികളെ സംഘടിപ്പിച്ചു. ഈ അനുഭവത്തിൽ നിന്നാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയായ അന്താരാഷ്ട്ര റെഡ് ക്രോസ് രൂപം കൊണ്ടത്. അമേരിക്കയുടെ 22-ാമത്തെയും 24-ാമത്തെയും പ്രസിഡന്റായിരുന്ന ഗ്രോവർ ക്ലീവ്ലാൻഡ് 1908 ജൂൺ 24 അന്തരിച്ചത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പ്രസിഡന്റായ ഏക ഡെമോക്രാറ്റ് നേതാവായിരുന്നു അദ്ദേഹം. 1908 ജൂൺ 24 ഹൃദയാഘാതം മൂലം ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റണിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളും മെല്ലിസൈ മന്നർ എന്നും അറിയപ്പെടുന്ന MS വിശ്വനാഥൻ ജനിച്ചത് 1928 ജൂൺ 24. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ശിവൻ അന്തരിച്ചത് 2021 ജൂൺ 24. മലയാള സിനിമയ്ക്ക് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്ത രാമു കാര്യാട്ടിന്റെ ചരിത്ര പ്രസിദ്ധമായ ചെമ്മീൻ എന്ന ചിത്രത്തിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ശിവനായിരുന്നു. അഭയം ആണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊഫഷണൽ പ്രസ് ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ തനത് നൃത്തരൂപങ്ങളെ ആഗോളതലത്തിൽ എത്തിച്ച പ്രശസ്ത നർത്തകനും കഥകളി ആചാര്യനുമായ ഗുരു ഗോപിനാഥ് ജനിച്ചത് 1908 ജൂൺ 24. കഥകളിയുടെ കഠിനമായ നിയമങ്ങളിലും വേഷവിധാനങ്ങളിലും മാറ്റം വരുത്തി സാധാരണക്കാർക്കും ആസ്വദിക്കാൻ പാകത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ പുതിയ നൃത്തരൂപമാണ് കേരള നടനം. കഥകളി ശാസ്ത്രീയമായി അഭ്യസിച്ച ശേഷം പ്രശസ്ത നർത്തകി തങ്കമണിയുമായി ചേർന്ന് അദ്ദേഹം ഈ നവീന നൃത്തശൈലി വികസിപ്പിച്ചെടുത്തു.
1: ചരിത്രത്തിലിന്ന് സമയം 7:15.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് മൊബൈൽ അഡിക്ഷൻ മൂലം കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
5: ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ, ലാപ്ടോപ്പ് സ്ക്രീനുകളുടെ മുന്നിലാണ്. ഇങ്ങനെ ദീർഘനേരം സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന അമിതമായ തളർച്ചയെയും അസ്വസ്ഥതകളെയുമാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിനുള്ളിലെ സീലിയറി മസിൽസാണ് ലെൻസിന്റെ ആകൃതി മാറ്റി അടുത്തുള്ളതും ദൂരെയുള്ളതുമായ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നത്. ദീർഘനേരം അടുത്തുള്ള ഫോൺ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ പേശികൾ തുടർച്ചയായി സങ്കോചിച്ച അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്നു. ഇത് അക്കോമഡേറ്റീവ് സ്പാസം എന്ന അവസ്ഥയിലേക്ക് നയിക്കാം. ഇതിന്റെ ഫലമായി കണ്ണിന് ചുറ്റും വേദനയും തളർച്ചയും അനുഭവപ്പെടാം. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പുറപ്പെടുന്ന ചെറിയ വേവ് ലെങ്ത് ഉള്ള നീല വെളിച്ചം കണ്ണിന്റെ കോർണിയയിലൂടെയും ലെൻസിലൂടെയും കടന്ന് റെറ്റിനയിൽ നേരിട്ട് എത്തുന്നു. ഇത് റെറ്റിനയിലെ കോശങ്ങൾക്ക് ആഘാതം ഉണ്ടാക്കുകയും കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കണ്ണിന്റെ ഉപരിതലത്തിലുള്ള നനവ് നിലനിർത്തുന്നത് കണ്ണുനീരിന്റെ ഒരു നേർത്ത പാളിയാണ്. ഓരോ തവണ കണ്ണ് ചിമ്മുമ്പോഴും ഈ പാളി പുതുക്കപ്പെടും. സാധാരണഗതിയിൽ ഒരാൾ മിനിറ്റിൽ 15 മുതൽ 20 തവണ കണ്ണ് ചിമ്മും. എന്നാൽ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇത് 5 തവണയായി ചുരുങ്ങുന്നു. ഇത് കണ്ണുനീർ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടാൻ കാരണമാകുന്നു. ഈ അവസ്ഥയെ ഇവാപ്പറേറ്റീവ് ഡ്രൈ ഐ എന്ന് വിളിക്കും. കുട്ടികളിൽ കണ്ണിന്റെ വളർച്ച പൂർണമാകാത്ത ഘട്ടമായതിനാൽ തുടർച്ചയായി അടുത്തുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കണ്ണിന്റെ അക്ഷീയ നീളം വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇത് അടുത്തുള്ളത് മാത്രം കാണുകയും ദൂരെയുള്ളത് മങ്ങുകയും ചെയ്യുന്ന മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് എന്ന് അറിയപ്പെടുന്ന അവസ്ഥ വരാനും പവർ വേഗത്തിൽ കൂടാനും കാരണമാകുന്നു. കണ്ണിന്റെ ആയാസം കാരണം നെറ്റിയുടെ വശങ്ങളിൽ വേദന വരികയും കുനിഞ്ഞിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കഴുത്തിന് വേദന ഉണ്ടാകുകയും ചെയ്യുന്നു. ഏറെ നേരം ഫോൺ നോക്കിയിട്ട് പെട്ടെന്ന് ദൂരേക്ക് നോക്കുമ്പോൾ കാഴ്ച വ്യക്തമാകാത്ത അവസ്ഥയാണ് ബ്ലർ.

0: ഡിവിഷൻ ലക്ഷണങ്ങൾ മാറാതെ നിലനിന്നാൽ ഒരു നേത്രരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ചികിത്സ നേടേണ്ടതാണ്. ചില പരിഹാര മാർഗങ്ങൾ. ഒന്നാമത്തേത് 20-20-20 നിയമം. ഇതിൽ ഓരോ 20 മിനിറ്റ് ഫോൺ ഉപയോഗിക്കുമ്പോഴും 20 സെക്കൻഡ് നേരത്തേക്ക് 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കുക. ഇത് കണ്ണിന്റെ പേശികൾക്ക് ആശ്വാസം നൽകും. ഫോണിൽ നോക്കുമ്പോൾ ബോധപൂർവം തന്നെ കണ്ണ് ഇടയ്ക്കിടെ ചിമ്മുക. ഇരുട്ടത്തിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ണിന് ഇരട്ടി ദോഷമാണ്. മുറിയിൽ നല്ല വെളിച്ചമുള്ളപ്പോൾ മാത്രം ഫോൺ ഉപയോഗിക്കുക. ഫോണിന്റെ ബ്രൈറ്റ്നസ് അധികം കൂട്ടാതെ ഐ കംഫോർട്ട് മോഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ മോഡ് ഓൺ ചെയ്യുക. ഫോണും കണ്ണും തമ്മിൽ ഏകദേശം 1.5 അടി ദൂരമെങ്കിലും പാലിക്കാൻ ശ്രമിക്കുക. ഫോണിലെ നീല വെളിച്ചം നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിനെ നശിപ്പിക്കുന്നു. അതിനാൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റിവെക്കുക. സ്ക്രീനിലെ ഗ്ലെയർ കുറയ്ക്കുന്നതിനായി ലാപ്ടോപ്പുകളിലും കണ്ണടകളിലും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉപയോഗിക്കുന്നത് കണ്ണ് നേരിടുന്ന ആയാസം കുറയ്ക്കും. സ്ക്രീൻ കണ്ണിന്റെ നിരപ്പിൽ നിന്നും 15 മുതൽ 20 ഡിഗ്രി താഴെയായിരിക്കണം. ഇത് കണ്ണിന്റെ തുറന്നിരിക്കുന്ന ഭാഗം കുറയ്ക്കാനും അതുവഴി കണ്ണുനീർ വറ്റിപ്പോകുന്നത് തടയാനും സഹായിക്കും. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായ കരുതൽ നൽകാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് മൊബൈൽ അഡിക്ഷൻ മൂലം കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഈ ക്ലാസ് എന്താ ചണങ്ങിയിരിക്കുന്നത്?
7: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. എം ആർ ടി മെറ്റൽ മാർട്ടിനോ ശ്രീ എം ആർ ടി മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
8: ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: പി മാധുരി പാടിയൊരു ഗാനം. ചിത്രം സ്വാമി അയ്യപ്പൻ. ഗാനരചന വയലാർ. സംഗീതം ജി ദേവരാജൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
1: കുട്ടികൾ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ ചില അധ്യാപകർക്ക് മടിയാണ്. മാനക്കേടല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരർത്ഥം പറഞ്ഞുകൊടുക്കുന്ന ചിലരുമുണ്ട്. അതുണ്ടാക്കുന്ന ദോഷം വലുതാണ്. ഇത്തരമൊരനുഭവം ചങ്ങമ്പുഴ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ഇംഗ്ലീഷിൽ ഒരു പുറം എഴുതിക്കൊണ്ടുവരാമോ എന്ന് ഇംഗ്ലീഷ് അധ്യാപകൻ ചോദിച്ചപ്പോൾ അനാട്ടമി എന്ന വിഷയമാണ് കൃഷ്ണപിള്ള മുന്നോട്ട് വച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കു മാത്രം എഴുതാൻ കഴിയുന്ന ഈ വിഷയത്തിൽ കൊച്ചുകുട്ടിക്ക് എന്തെഴുതാനാകുമെന്ന് അധ്യാപകൻ അത്ഭുതപ്പെട്ടു. കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ അധ്യാപകന് കാര്യം പിടികെട്ടി. അനാട്ടമി എന്ന വാക്കിന്റെ അർത്ഥം പരസ്പരോപകാരം എന്നാണ് കുട്ടി ധരിച്ചിരിക്കുന്നത്. യു പി സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകൻ പറ്റിച്ച പണിയായിരുന്നു അത്. ഒരു സമ്മേളനത്തിൽ സ്വാഗതപ്രാസംഗികൻ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി: സാംസ്കാരിക പ്രവർത്തകനും പണ്ഡിതം മന്യനുമായ ഇദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇത് കേട്ട് മുഖ്യാതിഥി ഞെട്ടി. കാരണം പണ്ഡിതം മന്യൻ എന്നതിനർത്ഥം പണ്ഡിതൻ എന്ന് സ്വയം ഭാവിക്കുന്നവൻ എന്നാണ്.

0: വാക്കിന്റെ അർത്ഥമറിയാതെ അത് പ്രയോഗിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട്. അടുത്തിടെ വായിച്ച ഒരു കവിതയിൽ വരൂധിനി എന്നൊരു വാക്ക് കവി പ്രയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. ആകാശം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയൊരർത്ഥം ആ വാക്കിനില്ല എന്നതാണ് സത്യം. വരൂധിനി എന്ന വാക്കിന് സൈന്യം എന്നാണർത്ഥം. എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം എന്ന അർത്ഥത്തിൽ ഏകകണ്ഠ്യേനയുള്ള തീരുമാനം എന്നു ചിലർ പ്രയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഐകകണ്ഠ്യേന അല്ലെങ്കിൽ ഏകകണ്ഠമായി എന്ന പ്രയോഗമാണ് ശരി. വരം കൊടുത്തു, ദാനം കൊടുത്തു എന്നെല്ലാം പറയാം. എന്നാൽ വരദാനം കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. വരദാനം ചെയ്തു എന്നാണ് പറയേണ്ടത്. തടിക്കമ്പ്, ആകമൊത്തം, പോസ്റ്റ് തൂൺ, ഗേറ്റുവാതിൽ എന്നിങ്ങനെ ഒരേ അർത്ഥത്തിൽ രണ്ടു പദങ്ങൾ അടുത്തടുത്ത് പ്രയോഗിക്കുന്നതിൽ കമ്പമുള്ള വളരെ പേരുണ്ട്. ഏതെങ്കിലും ഒരു പദം പ്രയോഗിക്കുന്നതാണ് നല്ലത്. ചെരിവ്, ചെരുവ്, ചരിവ് എന്നിവയിൽ ഏതാണു ശരി എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ശരിയായ പദം ചരിവ് എന്നതാണ്, വശത്തേക്കാഞ്ഞത് എന്നർത്ഥം. കാലങ്ങളായി പലരും പറഞ്ഞു വരുന്ന ജ്യോതിഷം, ജ്യോത്സ്യൻ എന്നീ വാക്കുകൾ തെറ്റാണ്. ജ്യോതിഷം ജ്യോതിസ്സുകളെ സംബന്ധിച്ച്, ജ്യോത്സ്യൻ എന്നിങ്ങനെ പറയുന്നതാണ് ശരി. മനസ്സിലുള്ള ആശയങ്ങൾ വ്യക്തമാക്കാനാണ് മനുഷ്യൻ ഭാഷ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അവ്യക്തതകൾ സൃഷ്ടിക്കാത്ത തരത്തിലുള്ള ഭാഷാപ്രയോഗമാണ് അഭികാമ്യം.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. യേശുദാസും മഞ്ജരിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ലബോറട്ടറികളിൽ പെയ്ഡ് ഇന്റേൺഷിപ്പിന് അവസരം. ബംഗളൂരുവിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലും പൂനെയിലുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലുമായി 115 ഒഴിവുണ്ട്. ബിഇ, ബിടെക്, എംഇ, എംടെക്, എംഎസ്സി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബ്രാഞ്ചുകളും ഒഴിവും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 43, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 26, കമ്പ്യൂട്ടർ സയൻസ് 27, സിവിൽ എഞ്ചിനീയറിംഗ് 2, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് 2, എയ്റോ എഞ്ചിനീയറിംഗ് 5. യോഗ്യത: ബിരുദ വിദ്യാർത്ഥികൾ കുറഞ്ഞത് 70% മാർക്കോടെ മൂന്നാം വർഷവും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ആദ്യ വർഷവും പൂർത്തിയാക്കിയിരിക്കണം. പരിശീലനം ഓഗസ്റ്റ് 1 തുടങ്ങും. പൂരിപ്പിച്ച അപേക്ഷ സ്പീഡ് പോസ്റ്റായി അയയ്ക്കണം. ബംഗളൂരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ജൂലൈ 1 വരെയും പൂനെ എസ്റ്റാബ്ലിഷ്മെന്റിൽ ജൂലൈ 5 വരെയും അപേക്ഷ സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ സബ്ജക്ട് എക്സ്പേർട്സിനെ എംപാനൽ ചെയ്യുന്നു. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ജനറൽ മാറ്റർ വിഷയങ്ങൾ എന്നിവയിലാണ് ഒഴിവ്. യോഗ്യത: കോളേജ് അല്ലെങ്കിൽ സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ അധ്യാപകരോ വിരമിച്ച അധ്യാപകരോ ആയിരിക്കണം. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അറിയുന്നവരായിരിക്കണം. അപേക്ഷകർ ഡൽഹിയിലെ SSC ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷ റെസ്യൂമേയും ബന്ധപ്പെട്ട രേഖകളും SOQB.415@SSC.NIC.IN എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി SOQB.415@SSC.NIC.IN. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https

0: https://sse.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sse.gov.in. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 44 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. സയന്റിഫിക് ഓഫീസർ 3, സയന്റിഫിക് അസിസ്റ്റന്റ് 3, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 3, സൂപ്പർവൈസർ 1, ട്രേഡ്സ്മാൻ 7, ലബോറട്ടറി അസിസ്റ്റന്റ് 1, ക്ലാർക്ക് 4, വർക്ക് അസിസ്റ്റന്റ് 4, വർക്ക് അസിസ്റ്റന്റ് ഓക്സിലിയറി 4, സെക്യൂരിറ്റി ഗാർഡ് 3, പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tifr.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tifr.res.in. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. യോഗ്യത: സയൻസ് ഉൾപ്പെട്ട 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 55% മാർക്കോടെയുള്ള വിജയം അല്ലെങ്കിൽ തത്തുല്യവും, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ്, ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നീ ട്രേഡുകളിലൊന്നിൽ ITI അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, 2 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ്, ഗവൺമെന്റ് സ്ഥാപനത്തിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 18-28 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 4. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.igib.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.igib.res.in.
1: തൊഴിൽ ദർശനം.
2: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
3: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: നമുക്കിനി നജീം അർഷാദ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കട്ടപ്പനയിലെ ഋതിക് റോഷൻ. ഗാനരചന ഹരിനാരായണൻ. സംഗീതം നാദിർഷാ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ഗ്രാമകേരളം
1: മാഞ്ഞുപോകുന്ന രുചികൾ.
2: അല്പം പുറകോട്ട് സഞ്ചരിക്കാം. എങ്ങനെയായിരുന്നു നമ്മുടെ വാസസ്ഥലങ്ങൾ, വീടുകൾ? ഒരു തൊഴുത്തുണ്ടാകും, മറ്റൊരു പേര് എരുത്തിൽ, ഒരു പശുവെങ്കിലും ഒപ്പം അതിന്റെ കുട്ടിയും, കെട്ടിയിടണമെന്ന് നിർബന്ധം പിടിക്കാത്ത ഒരു പട്ടി. വീട്ടുകാവൽക്കാരന്റെ വേഷമാണ്. ഈ കാവൽക്കാരനെ ചിലപ്പോൾ കെട്ടിയിടും, പട്ടിയെ പൂട്ടുക എന്ന് പറയും. ആരെങ്കിലും വീട്ടിലെത്തിയാൽ വീട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടുകാരി ഈ കാവൽക്കാരന് ഒരു നിർദ്ദേശം നൽകും. നമ്മുടെ ആളാണ്, പിന്നെ അദ്ദേഹം നിശബ്ദൻ. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന മട്ട്. വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം പേരുകളുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അരമതിലും തിണ്ണയും, അല്ലെങ്കിൽ നീളത്തിലൊരു തിണ്ണ അല്ലെങ്കിൽ ചാർത്ത്. വിരുന്നുകാർ അവിടെ ഇരിക്കും. ഇരിക്കാൻ തടുക്ക്, നടുനിവർക്കുന്നതിന്, ക്ഷീണം തീർക്കുന്നതിന് തഴപ്പായ, അല്പം പരിഷ്കാരമുണ്ടെങ്കിൽ പുൽപ്പായ. തഴപ്പായ വീട്ടിൽ നെയ്തെടുക്കും. പുൽപ്പായ വില കൊടുത്ത് ചന്തയിൽ നിന്നും വാങ്ങണം. അടുക്കള പാതകവും പരണും ഉറിയും മത്തും തവിതൂക്കിയും മുളക് വെട്ടിയും അലങ്കരിക്കുന്ന പാചകപ്പുര. ചോറുകലവും ചട്ടിയും അടുപ്പുചട്ടിയും എല്ലാം കരിപിടിച്ചവ. ഉച്ചത്തെ ആഹാരത്തിന് ശേഷം അത്താഴത്തിന് ശേഷവും തേച്ചുമഴക്കി വെക്കും. അതൊരു ജീവിതരീതി. പച്ചവിറകും നനഞ്ഞ ചൂട്ടും കണ്ണുനീരും പട്ടിണിയും നിറഞ്ഞ അടുക്കളകൾ, പൂർണമായും സ്ത്രീ കേന്ദ്രീകൃത ഇടങ്ങൾ. കൂട്ടുകുടുംബ സംവിധാനത്തിൽ വീട്ടിലെ പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കായി അടുത്ത ഊഴം. അവശേഷിക്കുന്നവർ സ്ത്രീകളാണ് അധികവും. കഴിച്ചെങ്കിലായി. അവശേഷിക്കുന്ന ചോറിൽ വെള്ളമൊഴിച്ച് കഞ്ഞിയാക്കി വാരിപ്പിടിച്ചു മോന്തും. എവിടെയും കയറിച്ചെല്ലാവുന്ന ഒരു വിഭവമായിരുന്നു കഞ്ഞി. അരി വേവിച്ച് വെള്ളം വാർത്ത് കളയാതെ ഉപയോഗിക്കുന്നു. ഉപ്പൊഴിച്ച് അല്പം തേങ്ങാ തിരികിയിട്ട് ചൂടോടെ കഴിച്ചാൽ കത്തലൊന്നടങ്ങും. കത്തലെന്നാൽ വിശപ്പ്.

0: കഞ്ഞി കടുമാങ്ങ കഞ്ഞി ചമ്മന്തി അല്പം കൂടെ ഗൗരവത്തിൽ കഴിക്കണോ, കഞ്ഞിയിൽ വെണ്ണ ചേർത്ത് കഴിക്കാം. കഞ്ഞിയും പുഴുക്കും കഞ്ഞിയും അസ്ത്രവും ഓണാട്ടുകരയിലെ ഒരു പൊതുവിഭവമാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ വഴിപാട് കഞ്ഞിയാണ്. ചാമ, തിന, മുളനെല്ല്, കൂവരക്, മുതിര, പയർ ഇവ ചേർത്തും കഞ്ഞി തയ്യാറാക്കാം. റവക്കഞ്ഞി മറ്റൊരു വിഭവമാണ്. കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയും ഇപ്പോൾ പ്രചാരത്തിലായിട്ടുണ്ട്. ശാരീരിക അധ്വാനം വേണ്ടിടത്തെല്ലാം കഞ്ഞിയെയാണ് ആശ്രയിച്ചിരുന്നത്. പ്രധാനമായും വയലിലെയും പറമ്പിലെയും ജോലികൾ. രാവിലെ തന്നെ കഞ്ഞി ഒടിച്ചിട്ടാണ് പണിക്കിറങ്ങുന്നത്. വൈകുന്നതുവരെ പണിയെടുത്താലും ക്ഷീണിക്കില്ല. പച്ചപ്ലാവില കോട്ടിയെടുത്ത് തവിയാക്കി ചൂടുകഞ്ഞിയിൽ അല്പം ഉപ്പുമൊഴിച്ച് കോരി കുടിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആശ്വാസം നമ്മുടെ പഴമക്കാരോട് ചോദിച്ചാൽ അറിയാം. ആധുനിക അടുക്കളയിൽ നിന്ന് കഞ്ഞി വളരെ വേഗം മാഞ്ഞുപോയി. രാവിലത്തെ കഞ്ഞിക്ക് പകരം അവിടെ പലഹാരങ്ങൾ ഇടം പിടിച്ചു. വയലിലെ പണി ഇല്ലാതാവുകയും വയൽ തന്നെയും ശോഷിച്ചു വന്നപ്പോൾ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. പലഹാരങ്ങളുടെ മാവും പൊടികളും പാക്കറ്റ് പലഹാരങ്ങളും കമ്പോളത്തിൽ നിന്ന് നേരെ കയറി അടുക്കളയിൽ ഇടം പിടിച്ചു. അങ്ങനെ കഞ്ഞിയെ നമ്മൾ പുറത്തിറക്കി വിട്ടു. കഞ്ഞിയെ പോലെ തന്നെ അടുക്കളയെ അലങ്കരിച്ചിരുന്ന ആഹാരമായിരുന്നു പഴങ്കഞ്ഞി. രാത്രിയിൽ ബാക്കി വന്ന ചോറ് കലത്തിലിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നു. പഴങ്കഞ്ഞി കുടിക്കുക എന്നാണ് പറയുന്നത്. തലേ ദിവസം എന്തെങ്കിലും കറികൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കൂട്ടാൻ. ഒന്നുമില്ലെങ്കിൽ മറ്റൊന്നുണ്ട്, ഉപ്പും മുളകും ഉടച്ചത് എന്നാണ് പേര്. രണ്ടോ മൂന്നോ മുളക് ചുട്ടെടുക്കുക. രണ്ട് കഷണം ചെറിയ ഉള്ളിയും കനലിൽ ചുട്ടെടുത്താൽ, അടുപ്പിലിട്ടെടുത്താൽ കൂടുതൽ നന്ന്. ചെറിയ വലുപ്പത്തിൽ പിഴുപുളി അതായത് വാളൻ പുളി, ഒരു പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ ഇവയെല്ലാം കൂടി ഒന്നുടച്ചെടുക്കുക. പഴങ്കഞ്ഞിയിൽ കലക്കുക, മോന്തുക. പ്രഭാത ഭക്ഷണമായി. വയലിലോ പറമ്പിലോ മറ്റെന്തെങ്കിലും ശാരീരിക അധ്വാനമോ ആവശ്യമായ ജോലിയാകട്ടെ, നേരം വെളുക്കും മുമ്പേ കഴിച്ച പഴങ്കഞ്ഞിയാണ് വിളവിന് ബലം നൽകുന്നത്. ആധുനിക പോഷകാഹാര വിദഗ്ധർ പഴങ്കഞ്ഞിയുടെ ആരോഗ്യപരമായ സവിശേഷത വിശദീകരിച്ചിട്ടുണ്ട്. ചോറ് ഏറെ നേരം വെള്ളത്തിൽ കിടക്കുന്നതിനാൽ ശരീരത്തിന് ഉപകാരം ചെയ്യുന്ന നിരവധി സൂക്ഷ്മാണുജീവികളെക്കൊണ്ട് സമ്പന്നമാണത്രേ നമ്മുടെ പഴങ്കഞ്ഞി. അത് ദഹനപ്രക്രിയ സുഗമമാക്കുന്നുവെന്ന് പറയുന്നു. ഈയിടെയായി പ്രധാന റോഡിന്റെ അരികിലെല്ലാം കഞ്ഞിക്കട, പഴങ്കഞ്ഞിക്കട എന്ന ബോർഡുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാഞ്ഞുപോകുന്ന രുചികളെക്കുറിച്ച് പറയേണ്ടി വന്നത്.
1: മാഞ്ഞുപോകുന്ന രുചികൾ, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം സുഷമ അനിൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: നമുക്കിനി ജയചന്ദ്രനും മാധുരിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അച്ചാണി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
2: മനോയാനം.
3: വിഷാദവും വിദ്വേഷവും ഒരു വിഷം പോലെ മനുഷ്യരക്തത്തിൽ പടരുന്ന ഒരവസ്ഥയാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തം അഥവാ ഞണ്ട് മനോഭാവം എന്ന് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പൊരുൾ തിരയുന്ന ഏതൊരാൾക്കും മുന്നിൽ തെളിയുന്നത് ഒരു പാത്രത്തിൽ തടവിലാക്കപ്പെട്ട ഞണ്ടുകളുടെ ദയനീയാവസ്ഥയാണ്. ആ പാത്രത്തിനുള്ളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരോട്ടപാത തേടി ഒരു ഞണ്ട് വക്കുവരെ ഇഴഞ്ഞു കയറുമ്പോൾ താഴെയുള്ള സഹജീവികൾ അതിനെ അഭിനന്ദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ കരുത്തുറ്റ നഖങ്ങൾ കൊണ്ട് അതിനെ വലിച്ച് താഴെയിടുകയാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത ആകാശം മറ്റൊരാളും കാണണ്ട എന്ന ക്രൂരമായ വാശിയോടെ അവർ ആ ഞണ്ടിന്റെ ചിറകരിയുന്നു. ഒടുവിൽ ഒരു ഞണ്ടിനും രക്ഷപ്പെടാൻ കഴിയാതെ ആ പാത്രത്തിനുള്ളിൽ തന്നെ എല്ലാവരും നശിച്ചുപോകുന്നു. പ്രകൃതിയിലെ ഈ വിചിത്രമായ സ്വഭാവം മനുഷ്യരിലും അതേപടി ആവർത്തിക്കപ്പെടുന്നു എന്ന കണ്ടെത്തലാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തത്തെ പ്രസക്തമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും സമാനമായ രീതിയിൽ മറ്റുള്ളവരെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവർ കുറവല്ല. ഒരാൾ കഠിനാധ്വാനത്തിലൂടെയോ പുതിയ ആശയങ്ങളിലൂടെയോ വിജയത്തിന്റെ പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ അഭിനന്ദിക്കുന്നതിനു പകരം കാലുപിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള ഭയത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ ആണ് രൂപപ്പെടുന്നത്. മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ തങ്ങളുടെ കഴിവില്ലായ്മയോ പരാജയമോ കൂടുതൽ തെളിഞ്ഞു കാണുമോ എന്ന അപകർഷതാബോധം ഇവരെ അലട്ടുന്നു. എല്ലാവരും ഒരേ താഴ്ചയിൽ തന്നെ കഴിയണം എന്ന വികലമായ തുല്യതാബോധം ഇവർക്കിടയിൽ ശക്തമാണ്. ഒരാൾ മാത്രം ഉയരങ്ങളിലേക്ക് പറക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പിന്റെ കെട്ടുറപ്പിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന ഈ ഞണ്ട് മനോഭാവക്കാർ സത്യത്തിൽ പുരോഗതിയുടെ ശത്രുക്കളാണ്. ഇത്തരമൊരന്തരീക്ഷം ജോലിസ്ഥലത്തോ കുടുംബത്തോ നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ ചിന്തകളെ ഉരടിപ്പിക്കും. പുതിയ സ്വപ്നങ്ങൾ കാണുന്ന പലരും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഭയന്ന് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വികാസത്തിന് തടസ്സമാകുന്നത് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികളാണ്. തങ്ങൾക്കും രക്ഷപ്പെടാനാവില്ല, മറ്റൊരാളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ല എന്ന ഈ വിനാശകരമായ മനസ്ഥിതി ഒരു വിഷലിപ്തമായ ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. ഇവിടെ കഴിവുള്ളവർ തളരുകയും അസൂയാലുക്കൾ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഞണ്ട് മനോഭാവത്തെ അതിജീവിക്കുന്നവരിലാണ് ലോകം എന്നും വിസ്മയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ അനാവശ്യ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരെക്കാൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ചേർത്തുപിടിക്കുക. അവരുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ അവരെ കണ്ടെത്തുക. വിമർശനങ്ങൾ വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തള്ളിക്കളയാനുള്ള മനക്കരുത്ത് ആർജിക്കണം. നമുക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വിശാല മനസ്കതയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റൊരാളെ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതിലൂടെ സത്യത്തിൽ നാം നമ്മുടെ തന്നെ ലോകത്തെയാണ് മനോഹരമാക്കുന്നത്. ഞണ്ടുകളെപ്പോലെ പരസ്പരം വലിച്ച് താഴെയിടുന്നതിന് പകരം പരസ്പരം കൈകോർത്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് എക്കാലവും വേണ്ടത്. അവിടെയാണ്, അവിടെ മാത്രമാണ് മാനുഷികമായ ഔന്നത്യവും യഥാർത്ഥ വിജയവും കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: സമയം 8 മണി.
5: നമസ്കാരം. പ്രധാന വാർത്തകൾ.
4: നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ലക്സംബർഗിലെ ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഫിൻടെക്, ബഹിരാകാശം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര വെള്ളൂർ സ്വദേശി കളറിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ. ഖത്തർ ഇംഗാസ് കെ എം സിസി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റി എന്ന് സി എ ജി കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് എം എസ് സി ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. കാസർകോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർകോട് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി രാവിലെ 10 തൊഴിൽ മേള സംഘടിപ്പിക്കും. സിവിൽ സ്റ്റേഷനിലാണ് തൊഴിൽ മേള. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന്

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്നും കൂടി പറയാം. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ പ്രശസ്ത ചലച്ചിത്ര താരം ആരാണ്? ഇതായിരുന്നു ചോദ്യം. ശരി ഉത്തരം, ജോസഫ് വിജയ് ചന്ദ്രശേഖർ. തമിഴക വെട്രി കഴകമാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടി. 1967 ശേഷം ദ്രാവിഡ കക്ഷികളായ DMK, AIADMK എന്നിവയിൽ നിന്നല്ലാതെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ നേതാവ് കൂടിയാണ് അദ്ദേഹം.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ആർ സോമശേഖരൻ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: വി ഗിരി, ഇന്ത്യയുടെ 4-ാമത്തെ രാഷ്ട്രപതിയും 3-ാമത്തെ ഉപരാഷ്ട്രപതിയുമായിരുന്ന വി ഗിരി എന്ന വരാഹഗിരി വെങ്കടഗിരി 1894 August 10 ഒഡീഷയിലെ ബെർഹാംപൂരിൽ ജനിച്ചു. ബെർഹാംപൂരിലെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നിയമപഠനത്തിനായി അയർലൻഡിലെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം പൂർണമായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും സജീവമായി. മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ചേർന്ന കാലത്ത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ആനി ബെസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു. തന്റെ ജീവിതത്തിലുടനീളം തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ സജീവമായ അദ്ദേഹം 1923 സ്ഥാപിച്ച ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷന്റെ സ്ഥാപകനും 10 വർഷത്തോളം അതിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. നെഹ്റു മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റു. 1960 മുതൽ 1965 വരെ അദ്ദേഹം കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതിയായ അദ്ദേഹം 1967 മുതൽ 1969 വരെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. തുടർന്ന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രപതിയായി. 1975 കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം സാമൂഹിക നീതിയിലും സമത്വത്തിലും നിലകൊണ്ട് തൊഴിലവകാശങ്ങളുടെ മേഖലയിൽ തന്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വി ഗിരി 1980 ജൂൺ 24 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് വി ഗിരിയുടെ ശബ്ദം.
3: I feel proud and honored by the citizens of Delhi to be present here on this great and memorable occasion, the eve of our Independence Day. This is not the time, if I may say so, for making speeches, but it is the time for action. In the first instance, we should remember the great martyrs, our great leaders, our father of the nation, our ex-prime ministers, who have sacrificed their all for securing independence for our country. Luckily for us, our constitution has enumerated the fundamental rights, the right to work, the right to live, and secure for every citizen reasonable comfort from the womb to the grave.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വി ഗിരിയുടെ ശബ്ദം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: അടുത്തത് സ്വന്തം സംഗീതത്തിൽ ഇളയരാജ ചിത്രയ്ക്കൊപ്പം പാടിയൊരു ഗാനമാണ്. ചിത്രം കാലാപാനി, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലിനി നമുക്ക് ചുറ്റും. കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിൽ മൂന്നാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി പ്രകാരം ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 26 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 04712491682 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കേരള മീഡിയ അക്കാദമി തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിൽ തുടങ്ങുന്ന ഫോട്ടോ ജേർണലിസം കോഴ്സിലേക്ക് ജൂലൈ 10 അപേക്ഷിക്കാം. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 30 അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 04712560361 അല്ലെങ്കിൽ 25603362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗിന്റെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് സെന്ററുകളിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഷയത്തിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. അപേക്ഷകർ ബന്ധപ്പെട്ട വിഷയത്തിൽ PG അല്ലെങ്കിൽ ഡിഗ്രി ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം. ഇന്നാണ് അവസാന തീയതി. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 04712474720, 24677728. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITI കളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 308 സീറ്റുകളിൽ സംവരണം ചെയ്തിട്ടുള്ളതിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് പ്രവേശനത്തിന് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റായ www.laborwelfarefund.in വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: നമുക്കിനി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. രചന ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈരൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
4: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
4: നോവൽ സഞ്ചാരം.
7: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: മൂത്ത നമ്പിടിയുടെ പിറന്നാൾ ദിവസം പാടത്ത് കന്നിറക്കാൻ പാടില്ല. ഒരുത്തൻ കന്നിറക്കിയാൽ പിന്നെ കന്നേ ബാക്കിയുണ്ടാവൂ, പാടമുണ്ടാവില്ല. 7 മലബാരവും 7.5 കൊലയും ആ കുടുംബത്തിന് വിധിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആരാണ് വിധിച്ചതെന്നറിഞ്ഞുകൂടാ. 3 മലബാരം അവർക്കുണ്ടായിരുന്നു. കൊത്തി തുരുമ്പ് പിടിച്ച 3-4 തോക്കുകളും അവയ്ക്ക് ലൈസൻസ് പുതുക്കി വാങ്ങുന്ന കാര്യത്തിൽ കൃഷ്ണൻ നമ്പിടിയും ശ്രദ്ധാലുവായിരുന്നു. ആ തോക്കുകൾ കൊലയൊന്നും നടത്താറില്ല, ഒരന്തസ്സുള്ള സൂക്ഷിപ്പ്. തോക്കിനേക്കാൾ അനുസരിപ്പിക്കാൻ ശക്തിയുള്ളതായിരുന്നു ഭൂമി. അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തോക്കിനെപ്പറ്റി നമ്പിടി പൊരുളിച്ചില്ല. കൃഷ്ണൻ നമ്പിടിയുടെ കാരണവരെ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവുമായിരുന്നു. നാരായണൻ എന്നായിരുന്നു പേരെങ്കിലും ആളുകൾ അദ്ദേഹത്തെ ശാന്തൻ നമ്പിടി എന്നായിരുന്നു വിളിച്ചു വന്നത്. തെളുതെളുന്നനെയുള്ള ആ പല്ല് വെളിയിൽ കാണുമാറ് ആരുടെ നേർക്കും ചിരിക്കും. ആരോടും മൃദുവായേ സംസാരിക്കൂ, കണ്ണുനീര് കണ്ടാൽ മനസ്സലിയും. കുടിയാന്മാരെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏറിയ പങ്കും കുളിയും ജപവും ക്ഷേത്രദർശനവുമായി കഴിച്ചുകൂട്ടിയ മനുഷ്യൻ എന്തു വിഷമവും അദ്ദേഹത്തോട് ചെന്നു പറയാം. ഒരു പോംവഴി ഉണ്ടാക്കും. ആളുകൾ അദ്ദേഹത്തെ സ്വന്തം കാരണവരായി കരുതി. അദ്ദേഹം അവരെ അനന്തരവന്മാരായി. അന്നേ കൃഷ്ണൻ നമ്പിടിക്ക് കാരണവരുടെ പ്രകൃതത്തോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. ജ്യേഷ്ഠൻ കുടിയാന്മാർക്ക് ഇളവു ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോഴൊക്കെ അദ്ദേഹം പിറുപിറുത്തുകൊണ്ട് പൊറുത്തു. സഹിക്കാതാവുമ്പോൾ അയാൾ ജ്യേഷ്ഠനോട് പതുങ്ങിക്കൊണ്ടാണെങ്കിലും പറഞ്ഞു, ഇതൊക്കെ തഞ്ചമാണ്, കുടിയാന്മാർ എന്നും അങ്ങനെയൊക്കെ പറയും. കൃഷ്ണ, വെള്ളപ്പൊക്കത്തിനും ഉണക്കം തട്ടുന്നതിനും അവര് വിചാരിച്ചാൽ നിവൃത്തിയുണ്ടോ? അവർക്ക് വരുന്ന വിധിയിൽ നമ്മളും പങ്കുകൊള്ളുക. ഉള്ളപ്പോ അവര് തന്നു, നമ്മള് അനുഭവിക്കുകയും ചെയ്തു. സുഖത്തിൽ മാത്രമേ പങ്കുകൂടൂ എന്നത് ഒരു കൂറല്ല. ഇന്നിത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചു. അവിടേക്ക് വേണം എന്ന് വച്ചാൽ തിരിച്ചെടുക്കാൻ പ്രയാസമില്ല. ശാന്തൻ നമ്പിടി അനുജന്റെ നേർക്ക് മന്ദസ്മിതം കൊള്ളുകയും ചെയ്തു. പക്ഷേ മടിക്കണ്ട, പറഞ്ഞോളൂ. കാരണവന്മാരായി ഉണ്ടാക്കിയ തറവാട്ട് സ്വത്തല്ലേ? അതെ, പക്ഷെ നീയും ഞാനും ഈ തറവാട്ടിലല്ല ജനിച്ചതെങ്കിലോ? അപ്പോ അത് ഭഗവൻ നിശ്ചയമാണ്. കൃഷ്ണൻ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. ഉദരപൂർത്തിക്കുള്ള സ്വത്തിലധികം സമ്പാദിക്കണം എന്നു വിചാരിക്കുന്നവനെ പിടിച്ച് ശിക്ഷിക്കണം എന്നാണ് നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞത്. അത്രത്തോളം പോകാൻ ശക്തി നമുക്കില്ലെങ്കിൽ പോട്ടെ, വലിയ പാപം ചെയ്യാതിരിക്കുക. കൃഷ്ണന് ബോധ്യമാവുന്നുണ്ടോ?
9: കൃഷ്ണൻ നമ്പിടി മൂളി, തലയും ചോറി.

0: അവിടെ നിന്നു പോയി. ഭൂമിയുടെ കാര്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരമാണ് നാരദ മഹർഷിയുടെ വാക്കല്ല പ്രമാണം എന്ന പക്ഷക്കാരനായിരുന്നു കൃഷ്ണൻ നമ്പിടി. കടുക് കീറി കണക്കു പറയണം, അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ആണത്തമില്ലായ്മയാണ്, അദ്ദേഹം വേലുനായരോട് പതുക്കെ പറയാറുണ്ട്. ഏട്ടനൊരു ശുദ്ധാത്മാവാണ്, തീർത്ഥക്കിണ്ടിയിൽ പെറ്റുവീണു, ഇനി ഭസ്മക്കൊട്ടയിൽ കിടന്നു മരിക്കുകയും ചെയ്. അദ്ദേഹം മഹാനാണ് എന്നു പറഞ്ഞാൽ വയറ്റിൽ ചെല്ലുവോ? ഇവിടേക്കുള്ള കാര്യസ്ഥത അദ്ദേഹത്തിനില്ല എന്ന് അതു പറയൂ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രകൃതിയിലെ ഓരോ ശബ്ദവും ശ്രുതിഭരിതമാണല്ലേ. ശ്രുതി എന്നത് സംഗീതത്തിന്റെ ആത്മാവാണ്. അതില്ലാതെ ഈണങ്ങൾക്ക് പൂർണ്ണതയില്ല. നാദബ്രഹ്മത്തിന് ആധാരമായ ശ്രുതിയെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്, മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലടുത്തത് ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം തൃഷ്ണ. ഗാനരചന ബിച്ചു തിരുമല.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: യോഗ സൗഖ്യം.
1: ഇന്ന് ഈ പരിപാടിയിൽ ശലഭാസനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വസുന്ധര വി ആർ.
2: ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനം. കമന്ന് കിടന്ന് ചെയ്യുന്ന ഒരു ആസനമാണ് ശലഭാസനം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വയറ്, നെഞ്ച് എന്നീ ഭാഗങ്ങളിലുള്ള അവയവങ്ങൾക്കും അവിടെയുള്ള മാംസപേശികൾക്കും ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആസനമാണ് ശലഭാസനം. ശലഭത്തെ പോലെ കാലുകൾ ഉയർത്തിവച്ചിരിക്കുക എന്നാണ് ഈ ആസനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കമന്ന് കിടക്കുക, കാലുകൾ ചേർത്ത് വച്ച് ഇരു കൈകളും ശരീരത്തിനോട് ചേർത്ത് പിന്നോട്ട് നീട്ടിവെച്ച് കിടക്കുക. ഉള്ളം കൈകൾ മലർത്തി ചുരുട്ടിപ്പിടിച്ചിരിക്കണം. ശേഷം ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കൈപ്പത്തികൾ യഥാക്രമമായി ഇരു തൊടകളുടെയും അടിയിലായിട്ട് വയ്ക്കുക. ശേഷം താടി നിലത്ത് തൊടിയിക്കുക. ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള ആസനയിലേക്ക് കടക്കുന്നത്. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ വലത്തെ കാൽ ഇടുപ്പിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തണം. കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. ഇത് ചെയ്യുമ്പോൾ വലത്തെ കാലാണ് ഉയർത്തുന്നതെങ്കിലും പിരിമുറുക്കം സംഭവിക്കുന്നത് ഇടത്തെ പൃഷ്ഠഭാഗത്തും അതുപോലെ ഇടത്തെ മുതുകു ഭാഗത്തുമായിരിക്കും. അവയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ആസനം നിലനിർത്തുക. യാതൊരു കാരണവശാലും നിങ്ങളുടെ വലത്തെ കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. അതിനായിട്ട് വലത്തെ പാദം പിന്നിലേക്ക് വലിച്ച് നീട്ടിപ്പിടിച്ചിരിക്കുക. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് യഥാക്രമത്തിൽ വലത്തെ ഇടുപ്പ് താഴേക്ക് കൊണ്ടുവന്ന് അല്പനേരം ഈ ഒരു ആസനത്തിൽ തന്നെ വിശ്രമിക്കുക. ഇതേ ക്രമത്തിൽ നമുക്ക് ഇടത്തെ ഭാഗവും ചെയ്യാവുന്നതാണ്. ശ്വാസമെടുത്തുകൊണ്ട് ഇടത്തെ ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തുക. ഇടത്തെ കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. ഇടത്തെ പാദം പിന്നിലേക്ക് വലിച്ച് നീട്ടിയിരിക്കണം. ശ്രദ്ധ വലത്തെ പൃഷ്ഠഭാഗത്തും വലത്തെ മുതുകു ഭാഗത്തുമായിട്ട് ഇരിക്കണം. സാധാരണ ശ്വാസത്തിൽ 20 മുതൽ 30 സെക്കൻഡാണ് ഈ ഒരു ആസനം നമ്മൾ നിലനിർത്തേണ്ടത്. വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാല് താഴേക്ക് കൊണ്ടുവരിക. ആദ്യത്തെ ആഴ്ചകളിൽ ഓരോ കാലുവീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. 2-3 ആഴ്ച നിത്യ അഭ്യാസത്തിന് ശേഷം ഇരുകാലും ഇതേ ക്രമത്തിൽ ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഇരുകാലുകളും ഉയർത്തുമ്പോൾ നമ്മളുടെ മുതുക് പൂർണ്ണമായും വലിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ മുതുകു ഭാഗത്തുള്ള മാംസപേശികളെ ഒരു മസാജിക് ഇഫക്റ്റ് കൊടുക്കുകയും അവിടേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കാനും ഈ ആസനത്തിന് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തിന് വളരെയധികം നല്ലതാണ് ശലഭാസനം.
1: ശലഭാസനം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വസുന്ധര വി ആർ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: നമുക്കിനി ശരത്തിന്റെ സംഗീതത്തിൽ നിഷാന്തും ശ്വേതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം തിരക്കഥ, ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
4: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം, ചിത്രം പത്മവ്യൂഹം, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനമാണ്. രചന യൂസഫലി കച്ചേരി, സംഗീതം നൌഷാദ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഹലോ,
4: രാജേഷ് അല്ലേ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം?
0: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
0: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: യേശുദാസ് പാടിയ ഗാനം. ചിത്രം മയിൽ പീലി. ഗാനരചന ONV കുറുപ്പ്. സംഗീതം KP ഉദയഭാനു.

നമുക്കിനി വാണി ചേരാൻ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മഹാബലി. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം എം കെ അർജുനൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495654321, 9495569631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11:00.

0: ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.
1: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയൊരു ഗാനം. ചിത്രം രക്തം. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏറെ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹി കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിശ്വാസത്തിനും ആഴത്തിലെ ധാരണയ്ക്കും കാരണമാകുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശങ്കാജനക വിഷയങ്ങളിൽ സംവേദനക്ഷമത സ്ഥിരമായി പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അജിത് ഡോവൽ വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടനാ പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനാവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും IMO സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് അറിയിച്ചു. യുഎൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് സഭാ പ്രമേയം വ്യക്തമാക്കി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനം. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടപടികൾ ഫലപ്രദമാകൂവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. മലയാളി പ്രവാസികൾക്ക് പരാതി പരിഹാരത്തിന് 1 മാസത്തിനകം ഓൺലൈൻ സംവിധാനമൊരുങ്ങുമെന്ന് കേരള പ്രവാസികാര്യ കമ്മീഷണർ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പത്തനംതിട്ടയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡയെ നേരിടും. സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവും നടത്തും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10

0: എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: കളങ്ങളെല്ലാം വരച്ച് സൂചനകൾ ശ്രദ്ധിച്ച് പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുകയാവും അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പ് തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കുകളാണ് ആദ്യം. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. കാൽ നഖം മുതൽ തലമുടി വരെ അഥവാ പാദം മുതൽ തല വരെ എന്നാണ്. ഈ വാക്കിന് ആപാദ ചൂടം എന്നും അർത്ഥമുണ്ട്. ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന അർത്ഥത്തിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കാൽ നഖം മുതൽ തലമുടി വരെ അഥവാ പാദം മുതൽ തല വരെ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ആപാദ ചൂടം എന്ന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളും അക്ഷരച്ചെപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വാക്കുകൾക്കായും പാട്ടുകൾക്കായും കാത്തിരിക്കും അല്ലേ?
1: അതെ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ്. ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടതാണ് ഇടത്തുനിന്നും വലത്തോട്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം താമര എന്നാണ്. പര്യായങ്ങൾ കമലം, പത്മ, പങ്കജം എന്നൊക്കെയാണ്. സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഈ പേരുണ്ടായത്. വെള്ളത്തിൽ ജനിക്കുന്ന പൂവ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം താമര എന്നാണ്. പര്യായങ്ങൾ കമലം, പത്മം, പങ്കജം എന്നൊക്കെയാണ്. സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പേരുണ്ടായത്. വെള്ളത്തിൽ ജനിക്കുന്ന പൂവ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: കഴിഞ്ഞ അക്ഷരത്തിൽ നാം സൂര്യന്റെ പര്യായം പറഞ്ഞപ്പോൾ ഭാസ്കരൻ, ദിവാകരൻ എന്നൊക്കെ പറഞ്ഞല്ലോ.
1: അതെ,
0: ആ കടം തീർക്കാനാകും ഇതിൽ കമലം, പങ്കജം, പത്മം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ?
1: അതെ.
0: പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പേരുകൾ ഇതിൽ വന്നതിൽ സന്തോഷമുണ്ടാകും. വാക്ക് കണ്ടുപിടിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്?
1: ഒരു പാട്ടുകൂടി കേൾപ്പിക്കാം.
0: അതെ, ഈ പാട്ടിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഈ ക്ലാസ് എന്താ ചണങ്ങിയിരിക്കുന്നത്?
4: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. എം ആർ ടി മെറ്റൽ മാർട്ടിനോ ശ്രീ എം ആർ ടി മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
5: ഈ ഓഫർ ജൂൺ 25 മുതൽ ജൂലൈ 15 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
8: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
10: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്ഫോർട്ട്.
11: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
12: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
13: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി വലത്തുനിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കാണ്.
15: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 3 അക്ഷരങ്ങളുണ്ട്.
14: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 10, 9, 8 എന്നീ കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
15: സൂചനകൾ പറയാം. ഈ വാക്കിന് ലാളിക്കുക, ഓമനിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. കുഞ്ഞുങ്ങളെ നാം സ്നേഹത്തോടെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കാറില്ലേ? അവരെ മടിയിലിരുത്തി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തലോടാറില്ലേ? ഇതിനൊക്കെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
14: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പദം അല്ലേ?
15: അതെ.
14: സൂചനകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന് ലാളിക്കുക, ഓമനിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കുഞ്ഞുങ്ങളെ നാം സ്നേഹത്തോടെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കാറില്ലേ? അവരെ മടിയിലിരുത്തി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തലോടാറില്ലേ? ഇതിനെയൊക്കെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
15: ആ വാത്സല്യം തോന്നുന്ന വാക്ക് ഈ ഗാനത്തിലുമുണ്ട്. കേട്ടിട്ട് പൂരിപ്പിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള അടുത്ത വാക്ക് പറഞ്ഞാലോ? വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ട്.
1: ആണോ?
0: അതെ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം മെത്ത, കിടക്ക എന്നൊക്കെയാണ്. കിടക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂചനകൾ കേട്ട് പാട്ടുകേട്ട് ഉറങ്ങരുത് കേട്ടോ.
1: ബാക്കി അക്ഷരക്കളങ്ങൾ ഇനിയും ഉണ്ട് പൂരിപ്പിക്കാൻ.
0: അതെ അതെ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം മെത്ത, കിടക്ക എന്നൊക്കെയാണ്. കിടക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: പാട്ടുകേട്ട് വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അക്ഷരച്ചപ്പിൽ ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് 24, 23, 22, 21 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
5: വലത്തു നിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
4: ഈ വാക്കിന്റെ അർത്ഥം പക്ഷികളുടെ മധുരമായ ശബ്ദം അല്ലെങ്കിൽ മനോഹരമായ ശബ്ദം എന്നാണ്.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പക്ഷികളുടെ മധുരമായ ശബ്ദം അല്ലെങ്കിൽ മനോഹരമായ ശബ്ദം എന്നാണ്.
4: മനോഹരമായ ശബ്ദം ഈ പാട്ടിലുണ്ട്. പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് അക്ഷരക്കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഒരു 2000 രൂപ തന്നാ ഇപ്പൊ പുതിയ ക്ലാസ് വാങ്ങിക്കാം. എം ആർ ടി മെറ്റൽ മാർട്ടിനോ ശ്രീ എം ആർ ടി മെറ്റൽസിനോ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ സൗജന്യമായിട്ട് കിട്ടും.
4: ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം

0: ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,230 രൂപ നിരക്കിലും പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
1: അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഒരു വാക്കാണ് പൂരിപ്പിക്കാനുള്ളത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
2: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. മുകളിൽ നിന്നും താഴേക്ക് 21, 16, 11 എന്നീ 3 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രധാനമായും പാത്രം എന്നാണ്. ആഹാരം കഴിക്കാനോ സൂക്ഷിക്കാനോ ഉപയോഗിക്കുന്ന പാത്രങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ പങ്കിടുന്ന ആളാകുക എന്ന അർത്ഥത്തിലോ ഒരു കാര്യത്തിന് യോഗ്യനായ ആൾ എന്ന അർത്ഥത്തിലോ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
2: സൂചന അല്പം നീണ്ടുപോയി എന്ന് തോന്നുന്നുണ്ടോ?
1: ഉണ്ട്, കുറച്ച് വലിയ സൂചനയാണ്.
2: എങ്കിലും വാക്ക് വളരെ ചെറുതാണ്.
1: അതെ.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രധാനമായും പാത്രം എന്നാണ്. ആഹാരം കഴിക്കാനോ സൂക്ഷിക്കാനോ ഉപയോഗിക്കുന്ന പാത്രങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ പങ്കിടുന്ന ആളാകുക എന്ന അർത്ഥത്തിലോ ഒരു കാര്യത്തിന് യോഗ്യനായ ആൾ എന്ന അർത്ഥത്തിലോ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
2: അതെ, കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടിനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
8: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
7: ഈ വാക്കിന് പ്രധാനമായും സങ്കല്പം, മനോവികാരം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. പല സൃഷ്ടികളും മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. സാഹിത്യ സൃഷ്ടികൾ, ചിത്രങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ്.
8: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സങ്കല്പം, മനോവികാരം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. പല സൃഷ്ടികളും മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. സാഹിത്യ സൃഷ്ടികൾ, ചിത്രങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ്.
7: പാട്ട് കേൾക്കുമ്പോഴും ശ്രോതാക്കൾക്ക് ഈ മനോവികാരം ഉണരുമായിരിക്കും അല്ലേ?
8: അതെ.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് ഏതാണ് എന്ന് നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് 17, 12, 7 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 17, 12, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് ആകാശമെന്നും രണ്ടാമത്തേത് വസ്ത്രമെന്നുമാണ് അർത്ഥങ്ങൾ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് ആകാശമെന്നാണ്, രണ്ടാമത്തേത് വസ്ത്രമെന്നും.

0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് അക്ഷരച്ചെപ്പിൽ കൊടുത്ത വാക്കുകളൊക്കെ പലതും കേൾക്കുമ്പോൾ പ്രയാസമുണ്ട് എന്ന് തോന്നുമെങ്കിലും എളുപ്പമുള്ള വാക്കുകളായിരുന്നു അല്ലേ?
1: അങ്ങനെ എളുപ്പമുള്ളൊരു വാക്കാണ് ഇത്. പ്രയാസമില്ലാതെ കണ്ടുപിടിച്ച് അക്ഷരക്കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ് അടുത്ത വാക്ക്. 10, 5 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 5. സൂചനകൾ കൂടി പറഞ്ഞാലോ, ഈ വാക്കിന്റെ അർത്ഥം ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
0: വാക്കിന്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം. വളരെ വളരെ ചെറിയൊരു സൂചന മാത്രമേ ഉള്ളൂ. ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
1: ഈ ഗാനം കൂടി കേട്ടോളൂ.
0: തളരാതെ ഇരുന്ന് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഇനി ഒരു വാക്കുകൂടി താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുണ്ട്. 25, 20, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: അക്ഷരച്ചപ്പിലെ അവസാനത്തെ വാക്കാണ് ഇത്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. 25, 20, 15 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭാഗ്യം, ഐശ്വര്യം, സംതൃപ്തി എന്നിങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ, സമാധാനത്തെ അല്ലെങ്കിൽ സംതൃപ്തിയെ നമുക്ക് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം.
1: വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്കുണ്ടാകുന്നൊരു മനോവികാരമാണല്ലേ ഈ വാക്ക്.
0: അതെ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭാഗ്യം, ഐശ്വര്യം, സംതൃപ്തി എന്നിങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ, സമാധാനത്തെ അല്ലെങ്കിൽ സംതൃപ്തിയെ നമുക്ക് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഈ വാക്ക്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
8: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
7: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
8: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
9: കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീലോത്പലം.
10: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രഥം.
9: ഇടത്തുനിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അലിവ്.
10: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രസാദം.
9: വലത്തുനിന്നും ഇടത്തോട്ട് 14, 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പരിഭവം.
10: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കതിരോൻ.
9: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാദം.
10: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീരവം.
9: മുകളിൽ നിന്നും താഴേക്ക് 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കരം.
10: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രണവം.
9: താഴെ നിന്നും മുകളിലേക്ക് 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനിവ്.
11: കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വാക്കുകൾ പൂരിപ്പിച്ച് ധാരാളം ശ്രോതാക്കൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഭാഗ്യ ശ്രോതാവ്

0: ആരാണ് എന്ന് നോക്കാം. പേര് പറയാം അല്ലേ?
1: അതെ, വിജയ്.
0: സ്വാതി. വിജയുടെ പേര് ഒരിക്കലും കൂടി പറയാം.
1: സ്വാതി എൻ നടേശൻ, പടിയറക്കടവ്, കോട്ടയം ജില്ല.
0: വിജയ്ക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. അക്ഷരച്ചെപ്പിൽ പങ്കെടുത്തതിന്റെയും വിജയി ആയതിന്റെയും സന്തോഷം സ്വാതി ആകാശവാണിയോട് പങ്കിടുന്നത് ഇപ്പോൾ നമുക്ക് കേട്ടാലോ.
2: എന്റെ പേര് സ്വാതി നടേശൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ പടിയറക്കട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. അച്ഛന്റെ പേര് നടേശൻ, അമ്മയുടെ പേര് ശാന്ത നടേശൻ, അനിയന്റെ പേര് അജയാനന്ദ്. എനിക്ക് ആകാശവാണിയിൽ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുണ്ട്. രാവിലെ 7 AM ന്യൂസ്, എല്ലാ പാട്ടുപരിപാടിയും കേൾക്കാറുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ അക്ഷരച്ചേപ്പ് കേൾക്കാറുണ്ട്. ആകാശവാണിയിൽ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. പിന്നെ എന്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ആകാശവാണി പ്രോഗ്രാമുകളെല്ലാം കേൾക്കുന്ന ഒരാളാണ്. ആകാശവാണിയിൽ കേൾക്കാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പെട്ടെന്ന് സിനിമയിലെ ഒരു കാതിരോല എന്ന പാട്ടാണ്. അതെന്റെ ഫ്രണ്ട്സായ ജെനീമയ്ക്കും ഹരിതയ്ക്കും അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പി എം ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സിപിഐയിലെ പി പ്രസാദാണ് നോട്ടീസ് നൽകിയത്. പി എം ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് അത് നടപ്പാക്കുമെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടാണെന്ന് പി പ്രസാദ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കില്ലെന്ന് മുസ്ലിം ലീഗിന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പ്രസാദ് ചോദിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കരാർ റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ എന്നും പി പ്രസാദ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെ ഷംസുദ്ദീൻ പറഞ്ഞു. പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ എൻ ഷംസുദ്ദീൻ, റോജി എം ജോൺ, പി സി വിഷ്ണുനാഥ്, എം ലിജു എന്നിവർ പങ്കെടുക്കും. അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷാണ് പ്രതിഷേധം അറിയിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ വിജയിച്ചു. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
2: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ. ഇപ്പോൾ മുതൽ 12 മണി വരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495943 1 ഒരു നമ്പർ കൂടി പറയാം, 9495943 1. വിഷയം ഒരിക്കൽ കൂടി, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് എം എസ് ആശ.
3: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാനാണ്. സ്വാഗതം സർ. ഇപ്പോൾ ലോക അലർജി വാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർക്കിടകം വരുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഈ സമയത്ത് ആയുർവേദ ചര്യകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ മികച്ച ആരോഗ്യം നിലനിർത്താമെന്നൊന്ന് പറയാമോ?
4: നമസ്കാരം. അലർജി രോഗങ്ങൾ വളരെയേറെ ഇപ്പോൾ കൂടുതലായി കാണുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മാറി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുമാത്രമല്ല, തൊട്ടതിനും പിടിച്ചതിനും മരുന്ന് കഴിച്ച് മരുന്നുകൾ പലതും നമ്മുടെ ശരീരത്ത് പഴയതുപോലെ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വീര്യമുള്ള മരുന്നുകൾ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പല ഏരിയകളും ഒരുപാട് വൃത്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണെങ്കിലും വീടിനുള്ളിലുള്ള വൃത്തി പുറത്തില്ല. അതുപോലെ തന്നെ പല കാര്യം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ വിഷയങ്ങളുണ്ട്. തരുന്ന ഭക്ഷണം, പണ്ട് ഈ ആയുർവേദ ശാസ്ത്രങ്ങളിലൊക്കെ വൈദികീയ സുഭാഷിതം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഭക്ഷണം വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് എന്നാണ്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള രീതികളിലേക്ക് ഭക്ഷണ ഉണ്ടാക്കുന്ന രീതികൾ മാറി നമ്മുടെ വീടിൻ്റെ അടുക്കളകളും 5-സ്റ്റാർ ഹോട്ടലിൻ്റെ അടുക്കളകൾ പോലെ മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ചും പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയൊക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലല്ല ഇപ്പം കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് പലതിനോടും അലർജി തോന്നുക എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആൾക്കാരിൽ കാണുന്ന ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. ചിലർക്ക് തുമ്മലെങ്കിൽ മറ്റു ചിലർക്ക് ചുമയാണ്, അതിൻ്റെ ശ്വാസം മുട്ടുള്ളവരുണ്ട്, ദേഹത്ത് ചൊറിഞ്ഞു തടിക്കുന്ന അർട്ടിക്കറിയ പോലെയുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഈ അനാഫ്ലാറ്റിക് ഷോക്ക് പോലും ഉണ്ടാക്കുന്ന ഈവൻ ഡെത്ത് ഉടനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് തന്നെ അലർജി രോഗങ്ങൾ പലതും മാറിയിട്ടുണ്ട്.
3: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ,
3: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: എന്റെ പേര് സോണി എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്.
3: ആ, ഡോക്ടർ ശരണ്യ ഖാൻ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
5: ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ആയുർവേദത്തിൽ ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച്, അതായത് തൈരും മീനും കൂടെ ചേർന്നുള്ള ഭക്ഷണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഒഴിവാക്കുക, കഴിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ സാർ? നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത്തരം ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ?
4: ആ, പല വിധത്തിലാണ് ഈ വിരുദ്ധാഹാരത്തെ പറയുന്നത്. ചില സാധനം, ഉദാഹരണത്തിന് തൈര് ദിവസവും കഴിക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മളിപ്പോൾ തൈര് കഴിക്കും, ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, പല കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഈ തൈര് ദിവസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ചും ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രുചിയെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ദിവസവും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ശരീരത്തെ ഏറ്റവും കൂടുതൽ വീക്കത്തെ, ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അത് കാരണം മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. രാത്രിയിലും കഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് കാരണം തന്നെ ഈ തൊണ്ടവേദനയും ശ്വാസം മുട്ടുമൊക്കെ അന്ന് തന്നെ ഉണ്ടാകും.

0: ഉള്ള സാധ്യതയും കൂടുതലുണ്ട്. ഈ തൈരും മോരും രണ്ടും രണ്ടാണ്. ഞാൻ തൈരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്കിപ്പം ഈ സാധാരണ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഈ പിന്നെ ചെറുപയറിൻ്റെ വെച്ചൂറ്റിയ വെന്ത വെള്ളമുണ്ടല്ലോ, അത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുന്ന ഒരു പാനീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ ചേർത്തോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ വീണ്ടും കൂടുതൽ വിഷമത്തിലാക്കുകയും അത് വർദ്ധിച്ച രോഗകാരിയായി മാറുവാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മീനൊക്കെ കഴിക്കുമ്പോഴും തൈര് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. ഈ നോൺ വെജും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പക്ഷെ അത് വിരുദ്ധമായിട്ട് മാറുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും വിരുദ്ധം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയം അതുപോലെ ഇത് ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ്, ഇപ്പോൾ വാതപിത്ത കഫമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചും വിരുദ്ധമായിട്ട് മാറാറുണ്ട്. അപ്പോൾ രോഗകാരിയാകുന്നു എന്നുള്ളതാണ് വിരുദ്ധാഹാരം ഒഴിവാക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. അത് അവരുടെ നിലവിലുള്ള രോഗത്തെയോ നിലവിലുള്ള ആരോഗ്യാവസ്ഥയോ മോശമാക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഭക്ഷണ രീതികളെയാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെയാണ് ഈ വിരുദ്ധാഹാരം എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: ഓക്കെ ഓക്കെ സാർ, പ്രധാനപ്പെട്ട നമ്മളെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഈ വിരുദ്ധാഹാരങ്ങൾ പ്രധാനപ്പെട്ടതിന്റെ ഒരു അഞ്ചെട്ട് ലിസ്റ്റ് പറഞ്ഞുതരാമോ സാർ?
0: ആ മീനും തൈരും, അതുപോലെ തന്നെ തൈരും അച്ചാറും സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പലതരത്തിലുള്ള നോൺ വെജുകൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. മീനും ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുണ്ട്. അതുപോലെ തേന് ചൂടാക്കിയിട്ട് ചില വണ്ണം കുറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തേന് ചൂടാക്കി കഴിക്കുന്നതുണ്ട്. തേനൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല. ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല. ചൂടുള്ള ഒന്നിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതും വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു ടോക്സിക് എഫക്ട് ബോഡിയിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണേ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഇപ്പം നമ്മൾ ഉപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ.
1: താങ്ക്
0: യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. ആയുർവേദ പ്രകാരം ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രധാനമാണ്?
0: ദിനചര്യ പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന പാചന

0: യും രക്ഷിക്കാൻ വേണ്ടി മൂക്കിൽ മരുന്നിറ്റിക്കുന്ന നസ്യം, അതായത് നേസൽ പാരാനേസൽ സൈനസ് ആ ഏരിയയിലൊക്കെ ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ എഴുതുന്ന കൺമഷി എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ജനം എന്ന് പറയുന്നു. അതുപോലെ കണ്ണിൽ തുള്ളി മരുന്നിറ്റിക്കുന്നത്, ഇതൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ, ദിനചര്യയായി ആ ദിനചര്യ കൊണ്ട് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ ഈ അതിസ്ഥൂലത, അതായത് വണ്ണം കൂടുക, തൈറോയിഡ് രോഗങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അത് സൈനസൈറ്റിസ് ആവട്ടെ, യുവലൈറ്റിസ് ആകട്ടെ, അതല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതെല്ലാം തന്നെ കുറയ്ക്കുവാനും കഴിക്കുന്ന ആഹാരം അത് ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് ആവശ്യമായ സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇവാക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ബോഡി സജ്ജമാക്കുക എന്നുള്ളതാണ് ദിനചര്യ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സന്ധ്യ, മണ്ണഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
1: ആ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: ചോദിച്ചോളൂ.
2: ഹലോ,
0: ചോദിച്ചോളൂ സന്ധ്യ.
2: സാറേ, എനിക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ എനിക്ക് ഭക്ഷണം കഴിച്ച് ഒരു പിന്നെ വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി. കുറച്ച് നാള് ഒരു 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കുഴപ്പമില്ലാതിരിക്കുവായിരുന്നു. ഇട്ടി കഴിഞ്ഞ ദിവസം വീണ്ടും ഭക്ഷണം കഴിച്ചപ്പോ ചക്ക കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും വയറുവേദനയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും ഒരു 3-5 ദിവസമായി. ഇപ്പോഴും അതും നല്ല ആശ്വാസമാകുന്നില്ല. വയറിൽ എന്തോ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ.
0: അപ്പൊ ഗ്യാസ് കുറയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അല്ലേ? ശരി. ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കണ്ടീഷനിൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൈറോയിഡ് ഉള്ള ഒരാളിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകാം. തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ, തൈറോനോം പോലെയുള്ളത് ഗ്യാസിനെ ഉണ്ടാക്കുന്നതാണ്. സ്ഥിരമായിട്ട് എരിവും പുളിയും അച്ചാറും ചൂടും ചായയും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ഒരാളിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് അസിഡിറ്റി കൂടിയിട്ടാകാം. അസിഡിറ്റി കുറയുന്നാൾ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന പിന്നെ ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടും വേണമെങ്കിൽ അൾസർ ഉണ്ടാകാം. പിന്നെ നമുക്ക് ഫാറ്റി ലിവർ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംവിധാനം, ഒരു പക്ഷേ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ശീലങ്ങൾ, കോള, കോഫി തുടങ്ങിയ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. ശരിയായ മലശോധന കിട്ടാത്തവരുണ്ട്. പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളിലും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അതുപോലെ ഈ മറ്റ് ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന സമയം, രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ആപ്പിൾ, ഇപ്പോൾ ഉള്ള രീതികൾക്കൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആൾക്കാർ മറ്റ് ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ആപ്പിൾ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉഴുന്ന് ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ആഹാരവും എണ്ണ ചേർന്നിട്ടുള്ള ആഹാരവും, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ പണ്ട് ഉപയോഗിച്ച് ശീലിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി മാറിയിട്ടുണ്ട്. ദോശയും അതുപോലെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെയൊക്കെ, അതൊക്കെ സ്ഥിരം കഴിക്കുന്നതും ദഹനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് കഴിക്കുന്നവർക്കറിയാം, പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ദഹിക്കുന്നത് തന്നെ. ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ആഹാരം, മൈദ കൊണ്ടുള്ള ആഹാരം, അതുപോലെ പറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, ചായയുടെ ഈ ചില ആൾക്കാർ പറഞ്ഞാൽ 2 പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്, പക്ഷേ അതൊക്കെ വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്നേ പറയാൻ പറ്റൂ. ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി കൂടി സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് എന്നറിയണമെങ്കിൽ അതൊരു ഡോക്ടറുടെയും ലാബിൻ്റെയും സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. വേണ്ടി വന്നാലുള്ള അൾട്രാസൗണ്ട് അബ്ഡമൻ കൂടി പരിശോധിച്ച് നോക്കാവുന്നതാണ്.
1: നന്ദി. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കുമല്ലോ സർ, വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ശരീരപ്രകൃതി മാറുന്നത് കൊണ്ട് തന്നെ ചില രോഗങ്ങൾ ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലും, ചിലർക്ക് ജീവിതശൈലി ചിലപ്പം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും അത്തരം രോഗങ്ങളെ

0: കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റുന്നത്?
1: ആയുർവേദം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വേഗം ചോദിക്കാവുന്ന, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ വാതം, പിത്തം, കഫം എന്ന മൂന്നായിട്ട് ശരീരത്തെ പ്രകൃതിയുടെ, ശരീരത്തിൻ്റെ പ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് പോലെ മനസ്സിനെയും തിരിച്ചിട്ടുണ്ട്. സത്വം, രജം, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തെ കഫം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം പിത്തം, മൂന്നാമത്തെ ദഹനം നടക്കുന്ന മൂന്നാമത്തത് വാതം എന്നും, നമ്മുടെ ഒരു ദിവസത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ച് വാതം പിത്തം, ഈ പറഞ്ഞ ആദ്യം കഫം പിന്നെ പിത്തം പിന്നെ വാതം എന്നുള്ള രീതിയിലും, രാത്രിയിലെയും ഉറക്കത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാറ്റിനെയും ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ ഈ പ്രകൃതിയെ നിശ്ചയിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നമുക്ക്, ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുമ്പോൾ കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കഫരോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുവാൻ കുറച്ച് എളുപ്പവുമാണ്. കുറച്ചുകൂടെ ഒരു യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് പിത്തസംബന്ധമായ രോഗങ്ങളായിരിക്കും കൂടുതൽ. അവർക്ക് എന്ന് വെച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവരുടെ ലോക്കോമോട്ടറി സിസ്റ്റം, ചലനങ്ങളെ ബാധിക്കുന്ന, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇഷ്യൂസാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്, അത് ഏത് കാലത്താണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ ജീവിത രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന്, യൗവന പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു അഡൾട്ടായിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് അവർ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മെറ്റബോളിസം കാരണമുണ്ടാകാവുന്ന അമിതവണ്ണം, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റേ പ്രഷറ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെ തടുക്കുവാൻ ഒരു ഭക്ഷണ രീതി കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം. നമസ്കാരം
2: സാറേ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ. അപ്പൊ അവന് ഓൾറെഡി പിന്നെ അലർജി ഉള്ള ഒരു ആളാണ്. അപ്പൊ തുമ്മല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ ഒരു രണ്ട് വർഷത്തോളമായിട്ട് അവന് 32 വയസ്സുണ്ട്. ഇപ്പൊ വയറിന്റെ നമ്മുടെ ഏഴടത്ത് സൈഡിൽ താഴെയായിട്ടൊരു ചെറിയ, അത് എപ്പോഴൊന്നും ഇല്ല, ഒരു പെരുപ്പ് പോലെ ഇങ്ങനായി പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കയ്യുടെ വെള്ളമൊക്കെ ഒരു റെഡ് കളർ, പെട്ടെന്ന് കൂടുതൽ ഈ യാത്ര ചെയ്യുമ്പോഴാണ്, ബസ്സിലൊക്കെ കയറുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ പിന്നെ എപ്പോഴൊന്നും ഇല്ല ഡോക്ടർ, ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല, പിന്നെ അല്ലാതുള്ള ഒരു പ്രശ്നങ്ങളും.
1: നോക്കാം, ഈ അലർജിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിലാണ് ആൾക്കാർ അലർജിയെ കാണുന്നത്. ഒന്ന്, ആദ്യം അലർജി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനൊക്കെ തന്നെ മരുന്ന് ചെയ്ത് കുറേ നാളിങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് പിന്നെ ഈ രോഗിയും തീരുമാനിക്കും മരുന്നില്ലാതെ ഞാനിങ്ങനെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് മനസ്സിലാക്കിയിട്ട് മരുന്ന് ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ രണ്ടും പ്രശ്നമുള്ളതാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന, ആദ്യം തുടങ്ങുന്ന തുടർച്ചയായ തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചിലപ്പോൾ ചുമ, അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇറിറ്റേഷൻസും വരുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മരുന്നിനെ മാത്രമാണ് പലരും ആശ്രയിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കൊടുത്ത്, ഒരു പക്ഷേ സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെ സ്ഥിരമായി കുറേയേറെ നാൾ കൊടുക്കുന്ന ആൾക്കാർ ഇന്ന് കൂടി വരികയാണ്. കാരണം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ തുമ്മാതിരിക്കണം, ചുമയ്ക്കാതിരിക്കണം, ശ്വാസം മുട്ടാതിരിക്കണം, ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ കൊടുക്കുന്ന മരുന്നുകൾ അതിനേക്കാൾ വീര്യമുള്ളതാകുമ്പോൾ അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ കുറച്ചുകൂടെ മോശത്തിലാക്കുകയും ചെയ്യും. പിന്നീട് ഈ മരുന്നുകൾ കഴിച്ചാലും പ്രയോജനമില്ലാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട്. ഇതിനേറ്റവും പ്രധാനമായിട്ട് ആധുനിക ചികിത്സയിൽ തന്നെ പറയുന്ന, എല്ലാ ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഈ അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്ന മൂന്ന് വിധത്തിലാണ്. ഒന്ന്, കാരണങ്ങളെ ഒഴിവാക്കുക. രണ്ട്, ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ. ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് ഈ രോഗം കൊണ്ട് തന്നെ ഒരാളുടെ മൂക്ക് വളഞ്ഞുവെങ്കിൽ, ചെവിക്കകത്തൊരു ഓട്ട വീണുവെങ്കിൽ, പിന്നെ മീൻസ് നമ്മുടെ CSYM ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും, ചവിക്കകത്തുനിന്ന് പഴുപ്പൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ, ചിലപ്പോൾ സർജിക്കൽ

ലീഗൽ കറക്ഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് സർജറി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഇമ്മ്യൂണോ തെറാപ്പി. ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മരുന്ന് കഴിച്ചാൽ പ്രയോജനമുള്ളൂ, സർജറി ചെയ്താൽ പ്രയോജനമുള്ളൂ, മൂന്നാമത്തെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ രോഗകാരണങ്ങളെ ഒഴിവാക്കാതെ മറ്റൊരു ചികിത്സ കൊണ്ടും നമുക്ക് പ്രയോജനം വരില്ല എന്നാണ്. രോഗകാരണങ്ങൾ പറയുമ്പോൾ ഇൻട്രൻസീവ് ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് എന്നും പറയും. ആഭ്യന്തര കാരണം രോഗകാരണങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകാം, പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാം. കഴിക്കുന്ന വസ്തുക്കളിൽ പലപ്പോഴും നല്ല പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും നമ്മുടെ, ഇപ്പോൾ അത് മധുരമായിരിക്കുമ്പോൾ ചിലപ്പോൾ പകലുള്ള സമയത്തൊക്കെ കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ രാത്രിയിൽ കഴിക്കുന്ന ഗ്രേപ്സ് ആകട്ടെ, ഓറഞ്ച്, മോസംബി, നാരങ്ങ, പൈനാപ്പിൾ, പ്രത്യേകിച്ചും അവക്കാഡോ, ഈ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നവയായിരിക്കാം. ഈ ഞാനിനി പറയാൻ പോകുന്ന കുറേ അലർജിയുടെ കാരണങ്ങൾ പറയാം, പക്ഷേ അതൊന്നും തന്നെ എല്ലാവരിലും എല്ലാ കാലത്തും അലർജിക്ക് കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പലരും അലർജിക്ക് കാരണമായി പറഞ്ഞിട്ടുള്ള കാരണങ്ങളെ ഒരുമിച്ച് ചേർത്തൊരു ലിസ്റ്റ് ഔട്ടാക്കിയായിരിക്കും നിങ്ങൾക്ക് ഡോക്ടർ തരുന്നത്. ഇതിൽ ഏതിനോടാണ് അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ കാഷ്നട്ട് കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ കാഷ്നട്ട് കഴിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിനെ പിറ്റെന്ന് നല്ല ഈ അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. ഇരുമ്പിലൊന്ന് കൈ പിടിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കഴിക്കുന്ന സ്ഥാനത്തിൽ തന്നെ അയലയോ ചൂരയോ കൊഞ്ചോ ഞണ്ടോ ചിപ്പിയോ കണവയോ കഴിച്ചാലോ, അതുപോലെ ബീഫ്, മട്ടൺ എന്നിവ കഴിച്ചാലോ, പോർക്ക് കഴിച്ചാലോ, ടർക്കി കോഴി കഴിച്ചാലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എസ്പെഷ്യലി തൈര്, തൈര് കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അച്ചാർ, മുട്ട, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഇത്രയും സാധനങ്ങളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്ലൂട്ടൻ അലർജി കൂടെ ഉള്ള ആൾക്കാരിന് ഗോതമ്പും ബാർലിയും കഴിക്കാൻ പാടില്ല. മറ്റ് പുറമേയുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താരണം, അത് ചൊറിഞ്ഞ് നമ്മൾ താഴേക്കിടും, ബെഡിലൊക്കെ കാണും, അത് വേണേൽ ഇൻഹെയിൽ ചെയ്യും. അതുപോലെ ഡെബ്രിസ്, വീടിനകത്ത് വല്ല പാറ്റയോ അതുപോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ മാല, മാറാല, ചലന്തി വല ഇതൊക്കെ, അല്ലെങ്കിൽ വീടിനകത്ത് ഈർപ്പം ഉണ്ടായിരിക്കുകയും ആ ഈർപ്പത്തിൽ ഫംഗസ് വളരുകയും ഫംഗസിൻ്റെ സ്പോറ് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഷെൽഫിനകത്ത് വെക്കും, ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞെടുക്കും, കഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കുകയും അതിൽ സ്പോർ ഉണ്ടാകുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകുന്ന ആൾ അലർജിയുള്ള ആളാകട്ടെ, അവർ നല്ല ഈ ഷെൽഫിനകത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് ഈ പിന്നെ വെയിലത്ത് ഇറങ്ങി വെയിലത്ത് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നു, തൈര് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇതെല്ലാത്തിലും തന്നെ അലർജി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് അന്ന് തന്നെ അലർജി വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാണ് അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും സർജറിയും ഒക്കെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പിന്നെ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് താൽക്കാലികമായി, ഇപ്പോൾ തുമ്മുമ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴിക്കാൻ ബാഗിൽ മരുന്നിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന അലർജിക്കൊന്നും അങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, പക്ഷേ ദേഹം ചൊറിഞ്ഞ് തടിക്കുന്ന അർട്ടിക്കേറിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ആ അർട്ടിക്കേറിയ എന്ന് പറയുന്നത് ദേഹം ചൊറിഞ്ഞ് തടിക്കുന്നതിനൊപ്പം നമ്മുടെ ശ്വാസനാളവും കൂടി തടിച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അനാഫിലാറ്റിക് ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ അടിയന്തിരമായി അവർ ആശുപത്രിയിൽ, കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതാണ്. അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പോരാ. എന്നാലും കയ്യിൽ ഒരു മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആൻറ്റി ഹിസ്റ്റമിനായിട്ടുള്ള മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി. അല്ലാതെ തുമ്മാൻ തുടങ്ങുമ്പോൾ മരുന്ന് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നാളൊരു കാലത്ത് ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ, മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഇവർക്ക് പ്രയാസമായി മാറാനും മരുന്നൊഴിവാക്കാനും അതൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളോ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പിൽ പിടിക്കുമ്പോൾ അലർജി ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളോ ആണ് ഇത്. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻഹെയിൽ ചെയ്തിട്ട് എൻ്റെ ഡെബ്രിസും ഫൈബേഴ്സും ഒക്കെ, അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിച്ച് കിടക്കുന്നവർ, മഫ്ലർ സ്ഥിരം ഇതിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തലയൊക്കെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അലർജി ഒഴിവാക്കാം, ചൂട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എ സിയുടെ പിന്നിന് അടുത്തേക്ക് ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ
നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മോയ്സ്ചർ കാരണം ഫംഗസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പോറുകൾ ഉണ്ടാകും.

0: അന്തരീക്ഷത്തിൽ. അതുപോലെ നല്ല വേനൽ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും, അങ്ങനെ അത് ഇൻഹെയിൽ ചെയ്തിട്ടും വരാറുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കണം. ഒരു ഡോക്ടറുടെ സഹായം നിങ്ങളുടെ മകന് ആവശ്യമാണ്.
1: നന്ദി ഡോക്ടർ. ഇപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു, ഇതിന് ശരീരത്തിലെ ദോഷങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്, ഈ അർട്ടിക്കേറിയ ഉൾപ്പെടെ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണ ദഹന പചന പ്രക്രിയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാരണങ്ങളെ ഒഴിവാക്കുവാൻ ഇത്രയും ഒരു വിശദമായ രീതിയിൽ ഞാനത് പറഞ്ഞതും. ഇത് ആയുർവേദത്തിൽ മാത്രം പറയുന്നില്ല, മോഡേണായിട്ടായാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അൻസാർ, കൊല്ലം വരുന്ന പുള്ളി.
1: ആ, സംസാരിച്ചോളൂ.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്.
2: ഇനി ഡോക്ടർ, ഈ എന്റെ തൊണ്ടയ്ക്കൊക്കെ വലിയ ചോർച്ചില്ല, എന്നിട്ട് നാവൊക്കെ വറ്റി വരണ്ട മുണങ്ങുക, പിന്നെ അത് മാത്രമല്ല കാലിലൊക്കെ ഒരുപാട് മരുന്ന് ചെയ്ത് അത് എന്നിട്ട് മാറുന്നില്ല, കാലിലൊക്കെ ഭയങ്കരമായ ചോർച്ചിലൊക്കെയാണ്.
0: ഇതില് രണ്ടു മൂന്ന് കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് കൊളസ്ട്രോളോ മറ്റോ ഉണ്ടോ. ഈ അലർജി സംബന്ധമായിട്ടാണെങ്കിൽ ബ്ലഡിൽ AEC IgE എന്ന് വെച്ചാൽ അബ്സലൂട്ട് ഇസിനോഫിൽ കൗണ്ട്, IgE എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇതുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാം. ഒബസിറ്റി, വണ്ണം കൂടുതലുണ്ടെങ്കിലും ലോങ് സ്റ്റാൻഡിങ്, ഒരുപാട് നേരം നിന്നുള്ള ജോലിയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ കാരണങ്ങൾ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വരും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ വെരിക്കോസ് വെയിൻ വെയിൻ, നമ്മുടെ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനാണ് അതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്നത്. അതിൻ്റെ പോക്കറ്റ് വാൾസ് ഡാമേജ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡിയോക്സിൻ്റെ ബ്ലഡ് ആയിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ കൂടുതലും, അത് ചൊറിയും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഹൃദയത്തിൻ്റെ ലെവലിൽ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കുറേ സമാധാനം വരും. ഒരു മരുന്നും കൂടെ അതിന് ആവശ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. പൊരട്ടിയാൽ മാത്രം പൊരട്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ ഈ ബ്ലഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ കുറച്ച് അലർജിയുടെ കാരണങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം തന്നെ ഈ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലുള്ള ഒരാളിൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അലർജിയെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ഇതിലേതെങ്കിലും കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അലർജി എന്നും നോക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ആന്റിജൻ വരുന്നുണ്ട്, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡിൽ കുറേ ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സാധനം എത്ര നേരം ബ്ലഡിൽ കാണുമോ അത്രയും സമയം ഇത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഇറിറ്റേഷൻസ്, അലർജി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാന ലക്ഷണം അലർജി.
2: ഒത്തിരി മരുന്ന് ചെയ്തതാണ്, മരുന്ന് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിൽക്കും, വീണ്ടും ഇത് വരും.
0: മനസ്സിലായി. അതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമാണ് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്.
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ നമ്മൾ അലർജിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊടിപടലങ്ങൾ, പൂമ്പൊടി എന്നിവ കാരണം അലർജി ഉണ്ടാകുന്നു, തുമ്മലുണ്ടാകുന്നു. പക്ഷേ അത് ഒരു ഘട്ടത്തിന് ശേഷം അത് ശ്വാസം മുട്ടലായി പരിണമിക്കുന്നു. അപ്പോൾ അതങ്ങനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: ഏത് അലർജിയും, പ്രത്യേകിച്ചും അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്നത്, ശ്വാസം മുട്ടായിട്ട് മാറൂല. പക്ഷേ അത് കുറേ നാൾ തുടർച്ചയായിട്ട് ചികിത്സിക്കാതിരിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കും. അപ്പോഴാണ് ശ്വാസം മുട്ടും കൂടെ വരുന്നത്. അതായത് ഏത് അലർജിക് റൈനൈറ്റിസ് വേണമെങ്കിലും ഒരു ആസ്മാറ്റിക് കണ്ടീഷനാകാം, അല്ലെങ്കിൽ അലർജി ആസ്മയായിട്ട് മാറാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസും, ഞാൻ നേരത്തെ പറഞ്ഞ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന പാരാനേസൽ സൈനസുകൾ, ഈ പാരാനേസൽ സൈനസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അത് ക്രോണിക് സൈനസൈറ്റിസ് ആകാം, നമ്മുടെ മാക്സിലറി ബോൺസൊക്കെ ഇറോഷൻ വരാം, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മെനിഞ്ചൈറ്റിസ്, ഈവൻ മെനിഞ്ചൈറ്റിസ് പോലും അത് കാരണം ഉണ്ടാകാം. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡറി ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ആൾക്കാർക്ക് ഒരു അതിശയം വരാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ് ക്രോണിക് സൈനസൈറ്റിസ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആണ്, അതിൻ്റെ

0: വീണ്ടും സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ ഈ മെനിഞ്ചൈറ്റിസ് പോലും വരാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഡോക്ടറെ, ഞാൻ ചിറയങ്കീഴിൽ നിന്ന് മനാഫാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: എല്ല് കൈമാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം എന്റെ ഇടത് കാലിന്റെ മുട്ടിന് അല്പ നീര് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ആദ്യം ഓർത്തോടെ ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം അതിനുള്ള മരുന്ന് തന്നു. കുറഞ്ഞതിന് ശേഷം പിന്നെ അത് ഫലപ്രദമാകാത്തത് കൊണ്ട് കൂടുതൽ നടക്കരുത് എന്നൊക്കെ ഉള്ള അഭിപ്രായം പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ചില വിഭാഗം ആളുകൾ ആയുർവേദക്കാർ തന്നെ പറയുന്നു എല്ലിന് തേയ്മാനം വരുന്നതല്ല, അല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് സാറിനോട് ചോദിക്കുന്നു.
0: ഇതില് അസ്ഥിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം. വീക്കം മാത്രം ഉണ്ടാകാം. വീക്കം വന്നിട്ട് അവിടെയുള്ള കാർട്ടിലേജുകൾക്കും മറ്റും നമുക്ക് എത്രയാണോ അതിൽ ശരിയായിട്ട് വേണ്ടത് പ്രവർത്തിക്കാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാതെ വരാം. ജെർക്കിങ് മൂവ്മെൻറ്റ് വരാം, തമ്മിൽ ഒരയുന്നൊരവസ്ഥ വരാം, അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരം തന്നെ വിചാരിക്കുന്നു ഈ ജോയിൻ്റ് എൻ്റേതല്ല, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ആ ജോയിൻറ്റുകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കും നമ്മുടെ ബോഡി, ചിലപ്പോൾ നമ്മുടെ രോഗി ബോഡിയുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കാറുണ്ട്. അതിന് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ യൂറിക് ആസിഡ് ഏതെങ്കിലും ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അത് വേണമെങ്കിൽ പിന്നീട് ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് മാറാം. ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, റൊമാറ്റിക് ആർത്രൈറ്റിസ്, ഇങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റൊമാറ്റിക് ഫീവർ വന്നിട്ടുള്ള ആളിന് പിന്നീടുണ്ടാകുന്ന ജോയിൻറ്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പലതും വരാം. ഇതിൽ ചില സാധനങ്ങൾ, പിന്നെ ചില വാട്സാപ്പ് വൈദ്യവും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ഇതിൽ എന്തായാലും ഒരു ചികിത്സ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് വിഭാഗത്തിൽ ഉള്ള ചികിത്സയായാലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നിങ്ങൾ സർജനെ കണ്ടാൽ സർജറി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരിക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാമെന്നായിരിക്കും പറയുക. മറ്റൊരു വാട്സാപ്പ് വൈദ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുക. അല്ലെങ്കിൽ ചിലർ പറയും ചില സിംഗിൾ ഡ്രഗ്സ് ഈ പിന്നെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റമൂലി പ്രയോഗങ്ങൾ മാത്രം ചെയ്താലും ഇത് മാറും, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും രോഗിക്ക് സുഖപ്രദമാകുന്ന രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ലിഖിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്യാം, സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ അംഗീകരിച്ചിട്ടുണ്ട്, അതെവിടെയൊക്കെ കിട്ടും, സൗജന്യമായി കിട്ടുന്ന ചികിത്സകൾ ഏതൊക്കെ, ആ ഓതറൈസ്ഡായിട്ടുള്ള ഡോക്ടർമാർ ആരൊക്കെ, അല്ലാത്തവർ ആരൊക്കെ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് നമുക്ക്. അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരുടെ പിന്നെ വായിൽ നിന്നുള്ള അഡ്വൈസുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും തന്നെ പലപ്പോഴും പ്രയോജനം ചെയ്യണമെന്നില്ല.
1: സർ, മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഇല്ലാത്ത ആൾക്കാരില്ലാന്ന് തന്നെ പറയാം. കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇത്തരം കാര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അത് മാനേജ് ചെയ്ത് നമുക്കൊരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു എന്താ നിറവോടെ ഒരു ജീവിക്കാൻ ഉള്ള ഒരു സാധ്യത എങ്ങനെയാണ് ആയുർവേദം അനുശാസിക്കുന്നത്?
0: ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗമായി പറയാവുന്ന യോഗയും മറ്റുമൊക്കെ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബോഡിക്കും മനസ്സിനും നമുക്ക് എത്രമാത്രം ഈ സ്ട്രെച്ച് ചെയ്ത് നമുക്ക് മുൻകൂട്ടി എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റുമോ, പിന്നെ അതിനേക്കാൾ വലുത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് യോഗയ്ക്കൊക്കെ ആ റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ പിന്നെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ പലതും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഈ തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ പോകണ്ട എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഇതെല്ലാം അനുഭവിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിനെ നമുക്ക് കാണേണ്ടത്. മറ്റൊന്ന്, ഇതിൽ ശിരോധാര പോലെയുള്ള കാര്യങ്ങൾ, പഞ്ചകർമ്മ ചികിത്സകളൊക്കെ തന്നെ മൊത്തത്തെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ, കാമാക്കാൻ, രോഗമില്ലാതെ ജീവിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ചികിത്സകളാണ്. ഇനി ഒന്ന്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് കുറയണമെങ്കിൽ ടെൻഷൻ്റെ കാരണങ്ങൾ കൃത്യമായി അവരവർ മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം, അതൊരു ചികിത്സകൻ്റെ സഹായത്തോടുകൂടി വേണമെങ്കിലും മനസ്സിലാക്കാം. ഇതിൽ ഈ അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയുന്നത് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ടെൻഷൻ്റെ കാരണം അവർ മനസ്സിലാക്കുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. പരിഹരിക്കേണ്ടുന്നൊരു

0: രീതി എന്ന് പറയുന്നത് ഒന്ന്, എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങളുണ്ടായിരിക്കാം. അത് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ഒരു ഫോൾഡർ എ എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് വെക്കുക. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്പൗസിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും സഹായത്തോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഫോൾഡർ ബിയിൽ വെക്കുക. മൂന്നാമത്തിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വലിയ വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിന്നീട് അത് നടക്കും, ആ സമയത്തുള്ള കാര്യങ്ങളെ മൂന്നാമത്തെ ഫോൾഡർ നമ്പർ സി അവിടെ വെക്കുക. അപ്പോൾ എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്യരുത്. ഞാൻ മാത്രമേ ഉള്ളൂ പരിഹരിക്കാനെന്നുള്ളപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ എടുത്തിട്ട് ചെക്കഞ്ഞ് നോക്കാവൂ. രണ്ടാമത്തേൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ മാത്രമേ നോക്കാവൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്താൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കാതെ വരികയും എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതെ വരികയും അതുകൊണ്ട് പരിഹാരം കാണാതെ പോവുകയും ചെയ്യും. അപ്പോഴാണ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാനല്ലാതാകുകയും മരുന്നും കൂടെ സഹായത്തിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആ മരുന്നുകൾ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പിന്നീട് തളർത്തുന്നതായി ബോധ്യം വരുമ്പോഴാണ് ആ മരുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയും പിന്നെ ആ മരുന്ന് മാറ്റാൻ ചിലപ്പോൾ പറ്റാതെ വരികയും അതിനേക്കാൾ കൂടിയ മരുന്നിലേക്ക് പോകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരുന്നു.
1: ഓക്കെ, നമുക്ക് അടുത്ത ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആരാണ്? അരുണയോ? വ്യക്തമല്ല കേട്ടോ സംസാരിക്കുന്നത്. സ്ഥലം കൂടെ പറയണേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ശ്രോതാവ് പറയുന്നത് വ്യക്തമല്ല സർ. നമുക്ക് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫിറ്റ്നസ് കോൺഷ്യസ് ആണല്ലോ, എല്ലാ ആൾക്കാർക്കും അറിയാം വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ചില ആൾക്കാർ വളരെയധികം ജിമ്മിൽ പോയി മറ്റുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സ്ട്രീംലി എക്സോസ്റ്റഡ് ആകാറുണ്ട്. ചില ആൾക്കാർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പം എവിടെയാണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്?
0: ആയുർവേദം വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ് സർവകർമ്മേഷു മധ്യമം. മധ്യമമായതിനെ മാത്രം സ്വീകരിക്കണം. വ്യായാമം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പറയുന്നത് എപ്പോൾ നിർത്തണം. ഈ നെറ്റിയിൽ വിയർപ്പ് പൊടിയുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് കണികൾ, വിയർപ്പ് കണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വ്യായാമം ചെയ്യുന്നു. ഇപ്പോൾ ഈ ACയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ എയറോബിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ വിയർക്കുമായിരിക്കാം. എവിടെയാണോ നമ്മൾ വ്യായാമം ചെയ്യുന്നത്, അത് മാത്രമല്ല ഏത് തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ഏത് തരത്തിലുള്ള വ്യായാമമാണ് വേണ്ടത്. കയ്യും കാലും ശരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ പിന്നെ ആ കയ്യും കാലും ഉപയോഗിച്ചുള്ള വ്യായാമം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യത ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്നതും ഒരു ട്രെയിനർ വെച്ച് ഒരു ദിവസം പോയി കൃത്യമായി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നതിന് രണ്ടാണ്. ഒന്ന് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, മറ്റത് മസിലിനെ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നല്ല റൊട്ടീൻ ഒക്കെ ഒരു പക്ഷേ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടാകും, അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: ഗിരിജ, വെച്ചൂർ.
1: ആ, സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
2: ആ, ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടുകയില്ല, വേദനകൾ വന്നു കഴിഞ്ഞാല് എന്ന് പറയുന്ന അതിനകത്ത് എന്താണ് സാർ കാര്യം?
0: ഏത് രോഗത്തിനുള്ള ചികിത്സയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, വേദന എന്ന് പറയുന്നത് പല പല കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഏത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള വേദന അതിൽ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതോടൊപ്പം വരാവുന്ന ഒന്നാണ് മാനസികമായിട്ടുള്ള വേദന. മാനസികമായിട്ടുള്ള വേദന കൂടി ഈ ശാരീരിക വേദനയോടൊപ്പം ആഡ് ചെയ്യണോ വേണ്ടയോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസും ഒക്കെ ചെയ്യാൻ പറ്റുമോ, ഈ വേദന എങ്ങനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് അവരവരെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഡബിൾ വേദന വേണോ അതേ ശാരീരിക വേദന മാത്രം മതിയോ എന്നുള്ളത് അവരുടെ പ്രാക്ടീസ് പോലിരിക്കും എന്ന് സാരം. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദം ചെയ്താൽ വേദന വേഗം കുറയില്ല എന്ന് വിചാരിച്ചിട്ട് വേദനാ സംഹാരികൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിലും. മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അമിതമായി കൊടുക്കുന്നൊരു മരുന്നല്ല വേദനാ സംഹാരികൾ. കേരളത്തിൽ കിട്ടുന്നത് പോലെ അത്രയും അളവിൽ, അത്രയും ഡോസിൽ, അത്രയും ദിവസം കഴിക്കുവാൻ വേദനാ സംഹാരികൾ മറ്റൊരു രാജ്യത്തും കിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ പറയുന്ന

0: ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന ഒരു മരുന്നാണ് വേദനാ സംഹാരി. എല്ലാ രോഗത്തിലും വേദന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് വേദന എങ്ങനെയെങ്കിലും കുറച്ചാൽ രോഗം കുറഞ്ഞു എന്ന് മനസ്സിലാക്കണ്ട. രോഗം അതിൻ്റെ വഴിക്ക് പോകും, വേദന മാത്രമേ കുറയുകയുള്ളൂ. അങ്ങനെ കുറഞ്ഞാൽ പോരാത്ത ഒന്നാണ് വേദന. അതുകൊണ്ട് രോഗം കുറയട്ടെ, അതിനുള്ള മരുന്നുകൾ ചെയ്യൂ. വേദന നമ്മൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും കൊണ്ടിരിക്കും. നിവൃത്തിയില്ലാത്തപ്പോൾ അതിന് ആയുർവേദം പറ്റിയില്ലെങ്കിൽ അലോപ്പതിയിൽ വേദനാ സംഹാരികളുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം, കർശന നിർദ്ദേശത്തിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അതും ഉപയോഗിക്കാം. ഇവിടെയുള്ള അലോപ്പതി സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊന്നും ഒരു ആയുർവേദക്കാരും പറയില്ല കേട്ടോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? രോഗം കുറഞ്ഞിട്ടില്ല എന്നാണ്. പകരം നമ്മൾ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടുള്ള വേദനയെ മാത്രം കുറയ്ക്കാനേ മരുന്ന് കഴിച്ചുള്ളൂ. അത് കാരണം രോഗം കുറഞ്ഞോ ഇല്ലയെന്ന് നമ്മൾ നോക്കിയത് പോലുമില്ല. വേദന കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ജോയിന്റ് ഉപയോഗിച്ച് നമ്മൾ പല ജോലികൾ ചെയ്യാൻ തുടങ്ങി. വേദനയുള്ള ജോയിന്റിന് നമ്മൾ എന്ത് ചെയ്യണം? അനക്കാതെ വെക്കണം, വിശ്രമം കൊടുക്കണം. ആ വിശ്രമം കൊടുക്കാതെ മരുന്ന് കഴിച്ച് വേദന മാറ്റിയപ്പോൾ വേദന മാറി എന്ന് വിചാരിച്ച് നമ്മൾ അത് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? രോഗം കൂടി, ഇൻഫ്ലമേഷൻ കൂടി, അവിടെയുള്ള മറ്റു കുഴപ്പങ്ങൾ കൂടി. അപ്പോൾ അതുകൊണ്ട് അതിൽ കൃത്യത വരുത്തണം. അതൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആയിരിക്കും വേണം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ കർക്കിടകം വരുന്നുണ്ടല്ലോ സാർ, അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ഡോക്ടേഴ്സ് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ആയുർവേദക്കാർ തന്നെ. ചിലർ പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ചികിത്സയുടെ കാര്യമില്ല, ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഡോക്ടർ എന്താണ് പറയുന്നത്?
0: രണ്ടും പറയാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കർക്കിടകത്തിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കർക്കിടകം എന്ന് പറയുന്നത് കറക്റ്റ് മഴക്കാലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മഴക്കാലം മാറി കുറച്ചുകൂടെ കഴിഞ്ഞ് മറ്റേ ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്നവർക്ക് വേനൽക്കാലത്താണ് ഇപ്പോൾ കർക്കിടക ചികിത്സ ചെയ്യാൻ വിധിയുള്ളതെന്ന് തോന്നുന്നു. നല്ലൊരു മഴക്കാലമാണ് ഇപ്പോൾ ഈ, അത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെയാണ് ഇപ്പം ഉള്ളൊരു സീസൺ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യം കുറയുകയും മനുഷ്യൻ രോഗങ്ങളെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഈ ഷഡ്പദങ്ങൾ ഉൾപ്പെടെ മറ്റ് ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ അതിനൊക്കെ തന്നെ അവരുടെ ബലം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ നമ്മളെ ബാധിക്കുന്നു. പകർച്ചവ്യാധികളും അതോടൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബലം, ശരീരബലമൊക്കെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചികിത്സ, ഒരു റിജുവനേഷൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല മഴക്കാലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സാധിക്കില്ല, ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആരോഗ്യത്തെ ഉണ്ടാക്കാൻ വരും. ശരിക്കും പറഞ്ഞാൽ രോഗത്തിന് മാത്രമല്ലല്ലോ ചികിത്സ, ആരോഗ്യം ഉണ്ടാകുന്നതിനും നമുക്ക് ചില ഇടപെടലുകൾ വേണമല്ലോ. അത് രണ്ടും വിധിക്കുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ അടുത്ത മഴക്കാലത്ത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്ത് നമ്മുടെ ശരീരത്തെ നന്നാക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവർക്ക് ചികിത്സ എടുക്കുവാൻ പറ്റുന്നൊരു സമയമാണത്. അതിന് പല വിധത്തിൽ പറയുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ പറയുന്നുണ്ട്, അതുപോലെ പത്തിലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ പറയുന്നുണ്ട്, കർക്കിടക കഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ. എങ്ങനെയും ഈ ആ സമയത്തുള്ള ഒത്തിരി ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന ശീലം മാറ്റി കുറച്ചുകൂടെ ശരീരബലം വർദ്ധിപ്പിക്കുവാനുള്ള ശീലങ്ങളും ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ചികിത്സകളും അനിവാര്യമാണ്.
1: അടുത്ത കോൾ. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം. നമസ്കാരം മാഡം, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ലോകദാശൻ.
1: ഓക്കെ, സംസാരിച്ചോ.
2: ഹലോ,
0: കേൾക്കാം.
2: നമസ്കാരം സാറേ. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആവുന്നു.
0: ഓക്കെ,
2: അപ്പൊ നമുക്ക് അവർ മെഡിസിൻ തന്നിരുന്നു ആദ്യം, അതാണ് ഇവിടെയാണ് കാണിച്ചിരുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ എല്ലാം ഉണ്ട്, ഒരു കാറ്റിന്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ, പിന്നെ ഷുഗറിന് കൊളസ്ട്രോളിന് മറ്റേ ഇതിനുള്ളതാണ്,
0: ബി
2: പിക്ക് ഉള്ളതാണ്. ബാക്കിയെല്ലാം ഗുളികളും സാറ് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും, ഞാൻ ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളാണ്, നമ്മുടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ശാന്തിരിയിലാണ്
0: നടത്തുന്നത്.
2: അപ്പൊ എന്തെങ്കിലും കഴിക്കാവോ, അത്
0: ഇതിൽ ഇടയ്ക്കിടെ നടത്തുന്ന കൃത്യമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരാളാണ്. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ, അതെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകളാണ് ഈ പറഞ്ഞതൊക്കെ.

0: ഇതെല്ലാം തന്നെ നോർമലായാൽ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മാറ്റുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കുന്ന തരത്തിൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന്, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകണം. ഇതിലേതെങ്കിലും പക്ക നോർമലാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പകരം സംവിധാനം നോക്കാവുന്നതാണ്. അത് ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാം. അതോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനയും നടത്തണം. ഇതൊന്നും വർദ്ധിക്കുന്നില്ല, നിങ്ങളുടെ മറ്റുള്ള പ്രയാസങ്ങളെ ഇത് കൂട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ. അവിടെയും നിങ്ങൾ ഒരു ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നടത്തുന്ന വൈദ്യശാലയിൽ ഒരുപക്ഷെ ഇതിനുള്ള മരുന്നുകളൊക്കെ കാണും. എന്നാലും നിങ്ങളുടെ ഡോക്ടറുടെ ഒരു അഡ്വൈസോടുകൂടി മാത്രമേ ആ മരുന്നുകൾ ഉപയോഗിക്കാവൂ. കൃത്യമായി ലാബിൽ ഇത് പരിശോധിക്കുകയും ചെയ്യണേ.
1: ഞാനിപ്പോ ഇതെല്ലാം നോർമലാണ്, എന്റെ നോർമലി വിട്ട് കുറവാണ്. ഇപ്പോ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ 95.7 വരുന്നുള്ളൂ.
0: ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം, ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം.
1: അതെ, അത് മാസത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ബി പി ആണെങ്കിലും 120-80 നോർമലാണ്.
0: ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്രമാത്രം നല്ല പക്ക നോർമൽ ആയിരിക്കുന്ന റിസൾട്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം കൂടി തേടിക്കൊണ്ട്, ഉപദേശം കൂടി തേടിക്കൊണ്ട്.
1: തടി കൂടി വരുന്നു, കുറച്ച് തടി കൂടി വരുന്നുണ്ട്, നൈസായിട്ട് തടി കൂടി വരുന്നുണ്ട് ചെറിയ അളവില്. മാത്രമല്ല ഞാൻ സാറ് പറഞ്ഞതുപോലെ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം അമൃതത്തിനും കഷായം എഴുതി തന്നു. പിന്നെ അമുക്കൊരു ചൂർണത്തില് ശംഖുവർപ്പം ചേർത്ത് കഴിക്കാൻ പറഞ്ഞു എഴുതി തന്നു. വേറൊരു ഡോക്ടറുടെ സജഷൻ ഉണ്ട്, ഒന്നുകൂടെ ചോദിച്ചതാണ്.
0: മനസ്സിലായി. എന്തായാലും അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നോർമൽ അല്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടിയിട്ട് അപ്പോഴേക്ക് വീണ്ടും ഈ അലോപ്പതി മരുന്നിലേക്ക് തന്നെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ടിരിക്കട്ടെ, വീര്യം കുറഞ്ഞ മരുന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത്. എല്ലാ മരുന്നുകളും അങ്ങനെ പകരം മാറ്റിക്കളയരുത്. ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മാത്രം കഴിക്കണേ.
2: സാർ, നമ്മൾ നേരത്തെ കർക്കിടക ചികിത്സയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയമാകുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കർക്കിടക കഞ്ഞി കിറ്റ്, അങ്ങനെ പല ആയുർവേദ കൂട്ടുകളും ലഭ്യമാകുമല്ലോ. അപ്പോൾ ആൾക്കാർ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അത് വാങ്ങി പൊതുവായിട്ടൊരു കർക്കിടക കഞ്ഞി പാക്കറ്റ് വാങ്ങുന്നു, കഞ്ഞി വെക്കുന്നു, വീട്ടിലെ എല്ലാ കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും ചേർന്ന് ഷെയറായിട്ട് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രാക്ടീസാണ്.
0: ശരിക്കും കർക്കിടക കഞ്ഞി കിറ്റ് എന്ന് പറയുന്ന സാധനം പല കമ്പനികൾക്കും പല വിധത്തിലുള്ള കോമ്പിനേഷൻസാണുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ലഘുവായിരിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ആ കൺസെപ്റ്റിന് പുറകിലുള്ളൂ. അതിന് പകരം ചില മരുന്നുകൾ കൂടി ചേർത്ത ഒരു സാധനം ഒരു ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ ഒരു സീസണിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു രോഗം ഉണ്ടാകരുത്, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മാത്രമാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓവർ ദ കൗണ്ടർ ഉപയോഗിക്കാവുന്നൊരു പ്രോഡക്റ്റാണത്. നമ്മൾ സാധാരണ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്ന്
2: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണല്ലോ
0: കുടിക്കുന്നത്. കർക്കിടക കഞ്ഞി ഉപയോഗിക്കേണ്ടത് ദിവസം 2 പ്രാവശ്യം ഉപയോഗിക്കാം, 7, 14, 21 അല്ലെങ്കിൽ ആ മാസം മുഴുവൻ അങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ ഏത് ദിവസം ഉപയോഗിച്ചാലും, ഇപ്പം ഉദാഹരണത്തിന് രാവിലെയും രാത്രിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആ സമയത്ത് കഴിച്ചു കൊണ്ടിരുന്ന ആഹാരം ഒഴിവാക്കി പകരമാണ് ഇത് കുടിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് മരുന്നും കൂടെ ചേർത്തായതുകൊണ്ട് അത് ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരല്പം സമയമെടുക്കും. രാത്രിയാകുമ്പോൾ അത് ദഹന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും മറ്റാഹാരങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് കർക്കിടകത്തിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്, കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാത്തവരുണ്ട്. അതിന് പകരമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നത്, ദോഷമൊന്നുമില്ല.
2: ഒരു കോൾ കൂടിയുണ്ട്, നാരായണൻ നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: ഞാൻ സുരേഷ് വെഞ്ഞാറമൂട്.
2: സംസാരിച്ചോ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം സുരേഷ്, പറയൂ.
3: ആ സാറേ, എനിക്ക് ഈ വെയിൽ കൊള്ളാൻ കഴിയുന്നില്ല. വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജലദോഷം വരും, പിന്നെ മൂക്കടപ്പ്, തൊണ്ടയടപ്പ് ഇതൊക്കെ വന്ന് പനിയായി വരെ. അതെന്തോ, ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ പ്രയോഗിച്ചു. നേരത്തെ മൂക്കില് ഇ ഡോക്ടർ മൂക്ക് വളവുണ്ടോ എന്ന് ഒറ്റയ്ക്ക് വളവില്ലെന്നാ പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, അത് കഴിക്കുമ്പം കുറയും. അലർജി ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വെയിലൊക്കെ ഇറങ്ങാക്കൂല, വെയിലുണ്ടാക്കൂല, വേർക്കാൻ പറ്റൂ, വേർക്കാം, വെയിലുണ്ടാക്കൂല.

0: കുടിക്കാൻ പറ്റൂല, തല അപ്പഴ് തല
1: മനസ്സിലായി. അതില്
0: വെയിലത്ത് ഇറങ്ങാൻ
1: ഞാൻ നേരത്തെ അലർജി ഉണ്ടാകുന്ന കുറേ കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഈ വെയില്, പുക, പൊടി ഇതൊക്കെ കൂടിയാണ്. മാത്രമല്ല ചില ആൾക്കാരൊക്കെ ഒരുപാട് സമയം കിടന്നുറങ്ങിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്ത് കൃത്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ പാരാനേസൽ സൈനസ് എന്ന് മൂക്കിൻ്റെ ചുറ്റിലുമുള്ള സൈനസുകളാണ്, അത് എയർഫീൽഡ് കാവിറ്റീസ് ആയിരിക്കണം. അതിന് പകരം ഇപ്പോൾ എല്ലാവർക്കും കഫം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്ന് ഡ്രെയിൻ ചെയ്ത് കൃത്യമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ബോഡി ശ്രമിക്കും. അപ്പോൾ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറും നമ്മുടെ ബോഡിക്കുള്ളിലെ ടെമ്പറേച്ചറും കൂടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന്, സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുമ്മുക എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് സംഭവിക്കുക. ശക്തിയായിട്ട് വലിയ വായിൽ തുമ്മുക. രണ്ടാമത്തത് ഈ വാട്ടറി നേസൽ ഡിസ്ചാർജ്, മൂക്ക് വെള്ളം പോലെ ഒലിക്കുക, തുടർച്ചയായിട്ട് തുമ്മുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസും കൂടെ കാണുമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഹെവിനെസ് ഓഫ് ഹെഡ്, നമുക്ക് മുഖം കുനിക്കാൻ പ്രയാസമുള്ള രീതിയിലേക്ക് നല്ല ഭാരം തോന്നുക പോലെയുള്ള കാര്യങ്ങളും വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ശരിക്കും ഞാനത് പറഞ്ഞത് കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ചികിത്സ എന്നാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ചെയ്തിട്ടും കാര്യവുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കണം. ആ പറയും. അതെ, അതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൺട്രോളിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല വെയിൽ കൊണ്ടാലും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടും ഉള്ള ചികിത്സയ്ക്ക് പകരം ഈ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുന്ന രീതിയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി.
2: സർ, സ്ത്രീകളിൽ കണ്ടുവരുന്ന PMOS ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ആയുർവേദ സമീപനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിൻ്റെ ഇംബാലൻസ് മാത്രമായിരുന്നു പണ്ട് PCOS-നും PCOD-ക്കും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതല്ല, ഒരു മൾട്ടി ലെവൽ സ്ത്രീകളെ ബാധിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ചർച്ചയിലേക്ക് വന്നത്. ഈ മെറ്റബോളിസം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചികിത്സ ഇന്നതാണ് എന്ന് പറഞ്ഞു വെച്ചൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആയുർവേദ ചികിത്സ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കുറച്ചുകൂടി ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒന്ന് കൃത്യമായി ചികിത്സ ചെയ്യാറില്ല, മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്രനാൾ മരുന്ന് കഴിക്കണം എന്നുള്ള സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ പലതും വേറെ വലുതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാറില്ല. പിന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാത്തൊരു സ്വഭാവവും സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല വീട്ടിലെ ബയോഗ്യാസ് അവർ ഈ സ്ത്രീകളും കൂടെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഇവർ അവിടെ ബാക്കി വരുന്ന എന്ത് വന്നാലും ബാക്കി കഴിക്കുക ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഈ ദൈനംദിനമായിട്ടുള്ള എല്ലാ മെറ്റബോളിസം തകരാറിലാകുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീകളുടെ ആരോഗ്യത്തിലുണ്ടാകണം. അത് ഈ PMOS-ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട. ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേക ഒരു പരിഗണന എല്ലാ ശാസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട്, ആയുർവേദവും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ഞാൻ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകളെന്നൊക്കെ പറയുന്ന നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം, ശീലങ്ങളിൽ വ്യത്യാസം വരുത്താം, രോഗമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ചികിത്സിക്കാം, ഇടയ്ക്കിടയ്ക്ക് ആ രോഗങ്ങൾ പരിശോധിക്കാം. ഞാൻ പറയട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കേരളത്തിലുണ്ട്, ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്. എന്നിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 50% താഴെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് കഴിക്കുക, അത് ഇത് ശരിയായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ പിന്നെ കഴിക്കുന്നു എന്നുള്ളത്. ശരിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്, ശരിയായ ഭക്ഷണമായിരുന്നുവെങ്കിൽ ഹീമോഗ്ലോബിനൊന്നും ഇത്രയും കുറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി
2: നമ്മുടെ ഭക്ഷണ സംസ്കാരം വ്യത്യസ്തം
1: നല്ല വ്യത്യാസം വരേണ്ടതുണ്ട്. നമ്മൾ
2: നല്ലതാണ്
1: ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വേണ്ട എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, പക്ഷേ ഇത് സ്ഥിരമായി പോകുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ രുചിക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും ഈ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഈ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ല നിറമുണ്ടായിരിക്കണം, നല്ല രുചി ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം, നല്ല ആകൃതി ഉണ്ടായിരിക്കണം, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. ആ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഗുണം ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്നുള്ളത്.
2: അപ്പോൾ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ

0: ചര്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ഷർമത് ഖാൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു കോലോത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ BV. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പദ്ധതി നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പിഎം ശ്രീ വിഷയത്തിൽ കരിക്കുലം ഉൾപ്പെടെ കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയിൽ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്കായാണെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി ഷംസുദ്ദീൻ വ്യക്തമാക്കി.

വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് ഏറെ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി 40% സംസ്ഥാന വിഹിതം വകയിരുത്തി നടപ്പിലാക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഭരണഘടനാവിരുദ്ധമെന്ന് ഹൈക്കോടതി. ബലിദാനികളുടെയും ദേവതകളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ കൌൺസിലർ എസ് ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ ഹൈക്കോടതി വിധിപ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി വി രാജേഷ്. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോട്ടും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി പരിപാലനം, സുരക്ഷാ സജ്ജീകരണങ്ങൾ, അതിർത്തി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സമിതി ചർച്ച ചെയ്തു. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്കൂർ.

0: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്രയു സംസാരിക്കുന്നത് കേൾക്കാം.
1: എനിക്കിതൊന്നും സംഭവിക്കില്ല, ഞാൻ വളരെ ശ്രദ്ധയുള്ള ആളാണ്. ഞാൻ ആരോടും OTP പറയില്ല. ഇങ്ങനെ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം ഇതാണ്: നമ്മൾ മതിയായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ശരിക്കും സുരക്ഷിതരാകുന്നില്ല. ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുക, ഓൺലൈൻ പണം അയക്കാൻ അറിയുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുക എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ ഡിജിറ്റൽ സാക്ഷരത അതിലും വലുതാണ്. ഡിജിറ്റൽ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. ഒരു ദിവസം രമേശൻ എന്ന വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വന്നു. സർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംശയാസ്പദമായ ഇടപാട് നടന്നിട്ടുണ്ട്, ചില വിവരങ്ങൾ സ്ഥിരീകരിക്കണം. രമേശിന് തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു, അതിനാൽ അദ്ദേഹം OTP പറഞ്ഞില്ല, പാസ്വേഡും പറഞ്ഞില്ല. എന്നാൽ ജനനതീയതി, മൊബൈൽ നമ്പർ, വിലാസം, ബാങ്കിന്റെ പേര് തുടങ്ങിയ ചില വിവരങ്ങൾ അദ്ദേഹം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് തോന്നിയത് ഇതൊന്നും വലിയ കാര്യമല്ലെന്നാണ്. സംഭാഷണം അവസാനിച്ചു, ഒന്നും സംഭവിച്ചില്ല, അതിനാൽ അദ്ദേഹം അത് മറന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഫോൺ കോൾ വന്നു. ഇത്തവണ വിളിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല ജനനതീയതിയും വിലാസവും ബാങ്കിന്റെ പേരും അറിയാമായിരുന്നു. സംസാരിച്ച രീതി കേട്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നി. അദ്ദേഹത്തിന് വിശ്വാസം തോന്നി. ഇത്രയും വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ബാങ്കിൽ നിന്നായിരിക്കണം എന്ന് അദ്ദേഹവും കരുതി. പിന്നീട് അവരൊരു പുതിയ കഥ പറഞ്ഞു. നിങ്ങളുടെ അക്കൗണ്ടിന് സുരക്ഷ മെച്ചപ്പെടുത്താനായി ഒരു സേവനം സജീവമാക്കണം. അവരൊരു ലിങ്ക് അയച്ചു കൊടുത്തു, അദ്ദേഹം അത് ക്ലിക്ക് ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്നെ ബാങ്കിന്റെ വിവരങ്ങൾ നൽകി. കുറച്ചു സമയത്തിന് ശേഷം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായി. അപ്പോൾ രമേശൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്: ആദ്യത്തെ ഫോൺ കോൾ പണം തട്ടിയെടുക്കാനായിരുന്നില്ല, അത് വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു. രണ്ടാമത്തെ ഫോൺ കോൾ വിശ്വാസം നേടാനായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ തട്ടിപ്പ് നടന്നത്. സുരക്ഷ എന്നത് OTP പറയാതിരിക്കുന്നവ മാത്രമല്ല, ആരോട് എപ്പോൾ എത്ര വിവരം പങ്കുവെക്കണം എന്നറിയുന്നതും കൂടെയാണ്. തട്ടിപ്പുകാർ പലപ്പോഴും ഒരു വലിയ രഹസ്യം അന്വേഷിക്കുന്നില്ല, അവർ ചെറിയ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ വിശ്വാസം നേടുന്നു. പല സൈബർ തട്ടിപ്പുകളുടെയും

തുടക്കം ഒരു പാസ്വേഡ് മോഷണത്തിലല്ല, ഒരു സാധാരണ സംഭാഷണത്തിലാണ്. ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? പലപ്പോഴും തട്ടിപ്പുകാർ ആദ്യം കമ്പ്യൂട്ടറുകളെയല്ല മനുഷ്യരെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നോക്കൂ. ജന്മദിനം, കുടുംബാംഗങ്ങളുടെ പേരുകൾ, സ്കൂൾ, ജോലിസ്ഥലം, യാത്രാചിത്രങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ പേരുകൾ, ഇവ ഓരോന്നായി നോക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. പക്ഷേ തട്ടിപ്പുകാർക്ക് ഇവ വിലപ്പെട്ട സൂചനകളാണ്. ഒരു ജിക്സോ പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ഓരോ കഷ്ണവും കൂട്ടിച്ചേർത്ത് അവർ നമ്മുടെ വിശ്വാസം നേടാൻ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കാൽപ്പാടുകൾ മായാതെ കിടക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നു, ഒരു അഭിപ്രായം എഴുതുന്നു, ഒരു ആഘോഷത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ആ വിവരങ്ങൾ എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഈ വിവരം വർഷങ്ങൾക്കപ്പുറം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യുക. ഉണ്ടെന്നാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. സൈബർ സുരക്ഷാ രംഗത്ത് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. ഏറ്റവും വലിയ അപകട സാധ്യത പലപ്പോഴും കമ്പ്യൂട്ടറുകളോ സോഫ്റ്റ്വെയറുകളോ അല്ല, മനുഷ്യരാണ്. ഇത് മനുഷ്യരെ കുറ്റപ്പെടുത്താനുള്ള വാചകമല്ല, മറിച്ച് മനുഷ്യരുടെ സ്വാഭാവിക സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവാണ്. കമ്പ്യൂട്ടറുകൾക്ക് ഭയമില്ല, സഹതാപവുമില്ല, അടിയന്തരത അനുഭവപ്പെടില്ല. പക്ഷേ മനുഷ്യർക്ക് അതെല്ലാം അനുഭവപ്പെടും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, കുടുംബാംഗങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഇവയെല്ലാം നല്ല ഗുണങ്ങളാണ്. പക്ഷേ തട്ടിപ്പുകാർ പലപ്പോഴും ഈ നല്ല ഗുണങ്ങളെയാണ് ആയുധമാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പല സൈബർ ആക്രമണങ്ങളും കമ്പ്യൂട്ടറുകളെ ആക്രമിക്കുന്നതിനു മുമ്പ് മനുഷ്യ മനസ്സിനെ ആക്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു സിസ്റ്റത്തെ ആക്രമിക്കുന്നതിനു മുമ്പ് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക, ഒരു വിവരം പറയിക്കുക, ഒരു തീരുമാനം എടുക്കാൻ തിടുക്കം കൂട്ടുക, ഇവയൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. ഇന്ന് തട്ടിപ്പുകാർ നമ്മുടെ അറിവിനെയല്ല, നമ്മുടെ വികാരങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഭയം, ലാഭലോഭം, സഹതാപം, അടിയന്തരത, ഇവയൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ. ഒരു ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാം. ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ഉടനെ സഹായം വേണമെന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ തന്നെ ചെയ്യണം, സമയമില്ല, നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ഇല്ലെന്ന് പറയാൻ മടിയാണ്. ചോദ്യം ചോദിച്ചാൽ നമ്മൾ മോശക്കാരായി പോകുമോ എന്ന തോന്നലുണ്ടാകുമോ എന്ന ഭയമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സത്യസന്ധമായ ഒരാൾക്കും സത്യസന്ധമായ ഒരു സംഘടനയ്ക്കും പരിശോധനയെ ഭയമുണ്ടാകില്ല. അതിനാൽ ഒരു നിമിഷം നിർത്തി പരിശോധിക്കുന്നത് തെറ്റല്ല, ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല, സ്ഥിരീകരിക്കുന്നത് തെറ്റല്ല. പിന്നീട് അത് യഥാർത്ഥ അഭ്യർത്ഥനയാണെന്ന് തെളിഞ്ഞാലും കുറ്റബോധം തോന്നേണ്ട കാര്യമേയില്ല. കാരണം സുരക്ഷയുടെ ലോകത്ത് ഏറ്റവും ശക്തമായ വാക്യങ്ങളിലൊന്ന് "ഒരു നിമിഷം, ഞാൻ പരിശോധിക്കട്ടെ" എന്നതാണ്. ഇത് പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ വളരെ ശക്തമായ ഒരു സുരക്ഷാ നടപടിയാണ്. ഇനി നമുക്ക് പാസ്വേഡ് നിർവഹണം അഥവാ പാസ്വേഡ് മാനേജ്മെന്റിലേക്ക് കടക്കാം. പാസ്വേഡുകളുടെ കാര്യത്തിലും നമ്മൾ പലപ്പോഴും ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലർ എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നു. ചിലർ ജനനതീയതി, മൊബൈൽ നമ്പർ, കുട്ടികളുടെ പേര് തുടങ്ങിയ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ പാസ്വേഡിൽ ഉപയോഗിക്കുന്നു. മറ്റു ചിലർ വളരെ സങ്കീർണമായ പാസ്വേഡ് ഉണ്ടാക്കും, പക്ഷേ പിന്നീട് അത് മറക്കാതിരിക്കാൻ ഒരു കടലാസിൽ എഴുതി വയ്ക്കും. ഇവയൊന്നും സുരക്ഷിതമായ രീതികളല്ല. ഇന്ന് വിശ്വസനീയമായ പാസ്വേഡ് മാനേജർ ആപ്പുകൾ ലഭ്യമാണ്. ഓരോ സേവനത്തിനും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡുകൾ സൃഷ്ടിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും അവ സഹായിക്കും. ഇനി മറ്റൊരു കഥ പറയാം. ഒരു സൈബർ സുരക്ഷാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിദേശയാത്രയിലായിരുന്നു. ഒരു ദിവസം ചില അക്രമികൾ അദ്ദേഹത്തെ തടഞ്ഞു. കമ്പനിയുടെ വിവരങ്ങളിലേക്കുള്ള പ്രവേശനം നേടാൻ അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് തുറന്ന് സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യമാണത്. എന്നാൽ
സ്ഥാപനത്തിൽ ഒരു പ്രത്യേക

0: ആശ്രയിച്ചു. കാരണം ചിലപ്പോൾ അമിത ആത്മവിശ്വാസവും ഒരു അപകടമാണ്. ഇന്നത്തെ കാലത്ത് ഈ ആശയം കുടുംബങ്ങൾക്കും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ AI വോയിസ് ക്ലോണിംഗ് എന്ന പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ഒരു വ്യക്തിയുടെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ശബ്ദരേഖ ലഭിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ഇന്ന് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. നാളെ ഒരു അമ്മയ്ക്കൊരു ഫോൺ കോൾ വന്നേക്കാം, "അമ്മേ, എനിക്ക് അപകടം പറ്റി," അല്ലെങ്കിൽ, "അച്ഛാ, ഉടൻ പണം അയക്കൂ." ഫോണിന്റെ മറുവശത്ത് കേൾക്കുന്നത് സ്വന്തം മകന്റെയോ മകളുടെയോ ശബ്ദമാണെന്ന് പോലും തോന്നാം. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശബ്ദം മാത്രം തെളിവല്ല, സ്ഥിരീകരണമാണ് തെളിവ്. അതിനാൽ കുടുംബാംഗങ്ങൾക്കും ഒരു ചെറിയ ഫാമിലി കോഡ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു ശീലമാണ്. കുടുംബങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വാക്കോ ചോദ്യമോ അടിയന്തര സാഹചര്യത്തിൽ അതുപയോഗിക്കാം. സ്ഥാപനങ്ങൾ ഡ്യൂറസ് കോഡുകൾ ഉപയോഗിച്ച് ജീവനക്കാരെ സംരക്ഷിക്കുന്നത് പോലെ കുടുംബങ്ങൾക്ക് ഫാമിലി കോഡുകൾ ഉപയോഗിച്ച് തങ്ങളെ തന്നെ സംരക്ഷിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. സൈബർ സുരക്ഷ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കാരണം തട്ടിപ്പുകാർ പലപ്പോഴും കുട്ടികളെയും മുതിർന്നവരെയും ലക്ഷ്യമിടുന്നു. കുട്ടികൾ കൗതുകം കാരണം ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്തേക്കാം, മുതിർന്നവർ വിശ്വാസം കാരണം വിവരങ്ങൾ പങ്കുവച്ചേക്കാം. അതുകൊണ്ട് വീട്ടിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കണം, മക്കളെ ബോധവൽക്കരിക്കണം, മാതാപിതാക്കളെയും ബോധവൽക്കരിക്കണം. ഒരു കുടുംബത്തിലെ ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തി മാത്രം സുരക്ഷിതനായാൽ പോരാ, കുടുംബം മുഴുവൻ സുരക്ഷിതരാകണം. അവസാനമായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമെങ്കിലും നാം യാത്ര നിർത്താറില്ല. പക്ഷെ ഹെൽമറ്റ് ധരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകവും ഒഴിവാക്കേണ്ട ഒന്നല്ല, സുരക്ഷിതമായി ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒന്നാണ്. ഡിജിറ്റൽ സാക്ഷരത എന്നത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്നതല്ല, ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കാൻ അറിയുന്നതാണ്. ഒരു സന്ദേശം ലഭിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, ഒരു ഫോൺ കോൾ ലഭിക്കുമ്പോൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾ, എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാൻ കൂട്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ സൈബർ സെല്ലിൽ ബന്ധപ്പെടുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പ് ഉറപ്പുവരുത്തുക. കാരണം സൈബർ സുരക്ഷയിലെ ഏറ്റവും വലിയ പ്രതിരോധ മതിൽ ഒരു സോഫ്റ്റ്വെയർ അല്ല, അത് നമ്മുടെ വിവേകമാണ്. സാങ്കേതിക വിദ്യ നമ്മെ മുന്നോട്ട് നയിക്കും, പക്ഷെ സുരക്ഷിതമായ സാങ്കേതിക വിദ്യ മാത്രമേ നമ്മെ സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കൂ. ഇന്ന് സാങ്കേതിക വിദ്യ പല സൗകര്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും ചില പ്രത്യേക വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഫോട്ടോകളും വീഡിയോകളും അനുവാദമില്ലാതെ ഉപയോഗിക്കുക, വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക, അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അറിയാത്ത വ്യക്തികളുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളോ സന്ദേശങ്ങളോ വിശ്വസിക്കാതിരിക്കുക. ഓൺലൈനിൽ എന്തെങ്കിലും ഉപദ്രവമോ അസ്വസ്ഥതയോ നേരിടുകയാണെങ്കിൽ നിശബ്ദമായി സഹിക്കാതെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ട അധികാരികളോടും അറിയിക്കുക, സഹായം തേടുക. ഏറ്റവും പ്രധാനമായി ഓൺലൈൻ ലോകത്ത് വ്യക്തിപരമായ സുരക്ഷയും സ്വകാര്യതയും അത്ര തന്നെ വിലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒന്നാണ്.
1: ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്ര യു.

0: കൂട്ടുകാരി.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി.

0: ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
9: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
8: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിലെ ഗാനമാദ്യം, പാടിയത് സുജാത. ഗാനരചന S. രമേശൻ നായർ, സംഗീതം ഇളയരാജ.

ഇനി ഗൗരിലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗോധ. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ്.

0: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
1: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: ഫോൺ 9633-86333.
0: മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
4: ചെന്നിക്കുത്ത് അഥവാ കൊടുങ്ങി എന്നീ പേരുകളിൽ നമുക്കിടയിൽ വളരെ പോപ്പുലറായി അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന അവസ്ഥ. മൈഗ്രെയിനെ തിരിച്ചറിയേണ്ടത് ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമാണ്. മറ്റ് തലവേദനകളിൽ നിന്ന് മൈഗ്രെയിൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഇന്നിപ്പോൾ സംസാരിക്കാനായി പോകുന്നത്. മൈഗ്രെയിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രകാശത്തോടും ശബ്ദത്തോടും നമ്മുടെ സ്പർശനത്തോടും ഒക്കെയുള്ള അമിതമായ സംവേദനക്ഷമത, അതിനെ ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെ അറിയപ്പെടും. അതോടൊപ്പം തന്നെ കാഠിന്യമുള്ള തലവേദന തലയുടെ ഒരു വശത്തായിട്ടായിരിക്കും അതുണ്ടാകുക. അതിനോടൊപ്പം ഓക്കാനമോ ഛർദിയോ ഉണ്ടാകാം. ചിലപ്പോൾ കാഴ്ചയ്ക്കുള്ള ചെറിയ പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടായെന്നിരിക്കാം. കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കാഴ്ച ഇല്ലാണ്ട് ഒരു ഇരുണ്ട

അവസ്ഥയിലേക്ക് പോവുകയോ കണ്ണിന് മുന്നിലൂടെ കൊള്ളിമീൻ പായുന്ന കണക്കുള്ള കാഴ്ചകൾ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. മൈഗ്രെയിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് സിംപ്റ്റത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സിംപ്റ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഒരു ഡോക്ടറിനോട് സംവദിക്കുകയും ഡോക്ടറിന്റെ ഒബ്സർവേഷനും പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഹിസ്റ്ററിയും ഇതെല്ലാം വച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മൈഗ്രെയിനെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. എങ്കിലും മൈഗ്രെയിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മൈഗ്രെയിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഓറ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ശരിയായ മൈഗ്രെയിന്റെ ലക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉണ്ടായേക്കാവുന്ന ഒരവസ്ഥയാണ് ഓറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുക, കണ്ണിന് മുന്നിലൂടെ ഒരു കൊള്ളിമീൻ പായുന്ന കണക്കുള്ള ഒരവസ്ഥ ഉണ്ടാകുക, കണ്ണിന്റെ കാഴ്ചശക്തി മങ്ങുക എന്നിവയൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ താൽക്കാലികമായ കാഴ്ച നഷ്ടം അല്ലെങ്കിൽ കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ചില രൂപങ്ങളെ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ണിന് മുന്നിലൂടെ തെളിഞ്ഞു വരിക, പിന്നെ ശരീരത്തിന്റെ മരവിപ്പോ അല്ലെങ്കിൽ അമിതമായ ഇക്കിളി ഉണ്ടാകലോ അല്ലെങ്കിൽ റിഫ്ലക്സസ് അധികമാകുന്ന ഒരവസ്ഥ പോലെ അതുണ്ടായേക്കാം. അതൊരു പക്ഷേ ശരീരത്തിന്റെ ഒരു വശത്തായിരിക്കാം കൂടുതലും ഉണ്ടാവുക. അത് കൈകളിലോ മുഖത്തോ ഒക്കെ ഒരു തരിപ്പായിട്ടോ അമിതമായ റിഫ്ലക്സിനോടുള്ള പ്രതികരണമോ ഒക്കെ ആയിട്ടായിരിക്കാം അനുഭവപ്പെടുക. അതുപോലെ ക്ഷീണം, ബലഹീനത എന്നുപോലുള്ള അവസ്ഥകൾ, അത് കാഠിന്യമുള്ള രീതിയിലായിരിക്കും അത്തരം അവസ്ഥകൾ ഉണ്ടാകുക. അതുപോലെ വിഷാദം ഉണ്ടാവുകയോ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അമിതമായ സന്തോഷം, ഇതെല്ലാം ഈ പറയുന്ന ഓറിക് സിംപ്റ്റത്തിന്റെ കൂടെ വരുന്നതാണ്. അതുപോലെ കഴുത്തുവേദന, കഴുത്തിന്റെ ഭാഗം മുറുകെ പിടിക്കുന്ന കണക്കൊരു അവസ്ഥ, പിരിമുറുക്കങ്ങളും ഒക്കെ ഇത്തരം അവസ്ഥയോട് ചേർന്ന് വരാം. അതുപോലെ തലകറക്കം, ഒരു തവണയിൽ കൂടുതൽ മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്ക് ഇപ്പൊ പറഞ്ഞ ഈ സിംപ്റ്റംസ് വന്നതിന് ശേഷം അതികഠിനമായ തലവേദനയിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറെ പക്ഷം അത് മൈഗ്രെയിൻ ആവാൻ തന്നെയാണ് സാധ്യത. ഇനി മൈഗ്രെയിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്ക് പറയുമ്പോൾ അതികഠിനമായ തലവേദനയായിരിക്കും പേഷ്യന്റിന് ഉണ്ടാവുക. ആ അതികഠിനമായ തലവേദന വളരെ മൈൽഡായി തുടങ്ങുകയും ഒരുപക്ഷെ ഒരു ദിവസം തന്നെ കൊണ്ട് തലവേദന തീർന്നിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തലവേദന ഉണ്ടായെന്നുമിരിക്കാം. വളരെ മൈൽഡായി ആരംഭിക്കുകയും അത് സമയം കഴിയും തോറും അതിന്റെ കാഠിന്യം കൂടിക്കൂടി വരികയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് തലയുടെ ഒരു ഭാഗത്തായിരിക്കും തലവേദന അതികഠിനമായി അനുഭവപ്പെടുക. അതോടൊപ്പം തന്നെ ഓക്കാനം ഉണ്ടാവുകയോ ആ ഓക്കാനവും തലവേദനയും ഛർദിയിൽ ചെന്ന് അവസാനിക്കുകയോ ചെയ്യുന്നിരിക്കാം. അത് മൈഗ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട സിംപ്റ്റത്തിൽ കൂടെയുള്ളതാണ്. അതുപോലെ പ്രകാശത്തോടുള്ള അസഹിഷ്ണുത, ശബ്ദത്തോടുള്ള അസഹിഷ്ണുത അല്ലെങ്കിൽ ഗന്ധത്തോടുള്ള അസഹിഷ്ണുത, അതുപോലുള്ള പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന ഏതൊരു റിഫ്ലക്സിനോടുള്ള അസഹിഷ്ണുതമായ ഒരു രീതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാം. സാധാരണയായി 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ഉള്ള മൈഗ്രെയിൻ അവസ്ഥകൾ ഉണ്ടായെന്നിരിക്കാം. ഒരുപക്ഷെ അത് നീണ്ടുപോയിട്ടും ഉണ്ടാകാം. ചിലരിലൊക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ വളരെ കാഠിന്യമുള്ള അവസ്ഥ ഏതാണ്ട് 72 മണിക്കൂർ വരെയൊക്കെ നിൽക്കുന്ന രീതികളാണ് പലരിലും കൂടുതലായി കണ്ടുവരാറുള്ളത്. ഈ പറഞ്ഞ സിംപ്റ്റംസ് ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഉറപ്പായും ആ മൈഗ്രെയിൻ ഏതാണെന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിച്ച് ഇത്തരം കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് കൺഫേം ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ മൈഗ്രെയിനുള്ള പല കാരണങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയാൻ സാധിക്കുന്നത് ജനിതകപരമായ കാരണങ്ങൾ ആയിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള മുതിർന്നവർക്കൊക്കെ മൈഗ്രെയിനുള്ള ഒരാളാണെങ്കിൽ അതേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് മൈഗ്രെയിനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആർത്തവത്തിന് മുമ്പോ ശേഷമോ ഇതുണ്ടാകാം. അതുപോലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ മൈഗ്രെയിനുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണാറുണ്ട്, പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന് മുമ്പ് ഉള്ള സ്ത്രീകളിൽ. അമിതമായ സ്ട്രെസ്, അത് ഒരുപക്ഷെ മാനസികമോ ശാരീരികമായ സ്ട്രെസ് അതിനകത്തുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളും ഫിസിക്കലിയുള്ള നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിട്ടുള്ളതോ ഉള്ള അമിതമായ പിരിമുറുക്കം നമ്മുടെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതിന് കാരണമുണ്ടാക്കാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കണ്ടുവരാറുണ്ട്. ഉറക്കക്കുറവുള്ളവരിൽ മൈഗ്രെയിൻ്റെ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് ചിട്ടയായ രീതിയിലായിരിക്കണം എന്നത് ഇത്തരം രോഗികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ നമ്മൾ ഉറക്കമെണീക്കുന്ന സമയം മുതൽ ഒരു ദിനചര്യ നമ്മൾ കൃത്യമായി പാലിക്കുകയും രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഏറ്റവും കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങുകയും വേണം എന്നത് വളരെ അത്യാവശ്യമാണ്. ദീർഘദൂരം സഞ്ചരിക്കുക, അമിതമായി ജോലി ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ശരീരത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക, ഇതെല്ലാം തന്നെ മൈഗ്രെയിന് കാരണമായി വന്നേക്കാം.
ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങളും മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഒരു എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോൾ ചീസ്, പ്രത്യേകിച്ച് പഴയ ചീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, നട്ട്സ്, തക്കാളി, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, MSG പോലുള്ള സാധനങ്ങൾ, മദ്യം, അമിതമായ കഫീന്റെ ഉപയോഗം, പാരിസ്ഥിതിക ഘടകങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, രൂക്ഷമായ ഗന്ധങ്ങൾ,

0: കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം മൈഗ്രേൻ്റെ അവസ്ഥയെ കൂട്ടാനായിട്ട് കാരണമാകുന്നു. ശരീരത്തിലെ നിർജ്ജലീകരണം വളരെ പ്രധാനമായും മൈഗ്രേനെ ട്രിഗർ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതും ഇത്തരം രോഗികളിൽ വളരെ ആവശ്യമുള്ള ഒരു ഘടകം കൂടെയാണ്. സ്ത്രീ പുരുഷ അനുപാതം എടുത്തു നോക്കുമ്പോൾ സാധാരണഗതിയിലുള്ള കണക്കുകൾ, ആഗോളതലത്തിൽ ഉള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് 3:1 ratio, അത് 3 സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ഒരു പുരുഷനിലാണ് മൈഗ്രേൻ്റെ അവസ്ഥ കൂടുതലായി കാണുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ഹോർമോണിലുള്ള വേരിയേഷൻസ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ മൈഗ്രേൻ വരുന്നതിനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. അത് ഹോർമോൺ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അവരിലുണ്ടാകുന്ന സ്ട്രെസ്സും ഇതിലേറെ വലിയൊരു പങ്കുവഹിക്കുന്ന ഘടകമാണ്. അടിക്കടി തലവേദന വരുന്ന രോഗികൾ അവരുടെ കയ്യിൽ ഒരു ഡയറി, ഹെഡേക്ക് ഡയറി എന്നോ തലവേദന ഡയറി എന്നൊക്കെ നമുക്ക് പറയാം, കയ്യിൽ സൂക്ഷിക്കുന്നത് ഒരു ഡേ ബുക്ക് പോലെ കരുതുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിന് കാരണം ഓരോ തവണയും തലവേദനയോടൊപ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതി സൂക്ഷിക്കുകയും അതിനെന്തെങ്കിലും ഈ തലവേദന ഉണ്ടാകുന്നതിന് മുമ്പ് ട്രിഗറിംഗ് ഫാക്ടറായിട്ട് എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനും ശരിയായ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനും ഒക്കെ ഈ പറഞ്ഞ തലവേദന ഡയറി അഥവാ ഹെഡേക്ക് ഡയറി നമ്മളെ സഹായിക്കും. ഇത്തരം പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ദിനചര്യകൾ, അതിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, എപ്പോഴൊക്കെ നമുക്ക് തലവേദന വരുന്നുണ്ട്, തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അന്നത്തെ ദിവസം കഴിച്ച ഭക്ഷണം എന്തൊക്കെയാണ്, വെള്ളം എത്രയാണ് കുടിച്ചത്, ഏതൊക്കെ തരത്തിലുള്ള പാനീയങ്ങൾ നമ്മൾ കുടിച്ചു, ഇതെല്ലാം അതിനകത്ത് കുറിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈവൻ നമ്മൾ ഉപയോഗിച്ച ഒരു സ്പ്രേയോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന ഒരു പൂവോ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥലങ്ങളോ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനുള്ളിൽ മെൻഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെന്നാൽ ഈ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ ഒക്കെ സാന്നിധ്യം ഒരുപക്ഷെ ട്രിഗറിംഗ് ഫാക്ടറായി നിലനിൽക്കും. അത് നമ്മൾ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത്തരം എക്സ്പോഷേഴ്സ് ഉണ്ടാകുമ്പോൾ അത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ തിരിച്ചറിയാൻ നമ്മളെ ഈ പറഞ്ഞ ഡേ ബുക്ക് അഥവാ തലവേദന ഡയറി നമ്മളെ സഹായിക്കും. ഒരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഈ ഡേ ബുക്ക് കാണിക്കുകയും അത് മൈഗ്രെയിൻ ആണോ മറ്റ് തലവേദനകൾ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കൂടെ എളുപ്പത്തിൽ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയായി കണക്കാക്കരുത്. കാരണം ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. മൈഗ്രെയിൻ ഉള്ളവരുടെ ദൈനംദിന ജീവിതത്തിലും ജീവിതശൈലിയിലും ഇത് കാര്യമായ സ്വാധീനം ചെലുത്തും. തുടർച്ചയായ മൈഗ്രെയിൻ ആക്രമണങ്ങൾ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആയിട്ടുള്ള ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നതിനോടൊപ്പം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൂടെ വരുത്തി കഴിയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ മൈഗ്രെയിനിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും.
1: മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും വൈക്കം വിജയലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ജെറി അമൽദേവ്. അടുത്ത ഗാനം നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത്, ചിത്രം ഒരു മുറൈ വന്ന് പാർത്തായ. അഭിലാഷ് ശ്രീധരന്റെ വരികൾ, വിനോദ് തോമസിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 14th പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആശംസ നേർന്നു. പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നികുതി കുറച്ച് കേരളത്തെ മദ്യ ഇടനാഴിയാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രമമെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ MLA. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരളവും കർണാടകവും തമ്മിലെ ഡീലാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി DYFI പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോട്ടും മലപ്പുറത്തും പത്തനംതിട്ടയിലും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തൃശൂരിൽ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് സെഷൻസ് കോടതി ഈ മാസം 27 മാറ്റി. ഇന്നലെ വടകര 1st മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ജിതിൻ ജില്ലാ കോടതിയെ സമീപിച്ചത്. സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ ഏലയ്ക്ക വില വീണ്ടും ഉയരുന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചത് 3 മാസത്തിനിടെ ഇതാദ്യമായി.

ആയാണ് വിലയിലെ മുന്നേറ്റം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചു. DSCയിലെ മിലൻ ഹാളിൽ കൺട്രോളർ ആൻഡ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യ അതിഥിയായിരുന്നു. കണ്ണൂർ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറ പോലീസിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ തുറന്നു. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ. ജൂലൈ 5 മുതൽ 14 വരെ UKയിൽ പരിശീലന ടൂറിന് 24-അംഗ ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീമിനെ ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു. ടീമിനെ ഖൈദയും ഷിലൈമ ചാനു നയിക്കും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. അറിവിന്റെ ജാലകം തുറക്കുന്ന, മനസ്സ് തൊടും പാട്ടുപെട്ടിയുടെ ഈണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇതാ ഒരു ചോദ്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ഞാൻ റൂബി ബാബു,
2: ഞാൻ ടി എസ് പ്രീത. ഈ പരിപാടിയിൽ ഓരോ ചോദ്യങ്ങൾക്ക് ശേഷവും ചലച്ചിത്രഗാനം കേൾക്കാം. ആ സമയത്ത് ശ്രോതാക്കൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളായാണ് അയക്കേണ്ടത്. ഫോൺ നമ്പർ 8281420305. ഉത്തരങ്ങളോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ശരിയുത്തരം അയച്ച് ഇവിടെ ലഭിക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകൾ പറയുന്നതാണ്.
1: അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ?
2: അതെ.
1: ഗുഡ് ലക്ക് ടു എവറിബഡി എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. ഏത് സിനിമയിലാണ് ഈ ഡയലോഗ് എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം.
2: ചോദ്യം ആവർത്തിക്കാം. ഗുഡ് ലക്ക് ടു എവറിബഡി എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. ഏത് സിനിമയിലേതാണ് ഈ ഡയലോഗ്?
1: അപ്പോ ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ, അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം.

0: ഗാനത്തിന് മുൻപ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഗുഡ് ലക്ക് ടു എവ്രിബഡി എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. ഏത് സിനിമയിലേതാണ് ഈ ഡയലോഗ്? ഉത്തരം ബാലൻ.
1: നമ്മൾ ആ ഒരു അതിനൊരു ക്ലൂ ആയിരുന്നു നമ്മൾ കൊടുത്ത പാട്ടല്ലേ. ഇപ്പൊ ഇറങ്ങിയ ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മളിപ്പോ കൊടുത്തത്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് ബാലൻ. ബാലൻ ദ ബോയ് അല്ല ബാലൻ. കൂടാതെ തന്നെ മലയാളത്തിലെ മൂന്നാമത്തെ ചലച്ചിത്രം കൂടിയാണ് ഇത്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ പാഴ്സി വംശജനായ ഷെവക്രാം തെജ്കന്ത് നൊട്ടാണി എന്ന എസ് നൊട്ടാണിയാണ്. മലയാളത്തിലെ സംസാരിക്കുന്ന ആദ്യ സിനിമയായ ഈ ചിത്രത്തിലെ ആദ്യ സംഭാഷണം പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു. ഗുഡ് ലക്ക് ടു എവ്രിബഡി എന്നതായിരുന്നു മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ ആ വാചകം. ഈ സുന്ദരത്തിന്റെ വിധിയും മിസസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കി മുതുകുളം രാഘവൻപിള്ളയാണ് സിനിമയുടെ തിരക്കഥ രചിച്ചത്. ഛായാഗ്രഹണം ജർമ്മൻകാരനായ ബോഡോ ഗുഷ്കറും ചിത്രസന്നിവേശം വർഗീസ് കെ സി ജോർജ് എന്നിവരുമായിരുന്നു. ചിത്രത്തിൽ 23 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. നായികവേഷം ചെയ്ത കെ കെ അരൂരും ഇബ്രാഹിമും ചേർന്നാണ് മുതുകുളം രാഘവൻപിള്ള രചിച്ച ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത്. അപ്പോൾ ബാലൻ എന്ന ശരിയുത്തരം അയച്ച നമ്മുടെ ആദ്യത്തെ 5 ശ്രോതാക്കളെ നോക്കാം. ഒട്ടനവധി ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ 5 പേരെ നോക്കാം.
0: ശിവകുമാർ തേവള്ളി കൊല്ലം,
1: എലിസബത്ത് വെള്ളനാട്,
0: സുധർമ്മ പട്ന,
1: സെൽവനൂസ് വെള്ളനാട്,
0: ബെന്നി വയനാട്.
1: അപ്പോ ബാക്കിയുള്ളവരുടെ പേരുകൾ വൈകാതെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ.
0: LPG ലീക്ക് തിരിച്ചറിയുന്നതിനുള്ള ഗന്ധം നൽകുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. LPG ലീക്ക് തിരിച്ചറിയുന്നതിനുള്ള ഗന്ധം നൽകുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്? നമുക്കറിയാം LPG എന്ന് പറയുന്നത് ഓർഡർലെസ് ആണ്. അപ്പൊ ആ ഒരു ഗന്ധം വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെമിക്കൽ ചേർക്കും. അത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ അയക്കുക.
0: വേഗം അയച്ചോളൂ. 8281420305 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഒരു ഗാനത്തിനപ്പുറം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം, 4246971.
5: ഗണത്തിന് മുൻപ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എൽ പി ജി ലീക്ക് തിരിച്ചറിയുന്നതിനുള്ള ഗന്ധം നൽകുന്നതിനായി ചേർക്കുന്ന രാസവസ്തു ഏതാണ്?
6: ഉത്തരം പറഞ്ഞോളൂ.
5: ശരി, ഉത്തരം ഇഥൈൽ മെർക്യാപ്റ്റൻ.
6: അതെ, പ്രകൃതിദത്ത വാതകങ്ങൾക്കും എൽ പി ജി സിലിണ്ടറുകൾക്കും സ്വാഭാവികമായി മണമില്ലാത്തതിനാൽ അവയിലെ ഗ്യാസ് ടോർച്ച വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ചേർക്കുന്ന അതിശക്തമായ ദുർഗന്ധമുള്ള ഒരു ഓർഗനോൾ സൾഫർ സംയുക്തമാണ് ഇഥൈൽ മെർക്യാപ്റ്റൻ അഥവാ ഇഥാനെത്തിയോൾ. ഇത് എളുപ്പത്തിൽ തീപിടിക്കുന്നതും വായുവിനേക്കാൾ ഭാരമുള്ളതുമാണ്. ഇതിന് വിഷാംശം കുറവാണെങ്കിലും ഉയർന്ന അളവിൽ ശ്വസിക്കുന്നത് തലവേദന, ഒക്കാൻ അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവയ്ക്കൊക്കെ കാരണമായേക്കാം. അപ്പോൾ ഈ ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
5: അനന്യ ഡി ജോൺ,

0: വിലക്കടവ്,
1: ഹൃദയ മാവേലിക്കര,
0: ജയശ്രീ മലയിൽക്കട,
1: നിഷ ഇന്ദിരാനഗർ പേരൂർക്കട,
0: അനീഷ് കൊല്ലംപടി മലപ്പുറം.
1: അപ്പോ ഇനിയും ശ്രോതാക്കൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ പേരുകൾ പുറകെ വരുന്നതാണ് അടുത്ത ചോദ്യം.
0: പ്രശസ്ത സാഹിത്യകാരനും സംവിധായകനുമായ പി പത്മരാജന്റെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ സിനിമ ഏതാണ്?
1: വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, ചോദ്യം ആവർത്തിക്കാം. പ്രശസ്ത സാഹിത്യകാരനും സംവിധായകനുമായ പി പത്മരാജന്റെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ ആ സിനിമയുടെ പേര്. ആ പേര് വേഗം അയച്ചോളൂ. ക്ലൂ ഉള്ള ഒരു പാട്ട് അല്ലേ?
0: അതെ.

0: ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. പ്രശസ്ത സാഹിത്യകാരനും സംവിധായകനുമായ പി പത്മരാജന്റെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെ മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ സിനിമ ഏതാണ്? നമ്മുടെ ഉത്തരം പറയാൻ തോന്നുന്നല്ലേ, നമ്മളൊരു ഇത്രയും വലിയൊരു ക്ലൂ ആയിട്ടുള്ള ഒരു പാട്ട് കൊടുത്തിട്ടും പക്ഷെ നമുക്ക് ഉത്തരങ്ങൾ വന്നതിനകത്ത് ഞാൻ ഗന്ധർവൻ ഉണ്ടായിരുന്നു, നമുക്ക് പാർക്കാം ഉണ്ടായിരുന്നു, മൂന്നാം പക്കം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം തൂവാനത്തുമ്പികൾ ആണ്.
1: 1987 പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. ഉദകപ്പോളയിൽ അവതരിപ്പിക്കുന്ന രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെ ജയകൃഷ്ണൻ എന്ന ഒറ്റ കഥാപാത്രമായാണ് ഇതിൽ പത്മരാജൻ സംയോജിപ്പിച്ചിരിക്കുന്നത്. നാട്ടിൻപുറത്തുകാരന്റെയും പട്ടണത്തിലെ ജീവിതം ആസ്വദിക്കുന്ന യുവാവിന്റെയും ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം പ്രതിഫലിപ്പിക്കുന്നു.
0: മോഹൻലാലാണല്ലേ അത് ചെയ്തത്?
1: അതെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീത സംവിധാനവും ശ്രീകുമാരൻ തമ്പി രചനയും നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആണ്.
0: അപ്പോ ഈ ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
1: സുനിൽ പ്രാവച്ചമ്പലം മുട്ടമൂട്,
0: താര വർക്കല,
1: രഞ്ജു കൃഷ്ണ ചെറുന്നിയൂർ,
0: രവീന്ദ്രൻ നായർ പൂജപ്പുര,
1: ഗീതാലക്ഷ്മി നേമം.
0: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: അടുത്ത ചോദ്യം, ആഗോള സാങ്കേതിക രംഗത്തെ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ICRIER പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് ഡിജിറ്റൽ ഇക്കോണമി 2026 റിപ്പോർട്ട് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേട്ടോളൂ. ആഗോള സാങ്കേതിക രംഗത്തെ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ICRIER അതായത് ഇന്ത്യൻ കൌൺസിൽ ഫോർ റിസർച്ച് ഓൺ ഇന്റർനാഷണൽ ഇക്കണോമിക് റിലേഷൻസ് പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് ഡിജിറ്റൽ ഇക്കോണമി സൈഡ് 2026 റിപ്പോർട്ട് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? അപ്പോ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ.
1: ഒരു ഗാനത്തിന് ശേഷം ഉത്തരവുമായി തിരിച്ചെത്താം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വീട്ടിൽ നിറയെ പാത്രങ്ങളും വിളക്കുകളും.
3: നീ കണ്ടത് MRT മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. MRT മെറ്റൽ മാർട്ടിൽ നിന്നോ ശ്രീ MRT മെറ്റൽസിൽ നിന്നോ 2,000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് MRT ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ June 25 മുതൽ July 15 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഗാനത്തിനു മുൻപ് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടല്ലോ. ആഗോള സാങ്കേതിക രംഗത്തെ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ICRIER പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് ഡിജിറ്റൽ ഇക്കോണമി 2026 റിപ്പോർട്ട് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയിൽ ഇന്ത്യയുടെ ആഗോള റാങ്ക് എത്രയാണ്? ഉത്തരം 4 റാങ്ക്.
5: അതെ, അമേരിക്ക, ചൈന, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, UK, കാനഡ തുടങ്ങിയ പ്രമുഖ വികസിത രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഇന്ത്യ 4 സ്ഥാനത്ത് എത്തിയത് എന്നോർക്കണം. ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള റാങ്കിംഗിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തുകയും 5 സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. 2025 ഇന്ത്യ 8 സ്ഥാനത്തായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ AI പ്രതിഭകളുള്ള 2 രാജ്യം ഇന്ത്യയാണ്. ഫസ്റ്റ് അമേരിക്കയ്ക്കാണ്. ആഗോള തലത്തിലുള്ള മൊത്തം AI ഉപഭോക്താക്കളിൽ 26% ഇന്ത്യയിലാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഡിജിറ്റൽ പൊതു ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ച എന്നിവയാണ് ഇന്ത്യയെ നേട്ടത്തിലേക്ക് നയിച്ചത്. അപ്പോ നമ്മുടെ 4 റാങ്ക് എന്നുള്ള ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 നോക്കാം.
4: ശിവകുമാർ തേവള്ളി,
5: ദിവ്യ മുതുവിള,
4: മല്ലിക മുംബൈ,
5: ആതിര പുളിമാത്ത്,
4: ശ്രീറാം ചെറുനീയൂർ.
5: അപ്പോ ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ 5 ചോദ്യം, ശ്രദ്ധിച്ചോളൂ.
4: കഴിഞ്ഞ 2022 ഖത്തർ ലോകകപ്പ്

0: ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി ഒരു ആഫ്രിക്കൻ രാജ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഏത് രാജ്യമായിരുന്നു അത്?
1: ഇപ്പോൾ ലോകകപ്പ് ആരവങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ കഴിഞ്ഞ 2022 ഖത്തർ ലോകകപ്പിൽ ഒരു ആഫ്രിക്കൻ രാജ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വേഗം അയച്ചോളൂ.
0: അതുവരെ ഈ ഗാനം കേൾക്കാം.

0: കഴിഞ്ഞ 2022 ഖത്തർ ലോകകപ്പിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഫ്രിക്കൻ രാജ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഏതു രാജ്യമായിരുന്നു അത് എന്നതായിരുന്നു നേരത്തെ ചോദിച്ച ചോദ്യം. ഉത്തരം മൊറോക്കോ.
1: 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൊറോക്കോ ഈ സമാനതകളില്ലാത്ത നാഴികക്കല്ല് പിന്നിട്ടത്. മൊറോക്കോയുടെ സ്വപ്നതുല്യമായ മുന്നേറ്റത്തിന് മുൻപ് ലോകകപ്പിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ടീമുകളുടെ ഏറ്റവും മികച്ച പ്രകടനം ക്വാർട്ടർ ഫൈനൽ വരെ മാത്രമായിരുന്നു. 1990 ക്യാമറൂണും 2002 സെനഗളും 2010 ഖാനയും മാത്രമാണ് ഇതിനു മുമ്പ് ക്വാർട്ടർ ഫൈനലിലെത്തിയ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അപ്പോ ശരിയുത്തരമയച്ച മൊറോക്കോ എന്ന ശരിയുത്തരമയച്ച ആദ്യത്തെ അഞ്ചുപേരെ നോക്കാം.
0: നീതു ശ്രീകുമാർ മലയൻകീഴ്,
1: റിജോ ദോഹ,
0: ജയപ്രകാശ് മരുദൂർ,
1: പത്മ സൗത്ത് പരവൂർ,
0: രമ ആറ്റിങ്ങൽ.
1: ഈ ദോഹയെന്നൊക്കെ നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയിട്ടാണെന്ന് തോന്നല്ലേ
0: കേൾക്കുന്നത്.
1: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചോളൂ.
0: മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളായ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ, ഏതോ ജന്മകൽപ്പനയിൽ, ഈ ഗാനങ്ങളൊക്കെ രചിച്ച ഗാനരചയിതാവിന്റെ ഓർമ്മ ദിനമായിരുന്നു June 22. ആരാണ് ഈ വ്യക്തി?
1: വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളായ നാഥ നീവരും കാലൊച്ചു കേൾക്കുവാൻ, ഏതോ ജന്മകൽപ്പനയിൽ എന്നീ ഗാനങ്ങൾ രചിച്ച ഈ ഗാനരചയിതാവിന്റെ ഓർമ്മ ദിനമായിരുന്നു June 22. ആരാണ് ഈ വ്യക്തി?
0: ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. അപ്പോഴേക്കും നാഥ നീവരും എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്ക് കേൾക്കാം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മലയാള സിനിമയിലെ ഇക്കാലത്തെയും വലിയ ഹിറ്റുകളായ നമ്മളിപ്പോൾ കേട്ടാ നാഥാ നീ വരും, കാലോച്ച കേൾക്കുവാൻ, അതുപോലെ തന്നെ ഏതോ ജന്മ കൽപ്പനയിൽ, ഈ ഗാനങ്ങളൊക്കെ രചിച്ച ഗാനരചയിതാവിന്റെ ഓർമ്മ ദിനമായിരുന്നു ഇക്കഴിഞ്ഞ June 22. ആരാണ് ഈ വ്യക്തി എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പൂവച്ചൽ ഖാദറാണ് ഉത്തരം.
5: കവിയും മലയാള ചലച്ചിത്ര ഗാനരചയിതാവുമായിരുന്നു പൂവച്ചൽ ഖാദർ. 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന തന്റെ കരിയറിൽ പൂവച്ചൽ ഖാദർ ഏകദേശം 400-ലധികം ചിത്രങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയും 1000-ലധികം ഗാനങ്ങളുടെയും ലളിതഗാനങ്ങളുടെയും രചന നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയ നിർമ്മല സംവിധാനം ചെയ്ത് 1973 ഏപ്രിലിൽ പുറത്തിറങ്ങിയ കവിത എന്ന ചിത്രത്തിലൂടെ, ഇതേ ചിത്രത്തിലെ കലാസംവിധായകനായി പ്രവർത്തിച്ചിരുന്ന IV ശശിയാണ് അദ്ദേഹത്തെ ഒരു ഗാനരചയിതാവെന്ന നിലയിൽ മലയാള സിനിമാ ലോകത്ത് അവതരിപ്പിച്ചത്. അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ കാറ്റുവിതച്ചവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം രചിച്ച നീ എന്റെ പ്രാർത്ഥന കേട്ടു, മഴവില്ലിൻ അജ്ഞാതവാസം തുടങ്ങിയ ഗാനങ്ങൾ ഒരു വഴിത്തിരിവായി മാറി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്ക് സമീപം പൂവച്ചൽ എന്ന പേരായ ഗ്രാമത്തിലാണ് 1948 December 25 പൂവച്ചൽ ഖാദർ ജനിച്ചത്. മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. കോവിഡിനെ തുടർന്ന് 2021 June 22 അദ്ദേഹം അന്തരിച്ചു.
4: അപ്പോ ഈ ശരിയുത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
5: സുജിത് അഴവൂർ,
4: സന്തോഷ് ഇടിച്ചക്ക പ്ലാമൂട്,
5: ലീനാദേവി നാവായിക്കുളം,
4: ശൈലജ ചെട്ടികുളങ്ങര,
5: വിഷ്ണു മഹേഷ് AS തൃപ്പാദപുരം.
4: അപ്പോ ഇതാ ഒരു ചോദ്യത്തിലെ 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
5: അതെ. ഈ ജൂൺ പകുതിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഫ്രാൻസിലെ ഏവിയാനിൽ വെച്ച് നടന്ന 52-ാമത് ആഗോള ഉച്ചകോടി ഏതാണ്?
4: ചോദ്യം ഒരിക്കൽ കൂടി. ഈ ജൂൺ പകുതിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഫ്രാൻസിലെ ഏവിയാനിൽ വെച്ച് നടന്ന 52-ാമത് ആഗോള ഉച്ചകോടി, ആ ഉച്ചകോടിയുടെ പേരാണ് ചോദ്യം.
5: ഉത്തരങ്ങൾ അയക്കുന്ന സമയം നമുക്കൊരു പാട്ട് കേൾക്കാം.

0: ഈ ജൂൺ പകുതിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് ഫ്രാൻസിലെ ഏവിയാനിൽ വെച്ച് നടന്ന 52-ാമത് ആഗോള ഉച്ചകോടി ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം G7 ഉച്ചകോടി.
1: കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നീ 7 വികസിത രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയായ G7 2026 ആഗോള ഉച്ചകോടി June 15 to 17 ഫ്രാൻസിലെ ഏവിയാനിൽ വെച്ചാണ് നടന്നത്. ആഗോള വിതരണ ശൃംഖല നേരിടുന്ന വെല്ലുവിളികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവർണൻസ്, യുക്രൈനിലെയും ഇറാനിലെയും യുദ്ധ സാഹചര്യങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് ഈ ഉച്ചകോടിയിൽ ലോക നേതാക്കൾ പ്രധാനമായും ചർച്ച ചെയ്തത്. ഓരോ വർഷവും അംഗരാജ്യങ്ങൾക്കിടയിൽ മാറി മാറി വരുന്ന അധ്യക്ഷ പദവി പ്രകാരം 2025 കാനഡയ്ക്ക് ശേഷമാണ് ഫ്രാൻസ് ഈ വർഷത്തെ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യ G7 സഖ്യത്തിൽ ഔദ്യോഗിക അംഗമല്ലെങ്കിലും 13-ാമത്തെ തവണയാണ് പ്രത്യേക ക്ഷണിതാവായി ഇന്ത്യ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.

0: ഗായത്രി പുളിമാത്ത്,
1: ഷാജി നന്ദിയോട്,
0: രാധാകൃഷ്ണൻ എസ് ഇടപ്പഴഞ്ഞി,
1: ഷെർലി ബെൻസൺ കാട്ടാക്കട,
0: രമ ആറ്റിങ്ങൽ.
1: അപ്പോൾ ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ ഒരു പക്ഷേ അവസാനത്തെ ചോദ്യം അല്ലേ?
0: അതെ, ചോദിക്കാം. കേരളത്തിലെ നവസംരംഭകർക്കും ഐ ടി മേഖലയ്ക്കും കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുള്ള 2026 ബഡ്ജറ്റിലെ പ്രഖ്യാപന പ്രകാരം ഫ്രീഡം സ്ക്വയറുകൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. കേരളത്തിലെ നവസംരംഭകർക്കും ഐ ടി മേഖലയ്ക്കും കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുള്ള 2026 ബഡ്ജറ്റിലെ പ്രഖ്യാപന പ്രകാരം ഫ്രീഡം സ്ക്വയറുകൾ ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ഈ പാട്ട് കേട്ടുകൊണ്ട് ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ.

0: പ്രഖ്യാപന പ്രകാരം ഫ്രീഡം സ്ക്വയറുകൾ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം. ഉത്തരം പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതായത് KSUM.
1: വലിയ നഗരങ്ങളിലെ അടച്ചുപൂട്ടിയ എയർകണ്ടീഷൻഡ് ഓഫീസുകൾക്കോ ഇൻക്യുബേഷൻ സെന്ററുകൾക്കോ പകരം നഗരഹൃദയങ്ങളിലോ പൊതുവിടങ്ങളിലോ പാർക്കുകളിലോ സ്ഥാപിക്കുന്ന ഓപ്പൺ എയർ ക്രിയേറ്റീവ് ഹബുകളാണ് ഫ്രീഡം സ്ക്വയറുകൾ. ആളുകൾക്ക് സ്വതന്ത്രമായി വന്നിരുന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരിടമാണിത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിന്റെ നോഡൽ ഏജൻസി ആയിരിക്കുമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ സ്ക്വയറുകൾ നിർമ്മിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതുസ്ഥലങ്ങൾ ഇതിനായി വിട്ടുനൽകും. കേരളത്തിലെ ചെറുനഗരങ്ങളിലേക്കും ഗ്രാമീണ മേഖലകളിലേക്കും കൂടി സ്റ്റാർട്ടപ്പ് സംസ്കാരം വ്യാപിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
0: അപ്പൊ എല്ലാവരും ഒരു ഇത് പ്രയോജനപ്പെടുത്തണം അല്ലേ?
1: അതെ അതെ.
0: അപ്പോ നമ്മുടെ ഇന്നത്തെ ശരിയുത്തരമായച്ച, ഈ അവസാനത്തെ ചോദ്യത്തിന് ശരിയുത്തരമായച്ച നമുക്ക് ലഭിച്ച ആദ്യത്തെ അഞ്ചു പേരെ നമുക്ക് നോക്കാം.
1: വിമല തോമസ് പൂഴനാട്,
0: ഹൃദയ് മാവേലിക്കര,
1: ജയപ്രകാശ് മരുദൂർ,
0: ആരോമൽ പുളിമാത്ത്,
1: സരയു കൃഷ്ണ ചെറുന്നിയൂർ.
0: അപ്പോ നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായി അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു ഉത്സാഹമാണ് നമ്മുടെ ഈ പരിപാടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പരിപാടി അധ്യായത്തിൽ ഒത്തുചേരും വരെ നന്ദി, നമസ്കാരം. ഞാൻ രൂപി ബാബു.
1: ഞാൻ TS പ്രീത.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മറ്റന്നാൾ വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. ഭാവി കൂടി മുന്നിൽ കണ്ട് ഇരുമ്പ് ഉരുക്ക് വ്യവസായ മേഖല ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സാധിക്കുമെന്ന് ന്യൂഡൽഹിയിൽ ചിന്തൻ ശിബിർ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ്. പുതിയ ജലനയം രൂപീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. മദ്യനയത്തിൽ CMP എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി CP ജോൺ. CMP മുഖ്യമന്ത്രിക്കൊപ്പമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഖത്തറിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര തൂണേരി വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരത്ത് SFI സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനയ്ക്കെതിരെ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. പഞ്ചായത്ത് മെമ്പർ സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരം കാനഡയിൽ. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക്.

ഭാരതത്തിലെ ആരോഗ്യമേഖലയെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഭാരത സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിൽ സമഗ്രമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചികിത്സാ ചെലവ് മൂലം കുടുംബങ്ങൾ കടബാധ്യതയിലാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2008 ആരംഭിച്ച രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയാണ് ആയുഷ്മാൻ ഭാരതിന് മുൻപ് പൊതുജനാരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ ലഭിച്ചിരുന്ന 30,000 രൂപയുടെ ചികിത്സാ സഹായം വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾക്ക് പര്യാപ്തമായിരുന്നില്ല. പ്രതിവർഷം കോടിക്കണക്കിനാളുകൾ ചികിത്സാ ചെലവ് കാരണം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശീയ ആരോഗ്യ നയം 2017 ശുപാർശ പ്രകാരം ആയുഷ്മാൻ ഭാരത് പദ്ധതി രൂപം കൊണ്ടത്. ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. 2018 സെപ്റ്റംബർ 23 ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്രതലത്തിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും സംസ്ഥാനതലത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസികളും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയാണ് നടപ്പിലാക്കുന്നത്. മുൻകാല ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ നവീകരിച്ച രൂപമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ. രാജ്യത്താകെ 1.5 ലക്ഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിക്കുമെന്ന് 2018 സർക്കാർ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ വീടുകൾക്ക് സമീപത്ത് തന്നെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയും, അവശ്യമരുന്നുകളുടെ സൌജന്യ വിതരണം, രോഗനിർണയ സേവനങ്ങൾ, കൌൺസിലിംഗും ആരോഗ്യ ബോധവൽക്കരണവും എന്നിവയാണ് ആരോഗ്യ മന്ദിരങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് പദ്ധതിയുടെ ഇൻഷുറൻസ് വിഭാഗം. ഇതിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 10.74 കോടി കുടുംബങ്ങളെയാണ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പദ്ധതി വിപുലീകരിച്ചതോടെ ഏകദേശം 12 കോടി കുടുംബങ്ങൾ, അതായത് 55 കോടിയിലധികം ജനങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റമുറിയുള്ള താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവർ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭൂമിയില്ലാത്ത ദിവസക്കൂലിക്കാർ, മറ്റാരും ആശ്രയമില്ലാത്തവർ എന്നിങ്ങനെയുള്ളവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതിക്ക് അർഹരായിട്ടുള്ളവർ. നഗരപ്രദേശങ്ങളിലാകട്ടെ, വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ,

നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, പ്ലംബർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി കുറഞ്ഞ വരുമാനമുള്ള വിവിധ മേഖലകളിലുള്ള തൊഴിലാളി വിഭാഗങ്ങളും 2024 സെപ്റ്റംബർ മുതൽ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യയോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാന മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചെലവുകൾ തികച്ചും സൗജന്യമാണ്. പണരഹിതവും പേപ്പർ രഹിതവുമായ ഈ ചികിത്സാ പദ്ധതിയിൽ കുടുംബങ്ങളുടെ എണ്ണത്തിനോ പ്രായത്തിനോ പരിധിയില്ല. മുൻകൂട്ടിയുള്ള എല്ലാ രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ആശുപത്രി വിട്ട ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നതാണ്. അതായത് മെഡിക്കൽ പരിശോധനയും ചികിത്സയും മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ICU സേവനങ്ങൾ, ശസ്ത്രക്രിയാ ചെലവുകൾ, ആശുപത്രിയിലെ താമസ സൗകര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ അംഗീകൃത ആശുപത്രിയിലും ആയുഷ്മാൻ മിത്ര ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തകർ രോഗികളുടെ രേഖകൾ പരിശോധിച്ച് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ആരോഗ്യ സേവനങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചികിത്സാ ചെലവുകൾ മൂലം കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് തടയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യം എല്ലാവർക്കും എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.

0: ശാരദേ, നീ ഇവിടെ ഈ ബെഞ്ചിലിരിക്കെ, ഞാൻ പോയി ഡോക്ടർ കുറിച്ച് തന്ന ഈ പേപ്പർ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ.
1: എനിക്ക് ഒട്ടും വയ്യേട്ടാ, നെഞ്ചില് നല്ല ഭാരമുള്ളതുപോലെ. ഡോക്ടർ എന്താ പറഞ്ഞത്? വലിയ അസുഖം വല്ലതും ആണോ?
0: ഏ, അതൊന്നുമില്ല, നീ വെറുതെ പേടിക്കാതെ ഈ വെള്ളം കുടിക്ക്. ഈശ്വര, ഹൃദയത്തിന് തകരാറാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. 2-3 ലക്ഷം രൂപയാവും. ഉള്ള 3 സെന്റ് പറമ്പ് വിറ്റാൽ പോലും ഇതിൻ്റെ പകുതി തുക പോലും തികയില്ലല്ലോ. ഈശ്വര, ഞാൻ ആരോട് ചോദിക്കും? ഹലോ, ആ ഹരിയല്ലേ? കേൾക്കാമോ? ഹരി, ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശാരദയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അടിയന്തരമായിട്ട് 3 ലക്ഷം രൂപ ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പലിശ എത്രയായാലും കുഴപ്പമില്ല. അത്യാവശ്യമായിരുന്നു ഹരി, ഇല്ലേ? എവിടെ നിന്നെങ്കിലും ഇല്ലല്ലേ? ആ ശരി ശരി ശരി.
2: ഇന്ത്യയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോകുന്നത്. സമ്പാദ്യമില്ലായ്മയും ചികിത്സാ ചെലവുകളുടെ വർദ്ധനവും സാധാരണക്കാരെ കടക്കെണിയിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ പൊതു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പ്രസക്തി വ്യക്തമാകുന്നത്. അത് ചികിത്സാ ചെലവുകൾ ഒരു പരിധിവരെ ഏറ്റെടുക്കുകയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു.

0: ചികിത്സാ ചെലവിൻ്റെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു.
1: ചേട്ടാ, നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്ന് തരാമോ? ആയുഷ്മാൻ ഭാരത് കാർഡ് ഉണ്ടോ കയ്യിൽ?
0: സാറേ, എൻ്റെ ഭാര്യയ്ക്ക് ഹൃദയത്തിനാണ് അസുഖം. വലിയ തുകയാകുമെന്നാണ് പറയുന്നത്. ദേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനുമുള്ള വകയില്ല. ഈ റേഷൻ കാർഡ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ?
1: ചേട്ടാ, ഒട്ടും പേടിക്കണ്ട. നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധിച്ചതിൽ നിങ്ങളുടെ കുടുംബം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാരദ ചേച്ചിയുടെ ചികിത്സ ഇതിലൂടെ നടത്താം.
0: സാറേ, ശരിക്കും ഉള്ളതാണോ? പക്ഷേ വലിയൊരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിലൂടെ അത്രയും വലിയ തുക കിട്ടുമോ? പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ?
1: തീർച്ചയായും കിട്ടും ചേട്ടാ. ഈ പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് തുകയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട.
0: ഓ, ആശ്വാസമായി. സാറേ, പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും മാത്രമല്ല, പ്രായമായ അമ്മയും പിന്നെ 2 മക്കളുമുണ്ട്. കാർഡിൽ എല്ലാവരുടെയും പേരുണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് ഈ സഹായം കിട്ടുക അതും കൂടി പറഞ്ഞാൽ?
1: ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു പരിധിയുമില്ല ചേട്ടാ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാറി മാറി ഈ തുക ഉപയോഗിക്കാം.
0: അതെയോ? അത് വലിയ കാര്യമായി. പക്ഷെ സാറേ, ഈ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെയുള്ള അസുഖങ്ങൾക്കൊന്നും പെട്ടെന്ന് കാശ് കിട്ടില്ല എന്ന്. കുറച്ച് വർഷം കാത്തിരിക്കണമെന്ന്. ശാരദയ്ക്ക് ഈ വേദന കുറച്ചു കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പരിരക്ഷ കിട്ടുമോ?
1: സാധാരണ സ്വകാര്യ ഇൻഷുറൻസുകളിൽ അങ്ങനെയാണ് ചേട്ടാ. എന്നാൽ ആയുഷ്മാൻ ഭാരതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുൻപുള്ള രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ലഭിക്കുമെന്നതാണ്.
0: കേൾക്കുമ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നുന്നു സാറേ. എൻ്റെ അമ്മയ്ക്കിപ്പോൾ 72 വയസ്സായി. അമ്മയുടെ പേര് വേറെ റേഷൻ കാർഡിലാണ്. അമ്മയ്ക്കിതിൻ്റെ ഗുണം കിട്ടുമോ?
1: അതിനും പുതിയ നിയമം വന്നിട്ടുണ്ട് ചേട്ടാ. 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം നോക്കാതെ തന്നെ ഈ പദ്ധതി വഴി പ്രത്യേക പരിരക്ഷാ കാർഡ് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും.
0: ശരി സാറേ, അപ്പോ ഈ ഓപ്പറേഷന്റെ സമയത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് എത്ര പണം ആദ്യം കെട്ടിവെക്കേണ്ടി വരും? കടം വാങ്ങാൻ നോക്കിയിട്ട് എങ്ങും ശരിയായിട്ടില്ല.
1: നിങ്ങൾ 1 രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതില്ല ചേട്ടാ. ഇത് പൂർണ്ണമായും പണരഹിതമാണ്, അതായത് 100% ക്യാഷ്ലെസ്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ഡിജിറ്റലായാണ് നടക്കുന്നത്.
0: അപ്പോ ഡോക്ടർ ആദ്യം എഴുതി തന്ന സ്കാനിങ്ങും ലബോറട്ടറി ടെസ്റ്റുകളും പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ചെലവോ അതൊക്കെ ഞങ്ങൾ നോക്കണോ?
1: ഏയ്, അതിനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആനുകൂല്യം ഇതിലുണ്ട് ചേട്ടാ. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെയുള്ള പരിശോധനകളും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള 15 ദിവസത്തെ മരുന്നുകളും തുടർന്നുള്ള പരിശോധനകളും ഈ പദ്ധതിയുടെ പരിധിയിൽ തന്നെ വരും.
0: വലിയ ഉപകാരം സാറേ. എല്ലാം കൃത്യമായി പറഞ്ഞു തന്നതിന് വലിയ നന്ദി. എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഞാൻ വേഗം പോയി ശാരദയുടെ വിവരം പറയട്ടെ.
2: ഇതെന്താ സാറേ, ഈ മരുന്നും വലിയ ടെസ്റ്റുകളും പുറത്തുനിന്ന് ചെയ്യാൻ എഴുതിയിരിക്കുന്നത്? ആയുഷ്മാൻ കാർഡ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരുന്നല്ലോ.
0: അതെന്താ ആ ചേട്ടൻ അങ്ങനെ പറയുന്നത്? കാർഡുണ്ടായിട്ടും കാശ് കൊടുക്കേണ്ടി വരുമോ? ഇതിൽ എന്തെങ്കിലും ചതിക്കുഴികളുണ്ടോ?
1: ചതിയൊന്നുമല്ല രാഘവൻ ചേട്ടാ. വലിയൊരു വിഭാഗത്തിന് ഇത് ആശ്വാസമാണെങ്കിലും ഈ പദ്ധതിക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ട്. അത് ചേട്ടനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: അതെയോ? എന്തൊക്കെയാണത്?
1: ഇതിൽ OP അഥവാ OPD കവറേജ് ഇല്ല. അതായത് സാധാരണ പനി വന്നോ മറ്റോ ഡോക്ടറെ കാണാൻ

0: പോകുന്നതിനോ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത സാധാരണ മരുന്നുകൾക്കോ ലാബ് ടെസ്റ്റുകൾക്കോ ഇതിൽ നിന്ന് പണം ലഭിക്കില്ല. രോഗിയെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം തുടങ്ങുകയുള്ളൂ.
1: ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ പുറത്തുനിന്ന് മരുന്നോ ടെസ്റ്റോ ചെയ്യേണ്ടി വരുമ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ?
0: അതെ, ആശുപത്രിയിൽ ആ മരുന്നുകൾ ലഭ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാകണമെന്നുമില്ല. ഇത് കാരണം രോഗികൾക്ക് മികച്ച സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറയുന്നുണ്ട്.
1: ഡോക്ടർ, ശാരദയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്?
2: രാഘവ, ശാരദയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പേടിക്കാനില്ല, പറയുന്ന പോലെ മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ചാൽ പെട്ടെന്ന് സുഖമാകും.
1: ആ, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ശാരദേ, ശാരദേ, എഴുതി കഴുകി, എഴുന്നേറ്റ്, എഴുന്നേറ്റ്. ഈ മരുന്ന് കഴുകി. നിനക്കിപ്പോ എങ്ങനെയുണ്ട്?
3: ഇപ്പൊ ആശ്വാസമുണ്ട് ഏട്ടാ. അന്ന് ആശുപത്രിയിലെ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ കടക്കാരായനല്ലേ.
1: ആ, അത് ശരിയാണ് കേട്ടോ. അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോ ആരോ അയച്ച പോലെയാണ് ഒരാൾ വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഹോ, നമുക്ക് അതെത്ര വലിയ ആശ്വാസമായി അല്ലേ.
4: ഒരു ജനതയുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിന്റെ പുരോഗതിയും നിർണയിക്കുന്നതിൽ പൊതുജനാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. മികച്ച സൗകര്യങ്ങളും വിദഗ്ധരുമുള്ള ആശുപത്രികൾ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവുകയും അവ സമൂഹത്തിലെ ഏറ്റവും പിന്നിലുള്ളവർക്കു പോലും ലഭ്യമാകുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം സഫലമാകുന്നത്.
5: ആയുഷ്മാൻ ഭാരത് ജീവിതത്തിന് ഒരു കൈത്താങ്ങ്. ചിത്രീകരണം സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, രജു കോലിയക്കോട്, അരുണ ബി വി, രാജ്മോഹൻ കുവളശ്ശേരി. ആഖ്യാനം നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം നീലത്താമര എന്ന ചിത്രത്തിൽ വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

അഫ്സൽ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ടു കൺട്രീസ്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപിസുന്ദർ. ഇനി പുതിയ മുഖം എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഇളമൈക്കാലങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം നൽകിയത് ഇളയരാജ.

0: ദൈവത്തിന്റെ സ്വന്തം നാട്, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ സ്വന്തം കേരളം. ഭൂപ്രകൃതി മാത്രമല്ല ഈ പച്ചപ്പിന്റെ നാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. പുരാതന കലാരൂപങ്ങളും നമ്മുടെ നാടിനെ ലോക ശ്രദ്ധയിലെത്തിച്ചിട്ടുണ്ട്. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ക്ലാസിക്കൽ കലകളെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. കൊട്ടാരക്കര കഥകളി മ്യൂസിയം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക മ്യൂസിയം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 68 കിലോമീറ്റർ ആണ് ഈ മ്യൂസിയത്തിലേക്കുള്ള ദൂരം. പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്നാണ് കേരളീയ ശൈലിയിലുള്ള ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്.
1: കേരളത്തിന്റെ ശാസ്ത്രീയമായ നൃത്ത നാടകമാണ് കഥകളി. ചടുലമായ വേഷവിധാനങ്ങൾ, സങ്കീർണമായ ആംഗ്യങ്ങൾ, ആകർഷകമായ ഭാവങ്ങൾ എന്നിവയെല്ലാം കൊണ്ടും കഥകളി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ കഥകളിയുടെ ചരിത്രത്തെക്കുറിച്ചും മറ്റു ക്ലാസിക്കൽ കലകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഈ മ്യൂസിയത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും.
2: എന്റെ പേര് മിൽട്ടൺ എന്നാണ്. ഞാൻ ഇവിടുത്തെ ചാർജ് ഓഫീസറാണ് കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയത്തിന്റെ. കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു കൊട്ടാരക്കര. ഇളയെടുത്ത് സ്വരൂപം എന്ന് പറയും, നാടുവാഴികളേക്ക് അറിയപ്പെടുന്ന സ്വരൂപങ്ങളെന്നാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരണമേറ്റ സമയത്ത് എല്ലാ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെയും തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് ചേർക്കാൻ നോക്കിയെങ്കിലും ഇളയെടുത്ത് സ്വരൂപങ്ങൾ അത് സമ്മതിച്ചില്ല. സ്വരൂപങ്ങളായിരുന്ന ആണുങ്ങൾ ഭരിക്കാനില്ലാത്ത സാഹചര്യത്തിൽ മാർത്താണ്ഡവർമ്മ നിർബന്ധപൂർവ്വം തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കാൻ നോക്കിയെങ്കിലും അവിടുത്തെ അനന്തരാവകാശിയായ ഇളയെടുത്ത് റാണി അതിനെ സമ്മതിക്കാതെ ഡച്ചുകാരുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് ഒറ്റയ്ക്ക് അവർ റാണിയായി സ്ഥാനമേൽക്കുകയും ഈ മേഖല ഭരിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ 1741 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഡച്ചുകാർക്ക് പതനം സംഭവിച്ച സാഹചര്യത്തിൽ ഇവിടെയും മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത് റാണിയെ കീഴടക്കി കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ മേഖലയും തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി. അപ്പൊ ആ കൊട്ടാരക്കരയുടെ രാജവംശത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു കൊട്ടാരക്കര തമ്പുരാൻ. വീരകേരളവർമ്മ എന്നായിരുന്നു അദ്ദേഹം.

അദ്ദേഹത്തിന്റെ പേര്. അതായത് ലോകം മുഴുവനും കഥകളിയെ എത്തിച്ച അല്ലെ കഥകളിയുടെ ഉപജ്ഞാതാവായ കൊട്ടാരക്കര തമ്പുരാന്റെ ജന്മഗൃഹമാണ് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം. അപ്പം അദ്ദേഹത്തിന്റെ ജന്മ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായ ചരിത്ര രേഖകൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവുള്ളൂ. കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് രാമനാട്ടം എന്ന് പറയും.

0: നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഈ കഥകളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാമോ?
1: കോഴിക്കോട് സാമൂതിരിയുടെ നാട്ടിലുണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നു മാനദേവൻ നമ്പൂതിരി. അദ്ദേഹമാണ് വടക്കൻ മേഖലയിലുണ്ടായ ഒരു പ്രസിദ്ധമായ കലാരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ആ കൃഷ്ണനാട്ടം കണ്ടിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ സാധാരണ ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു പുതിയ കലാരൂപം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന് പറഞ്ഞ ഒരു കലാരൂപം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം കൃഷ്ണനാട്ടത്തെ പോലെ തന്നെ അതിനും 8 ദിവസത്തെ കളികളാണ്. അതായത് രാമന്റെ ജന്മം മുതൽ യുദ്ധാനന്തരമുള്ള കാര്യങ്ങൾ വരെയുള്ള 8 ഭാഗങ്ങൾ, കൃഷ്ണനാട്ടത്തിന് 8 ദിവസത്തെ 8 ഭാഗങ്ങളായിട്ട്, അതുപോലെ തന്നെ രാമനാട്ടത്തിനും. പിൽക്കാലത്താണത് നമ്മുടെ കലാമണ്ഡലത്തിന്റെ സഹായത്തോടുകൂടി അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളി എന്ന് പറഞ്ഞൊരു കലാരൂപമായിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു സാഹിത്യ രൂപമാണ് നമ്മൾ ആട്ടക്കഥ. അപ്പൊ ഈ കൊട്ടാരക്കര തമ്പുരാൻ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന വസതിയാണെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ മേഖലയിലുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പേർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന്റെ ഒരു കലാരൂപം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരള പുരാവസ്തു വകുപ്പ് 2010 മുതലാണ് നമ്മളിവിടെ ക്ലാസിക്കൽ കലാകേന്ദ്രം, കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ ക്ലാസിക്കൽ കലാകേന്ദ്രം മ്യൂസിയം എന്നാണ് ഇതിനറിയപ്പെടുന്നത്.
0: കഥകളിയും അതുപോലെ തന്നെ മറ്റ് ക്ലാസിക്കൽ കലകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശില്പങ്ങളും നമുക്കിവിടെ കാണാം. കഥകളിയുടെ ശില്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന്,
1: കഥകളിയുടെ പ്രധാനപ്പെട്ട വേഷങ്ങൾ പൂർണ്ണ രൂപത്തില് കലാമണ്ഡലത്തിലെ കലാകാരന്മാരെ കൊണ്ട് ചെയ്യിച്ചെടുത്ത പ്രധാനപ്പെട്ട 5 വേഷങ്ങൾ, പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറഞ്ഞ 5 വേഷങ്ങളും ഒപ്പം കഥകളിയുടെ വിവിധ രൂപങ്ങളും, അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ

0: പ്രധാനമായിട്ടും ആടുന്ന ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ തന്നെ കുച്ചിപ്പുടി, കഥകളിക്കൊക്കെ മുമ്പുണ്ടായിരുന്ന ചാക്യാർകൂത്ത്, അപ്പൊ ഇങ്ങനെയുള്ള രൂപങ്ങളുടെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഞാൻ പറഞ്ഞു പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്നതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ഇതായ ധാരാളം പുരാവസ്തുക്കൾ നമ്മുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്.
1: കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ എല്ലാ ക്ലാസിക്കൽ കലകളുടെയും വേഷങ്ങളിലെയും അതുപോലെ മുദ്രകൾ, ആടയാഭരണങ്ങളിലെ പ്രത്യേകതകൾ, ഇതൊക്കെ നമുക്ക് ഈ ശില്പങ്ങളിലൂടെ തന്നെ നൃത്തം അറിയാത്തവർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റും.

थाई शाम रोक लई रोक लई रोक लई थाई शाम रोक लई औचक मुख चूम लई।

0: മ്യൂസിയത്തിലേക്കുള്ള പടിപ്പുര കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് കഥകളിയുടെ രൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കഥകളി രൂപങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്, അവയെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം.
1: കഥകളിയുടെ വിവിധ രൂപങ്ങളായ പ്രധാനപ്പെട്ട 5 രൂപങ്ങളും ഒപ്പം നൃത്തത്തിന്റെ വിവിധ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നാട്യശാസ്ത്രത്തിലെ 108 മുദ്രകളുടെ ചില മുദ്രകളും നമ്മളിവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ 2-3 പുരാവസ്തുക്കൾ നമ്മൾ കാണാൻ സാധിക്കും. അതിലൊന്ന് പഞ്ചമുഖമിഴാവ്, വളരെ പ്രസിദ്ധമായ, വളരെ അപൂർവമായ ഒരു പുരാവസ്തുവാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പഞ്ചമുഖമിഴാവ്. ഒറ്റക്കൽ തീർത്ത വളരെയധികം പഴക്കമുള്ള ഒരു വിഷ്ണു വിഗ്രഹം, ഒപ്പം നന്ദിയുടെ ഒരു വിഗ്രഹം, ധാരാളം ചെറിയ ചെറിയ പുരാവസ്തുക്കൾ, പൂജാ സാമഗ്രികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ.
0: മിഴാവ് എന്ന് കേട്ടിട്ടുണ്ട്. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് എന്നിവയിലെ പ്രധാന അകമ്പടി വാദ്യമാണ് മിഴാവ്. അപ്പോൾ എന്താണ് ഈ പഞ്ചമുഖ മിഴാവിന്റെ പ്രത്യേകത?
1: പഞ്ചമുഖ മിഴാവ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ശിവക്ഷേത്രങ്ങളിലേക്ക് താണ്ഡവ നൃത്ത സമയത്ത് കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് പഞ്ചമുഖ മിഴ. അതുപോലെ തന്നെ ശിവേലി എഴുന്നള്ളത്തിന് ഒക്കെ നമ്മൾ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് പഞ്ചമുഖ മിഴാവ്. ഈ പഞ്ചമുഖ മിഴാവ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ ധാരാളം നിലവിളക്കുകൾ, വളരെ വലിപ്പത്തിലുള്ള നിലവിളക്കുകളും, പണ്ടുകാലത്ത് മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ച് സൂക്ഷിച്ചിരുന്ന വലിയൊരു ചീനഭരണി, ഒറിജിനൽ ചീനഭരണി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ കൺട്രോളിലുള്ള ധാരാളം ചെറിയ ചെറിയ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങളുണ്ട്, വെങ്കല വിഗ്രഹങ്ങളുണ്ട്. തൊട്ടടുത്ത ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന ഒരു പ്രത്യേകതരം നിലവിളക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ആട്ടവിളക്ക് എന്നാണ് പറയുന്നത്. പണ്ടുകാലത്ത് കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കാണ് ആട്ടവിളക്ക്. ഈ ആട്ടവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വെട്ടത്തിലാണ് പണ്ടുകാലത്ത് കഥകളിയൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് അത് ഒരു ആചാരമായിട്ട് ഇന്നും എത്ര വെട്ടമുണ്ടായാലും ലൈറ്റ് ഉണ്ടായാലും ഈ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ കഥകളി നടത്താറുള്ളൂ.
0: അതെ, ടിവിയിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആട്ടവിളക്ക് കത്തിച്ചു വെച്ച് കഥകളി ആരംഭിക്കുന്നത് അല്ലേ?
1: അതെ, അത് ആ ആട്ടവിളക്കാണ് നമ്മളിവിടെ ഈ കാണുന്നത്.

0: അങ്ങനെ നമ്മൾ കഥകളി ചമയത്തോടുകൂടി കഥകളി ശില്പങ്ങളെ കണ്ടു. ഇനി നമ്മൾക്ക് ശിലയിൽ തീർത്തിട്ടുള്ള അതിപുരാതനമായ ശില്പങ്ങൾ, അതുപോലെ പഴയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനി കാണാം.
1: ചെറിയൊരു മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുരാവസ്തുക്കളാണ്. പഴയകാലത്ത് മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ആ സാംസ്കാരിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാലറിയാണ്. മഹാശിലായുഗ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കലങ്ങളുടെ അല്ലെങ്കിൽ നന്നങ്ങാടിയുടെ പീസുകളും അതിനുള്ളിലിരുന്ന മൺപാത്രങ്ങളുടെ ശകലങ്ങളൊക്കെയാണ് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതായത് മഹാശിലായുഗ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം BC 500 മുതൽ AD 500 കാലഘട്ടമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അവരുടെ ശവസംസ്കാര രീതികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള ആൾക്കാരെ അടക്കം ചെയ്യുന്നതിന് അവര് വലിയ ജാറുകൾ, അതായത് നന്നങ്ങാടി എന്ന് പറയുന്ന ജാറെടുത്ത് അതിനുള്ളിലേക്ക് അവരുടെ അസ്ഥി കഷ്ണങ്ങളും അവരുപയോഗിച്ചിരുന്ന വിവിധങ്ങളായ സാധനങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ബീഡ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആ വലിയ നന്നങ്ങാടി എന്ന് പറയുന്ന ജാർ അടച്ച് വിവിധങ്ങളായ രീതിയിൽ ഒന്നുകിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കുടക്കല്ല്, തൊപ്പിക്കല്ല് എന്നുള്ള ഏതെങ്കിലും സ്മാരങ്ങളൊക്കെ നിർമ്മിച്ചു വെക്കുക, അല്ലെങ്കിൽ മുനിയറകൾ എന്ന് പറഞ്ഞ അറകൾ ഉണ്ടാക്കി ആ അറയ്ക്കുള്ളിലേക്ക് നന്നങ്ങാടി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിയറകൾ അല്ലെങ്കിൽ നന്നങ്ങാടികൾ കണ്ടെടുത്തിട്ടുള്ളത് കൊല്ലം മങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ്. അപ്പൊ മങ്ങാട് നിന്ന് കിട്ടിയ സാധനങ്ങളുടെ, അതായത് പുരാവസ്തുക്കളുടെ ശേഖരമാണ് നമ്മുടെ ഈ മുറികളിലേക്ക്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള പഴയകാല വിഗ്രഹങ്ങൾ, ധർമ്മശാസ്താവിന്റെ വിഗ്രഹമുണ്ട്, ശിവലിംഗമുണ്ട്, നാഗഭണം അല്ലെങ്കിൽ നാഗവിഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നത് നമ്മൾ ഇവിടെ മ്യൂസിയം ആക്കിയതിന് ശേഷം കൊണ്ടുവച്ചിട്ടുള്ളതാണ്.
0: നൃത്തവും സംഗീതവും കൈകോർക്കുമ്പോഴാണ് ആസ്വാദകരുടെ ഉള്ളം ആനന്ദഭരിതമാകുന്നത്. മനസ്സിനെ മറ്റേതോ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് സംഗീതത്തിന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെ പല സംഗീത ഉപകരണങ്ങളും ഇവിടെയുണ്ട്.
1: വാദ്യോപകരണങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്ര കലകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുമെന്ന് അറിയില്ല. മരം അല്ലെങ്കിൽ കൊമ്പ്, കുഴല്, പഞ്ചവാദ്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതാണെങ്കിൽ തകില്, തിമില, ചെണ്ട, മദ്ദളം, ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്.
0: സംഗീത ഉപകരണങ്ങൾ മാത്രമല്ല, പുരാതനമായിട്ടുള്ള വിളക്കുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ വിളക്കുകൾക്കും ഓരോരോ പ്രത്യേകതകളും ഉണ്ട്.
1: ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തു ഒരു നിലവിളക്കാണ്, വെള്ളോട്ട് നിലവിളക്ക് എന്ന് പറയും.
0: എന്താണ് ഈ വിളക്കിന്റെ പ്രത്യേകത?
1: അതായത് വെള്ളോട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ വെങ്കല വിളക്കിന് പകരമായിട്ട് സിൽവറിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ വെള്ളിക്ക് സമാനമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുതരം പ്രത്യേക കൂട്ടാണ്, ലോക സങ്കരമാണ് വെള്ളോട്. ഇത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്.

0: നമ്മുടെ ഇവിടെ ഈ ചെറിയൊരു ഗാലറിയിൽ കാണുന്നത് ധാരാളം നാണയങ്ങൾ തിരുവിതാംകൂറിലും കേരളത്തിലുടനീളം അതുപോലെ ഇന്ത്യയിലുടനീളം ഉപയോഗിച്ചിരുന്ന, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഉപയോഗിച്ചിരുന്ന തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണയമായ കാശ്, ചക്രം, ബ്രിട്ടീഷ് രൂപ, അതുപോലെ തന്നെ കൊച്ചിയുടെ പ്രധാനപ്പെട്ട നാണയമായ പുത്തൻ, ബ്രിട്ടീഷ് നാണയങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
1: ശരീരചലനങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുവൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കലാകാരന് അസാധ്യമായ കഴിവ് തന്നെ വേണം. അതിൽ കണ്ണുകളുടെ പങ്ക് കഥകളിയിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ ഇനി പോകുന്ന ഗാലറിയിലും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു ഗാലറിയിലേക്കാണ്.
0: ഇവിടെ കഥകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു കഥകളി പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നവരസങ്ങളെ കുറിച്ചാണ്. വളരെയധികം ആയാസപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് നവരസങ്ങൾ. ആ നവരസത്തിന്റെ 9 ഭാവങ്ങൾ നമ്മളിവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാസ്യം, ശൃംഗാരം, ഭീവത്സം, അങ്ങനെ വിവിധങ്ങളായ രൗദ്രം, അങ്ങനെ വിവിധങ്ങളായ 9 നവരസങ്ങളുടെ പോസ്റ്ററുകൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
1: ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നവരസങ്ങൾ സന്ദർശകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ 9 പ്രതിമകളിലൂടെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ണുകളുടെ ചലനം, ഭാവം എത്രമാത്രം ഈ കലയ്ക്ക് അത്യാവശ്യമാണെന്ന് കൂടി മനസ്സിലാക്കാൻ ഈ ഗാലറിയിലൂടെ നമുക്ക് പറ്റും.
2: ഒന്നും ഉരിയാടാതെ ഭാവങ്ങളും ചായങ്ങളും ചമയങ്ങളും സംഗീതവും എല്ലാം കൊണ്ട് ഒരു കഥ ആടിത്തിമിർക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ കലകളെക്കുറിച്ച് പഠിക്കാനും സഹായിക്കുന്ന ഒരു മ്യൂസിയം, അതാണ് കൊട്ടാരക്കര കഥകളി മ്യൂസിയം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടു മനസ്സിലാക്കാനായിട്ട് ഓരോ സന്ദർശകർക്കും ഇവിടെ വരാൻ ആഗ്രഹം കാണും. ഇതിന്റെ പ്രവർത്തന സമയത്തെ കുറിച്ച് കൂടി പറയാമോ?
0: അതായത് തിങ്കൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ 4 വരെയാണ് നമ്മൾ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ ചെറിയൊരു മ്യൂസിയം ആയതുകൊണ്ട് നമ്മൾ ഉച്ച സമയത്ത് നമ്മൾ അടച്ചെടുത്തൊന്നുമില്ല, ആര് വന്നാലും കാണാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ നിലവിൽ ഇത് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് അടഞ്ഞു കിടക്കുകയാണ്, സന്ദർശകർക്ക് പ്രവേശനമില്ല. അപ്പൊ അതിന്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം തുറക്കും എന്നുള്ളതാണ്.
2: പുരാതന കലകളെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മ്യൂസിയത്തിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച്,
0: അതായത് നിലവിൽ ഇത് നമ്മൾ സാധാരണ ഡെസ്കുകളിൽ വെറുതെ വെച്ച് പ്രദർശിപ്പിക്കുകയാണ്. പക്ഷേ നമുക്കിത് പൂർണ്ണമായും പുതിയ ഷോക്കേസിൽ നിർമ്മിച്ച്, അതായത് ഇന്ന് കാണുന്ന ആധുനിക മ്യൂസിയത്തിന്റെ രീതിയിൽ തന്നെ ഇതും ഒരു മ്യൂസിയമാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നുള്ളതാണ് പുരാവസ്തു വകുപ്പിന്റെ തീരുമാനം.
2: ക്ലാസിക്കൽ കലകളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉള്ളൊരു സൗകര്യം ഈ കഥകളി മ്യൂസിയത്തിലുണ്ട് അല്ലേ?
0: അതെ. അതായത് മ്യൂസിയം തുറന്നു പ്രവർത്തിച്ചിരുന്ന സാഹചര്യത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ റിസർച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ ധാരാളം കുട്ടികൾ അതുപോലെ തന്നെ താല്പര്യമുള്ള വ്യക്തികൾ കൂടുതൽ ഗവേഷണം നടത്തുന്നതിനായിട്ടൊക്കെ ധാരാളം പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായി ഈ ഒരു മ്യൂസിയം മാത്രമേ ഉള്ളൂ.
2: കാലഘട്ടം ഏതായാലും കലയില്ലെങ്കിൽ ജീവിതം നിറമില്ലാത്ത ഒരു ചിത്രം പോലെ ആയിരിക്കും. മനുഷ്യ മനസ്സുകളെ സന്തോഷത്തിൽ ആറാടിക്കാനും തെറ്റുകളെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിൽ കലയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. കലകളെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ പ്രചോദനം പകരാൻ ഈ കഥകളി മ്യൂസിയത്തിനാവട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു.

വർഷങ്ങൾ കൊണ്ടുള്ള പരിശീലനവും കലാകാരന്റെ ആത്മസമർപ്പണവും ഭാവങ്ങളും ചലനങ്ങളും ചായങ്ങളും കൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കുന്ന കഥകളി എന്ന മഹത്തായ ഈ കലാരൂപവും മറ്റ് ക്ലാസിക്കൽ കലകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൊട്ടാരക്കര കഥകളി മ്യൂസിയം ഏറെ പങ്കുവഹിക്കുന്നു.

നമ്മുടെ നാടിന്റെ സമ്പന്നമായ കലകളും സാംസ്കാരിക പൈതൃകവും എല്ലാം സംരക്ഷിക്കുവാനും പുതുതലമുറയ്ക്ക് ഇത് കാത്തുവെക്കുവാനും നൃത്തകലകളെ ഏറെ സ്നേഹിക്കുന്നവർക്കും തീർച്ചയായും ഈ കഥകളി മ്യൂസിയം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
5: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
4: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
6: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11:00 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
7: ഒരറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11:00.

11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴാറ്റു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാലും നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിൽ

നീങ്ങുന്നു. ഇന്നത്തെ വളരെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം നൂറ്റാണ്ടുകളായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗമുണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത് ഉള്ള അംശ ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വയറിളക്ക രോഗങ്ങൾ, ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു രണ്ടാഴ്ച നേരം കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ച് കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവേ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് മുകളിലോട്ട് നീങ്ങി അത് കുടൽ നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു ഏകദേശം 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ളൊരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമേ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമേ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. 1000 JPHന്മാർ, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, HIമാർ, JHIമാർ, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമ്മൾക്കിങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിൻ്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു.
ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ

0: പാകിസ്ഥാൻ എന്ന രണ്ട് അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാൽ അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ രാജ്യ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അതെത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു, പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമേ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷായിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷേ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടി പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ച് കളയരുത്. ചെറിയതായിട്ടുള്ള ഏത് തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്ക് അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471 255 2056, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട് 104. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് തരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ് ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ

0: നടത്തിയ പ്രഭാഷണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി 5 മണിവരെ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഭരതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

0: എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ബിജു തിരുമലയുടെ രചന, എ ടി ഉമ്മറിന്റെ സംഗീതം. ഏപ്രിൽ 18 എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് യേശുദാസും ജാനകി ദേവിയും സംഘവും.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കായംകുളം കൊച്ചുണ്ണി. ഗാനരചന ശോഭിൻ കണ്ണങ്ങാട്ട്, സംഗീതം ഗോപി സുന്ദർ.

ചാടി ഗജപടിപ്പിലമർന്ന്. കണ്ണൂർ രാജൻ സംഗീത സംവിധാനം ചെയ്ത ത്യാഗരാജ കീർത്തനം, ചിത്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും നെയ്യാറ്റിൻകര വാസുദേവനും പാടിയത്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൈതപ്രത്തിന്റെ വരികൾ MG രാധാകൃഷ്ണൻ ഈണം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അദ്വൈതം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: MD രാജേന്ദ്രൻ വരികളെഴുതി, കീരവാണി ഈണം നൽകി, ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത്. ചിത്രം ദേവരാഗം.

ഹൃദയം എന്ന ചിത്രത്തിൽ സച്ചിൻ ബാലു, മേഘ ജോസ് കുട്ടി എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഹിഷാം അബ്ദുൾ വഹാബ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ദേവാസുരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ജണ്ണു തക്ക തിമ്മി തക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരി.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മലപ്പുറം, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ നിലവിലെ അലൈൻമെന്റ് മാറ്റി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കാശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന്. തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ടറിലേക്ക് മാർച്ച് നടത്തി. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന യൂസഫ് അലിക്കേച്ചേരി, സംഗീതം മോഹൻ സിതാര. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ഒഴിവുകാലം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
5: ജോൺസൺ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, എം ജി ശ്രീകുമാറും ജോളി എബ്രഹാമും പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ചിത്രം ചമയം.

കിളി താക്കിളി കുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്തുകണക്കൊരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തുമൃതത്തെ ിളി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണ

നാലുകളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: യേശുദാസ് ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾ, കുമരകം രാജപ്പന്റെ സംഗീതം.

സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം ചിത്രം എങ്ങനെ നീ മറക്കും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ശ്രീനിവാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, രാഹുൽ രാജന്റെ സംഗീതം. ചിത്രം വൺ വേ ടിക്കറ്റ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
9: ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം വിവാഹിത. ഗാനരചന വയലാർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: വിഷാദവും വിദ്വേഷവും ഒരു വിഷം പോലെ മനുഷ്യരക്തത്തിൽ പടരുന്ന ഒരവസ്ഥയാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തം അഥവാ ഞണ്ട് മനോഭാവം എന്ന് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പൊരുൾ തിരയുന്ന ഏതൊരാൾക്കും മുന്നിൽ തെളിയുന്നത് ഒരു പാത്രത്തിൽ തടവിലാക്കപ്പെട്ട ഞണ്ടുകളുടെ ദയനീയാവസ്ഥയാണ്. ആ പാത്രത്തിനുള്ളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരോട്ടപാത തേടി ഒരു ഞണ്ട് വക്കുവരെ ഇഴഞ്ഞു കയറുമ്പോൾ താഴെയുള്ള സഹജീവികൾ അതിനെ അഭിനന്ദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ കരുത്തുറ്റ നഖങ്ങൾ കൊണ്ട് അതിനെ വലിച്ച് താഴെയിടുകയാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത ആകാശം മറ്റൊരാളും കാണണ്ട എന്ന ക്രൂരമായ വാശിയോടെ അവർ ആ ഞണ്ടിന്റെ ചിറകരിയുന്നു. ഒടുവിൽ ഒരു ഞണ്ടിനും രക്ഷപ്പെടാൻ കഴിയാതെ ആ പാത്രത്തിനുള്ളിൽ തന്നെ എല്ലാവരും നശിച്ചുപോകുന്നു. പ്രകൃതിയിലെ ഈ വിചിത്രമായ സ്വഭാവം മനുഷ്യരിലും അതേപടി ആവർത്തിക്കപ്പെടുന്നു എന്ന കണ്ടെത്തലാണ് ക്രാബ് ബക്കറ്റ് സിദ്ധാന്തത്തെ പ്രസക്തമാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും സമാനമായ രീതിയിൽ മറ്റുള്ളവരെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവർ കുറവല്ല. ഒരാൾ കഠിനാധ്വാനത്തിലൂടെയോ പുതിയ ആശയങ്ങളിലൂടെയോ വിജയത്തിന്റെ പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ അഭിനന്ദിക്കുന്നതിനു പകരം കാലുപിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള ഭയത്തിൽ നിന്നോ അസൂയയിൽ നിന്നോ ആണ് രൂപപ്പെടുന്നത്. മറ്റൊരാൾ വിജയിക്കുന്നത് കാണുമ്പോൾ തങ്ങളുടെ കഴിവില്ലായ്മയോ പരാജയമോ കൂടുതൽ തെളിഞ്ഞു കാണുമോ എന്ന അപകർഷതാബോധം ഇവരെ അലട്ടുന്നു. എല്ലാവരും ഒരേ താഴ്ചയിൽ തന്നെ കഴിയണം എന്ന വികലമായ തുല്യതാബോധം ഇവർക്കിടയിൽ ശക്തമാണ്. ഒരാൾ മാത്രം ഉയരങ്ങളിലേക്ക് പറക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പിന്റെ കെട്ടുറപ്പിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന ഈ ഞണ്ട് മനോഭാവക്കാർ സത്യത്തിൽ പുരോഗതിയുടെ ശത്രുക്കളാണ്. ഇത്തരമൊരന്തരീക്ഷം ജോലിസ്ഥലത്തോ കുടുംബത്തോ നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ ചിന്തകളെ ഉരടിപ്പിക്കും. പുതിയ സ്വപ്നങ്ങൾ കാണുന്ന പലരും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ഭയന്ന് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വികാസത്തിന് തടസ്സമാകുന്നത് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികളാണ്. തങ്ങൾക്കും രക്ഷപ്പെടാനാവില്ല, മറ്റൊരാളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ല എന്ന ഈ വിനാശകരമായ മനസ്ഥിതി ഒരു വിഷലിപ്തമായ ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. ഇവിടെ കഴിവുള്ളവർ തളരുകയും അസൂയാലുക്കൾ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഞണ്ട് മനോഭാവത്തെ അതിജീവിക്കുന്നവരിലാണ് ലോകം എന്നും വിസ്മയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ അനാവശ്യ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരെക്കാൾ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ചേർത്തുപിടിക്കുക. അവരുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ അവരെ കണ്ടെത്തുക. വിമർശനങ്ങൾ വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തള്ളിക്കളയാനുള്ള മനക്കരുത്ത് ആർജിക്കണം. നമുക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വിശാല മനസ്കതയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. മറ്റൊരാളെ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതിലൂടെ സത്യത്തിൽ നാം നമ്മുടെ തന്നെ ലോകത്തെയാണ് മനോഹരമാക്കുന്നത്. ഞണ്ടുകളെപ്പോലെ പരസ്പരം വലിച്ച് താഴെയിടുന്നതിന് പകരം പരസ്പരം കൈകോർത്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് എക്കാലവും വേണ്ടത്. അവിടെയാണ്, അവിടെ മാത്രമാണ് മാനുഷികമായ ഔന്നത്യവും യഥാർത്ഥ വിജയവും കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം. പ്രായോജകർ

0: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ ജൂൺ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.
4: നമസ്കാരം മാഡം. ഖേത് ബചാവോ അഭിയാൻ എന്നുള്ള പേരില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
5: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം ജൂൺ 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബചാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
4: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
5: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവ വസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബചാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബചാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
4: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
5: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവ വസ്തുക്കളുടെ അളവ് കുറഞ്ഞു വരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്. അതിനാൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരണം, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
4: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി

0: എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
1: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബചാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചുകൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബചാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
0: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
1: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷഖീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ RS.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ

എസ്എച്ച്ജികൾ, എഫ്പിഒകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും, യന്ത്രവൽക്കരണ തോതു കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി 1 ജൂലൈ 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനിപ്പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-71-23-06-748, 04-77-22-66-084, 04-95-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. വാണിജ്യ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്ര പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പ്രഖ്യാപനം. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDFൽ ചർച്ച ചെയ്ത ശേഷമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബിശ്വനാഥ് സിൻഹയെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി KA തുളസി. രണ്ടു വർഷത്തിനിടെ 1000 വാണിജ്യ കപ്പലെത്തുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC ലൂസിയാന എന്ന കപ്പൽ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിയതിനെ തുടർന്നാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി നിർവഹിക്കും. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന്. തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

അറിയിപ്പുകൾ. ആദ്യം ഈ നിലയിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി, ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്. ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. വി കെ എൻ എഴുതിയ ലക്ഷ്യം, ഫുട്ബോൾ എന്നീ കഥകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ. കടനാട് വി കെ ഗോപി മൃദംഗം. ഇളഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം എന്ന കവിത, ആലാപനം സൌമ്യ സനാതനൻ, ഉദയഗീതം പ്രിയ സിസ്റ്റേഴ്സ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജോലാസ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 59-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി. ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027. ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 12:02 ശാസ്ത്രലോകം. സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ

2027 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാര, PMOS ആയുർവേദവും ഡോക്ടർ അനില എം സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:2 ഒരു വട്ടം കൂടി, 2:2 നാടകം, ഒരു ഗോവൻ ട്രിപ്പ് രണ്ടാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽ സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പുത്തൻ തലമുറ കീടനാശിനികൾ ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ, ദ്വാരം വെങ്കിടസ്വാമി നായിഡു അവതരിപ്പിച്ച വയലിൻ കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്.

സീതാ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ശരത്, മധുബാലകൃഷ്ണൻ, കാർത്തിക്, അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ശ്രീനിവാസ്. ഇനി യേശുദാസ് ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വയലാർ രാമവർമ്മയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ONV കുറുപ്പിന്റെ രചന, MV ശ്രീനിവാസന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പരസ്പരം.
1: നിറങ്ങൾ തന്ത്രത്തം മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ? നിറങ്ങൾ തന്ത്രത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം.

സമയം 6:20. സന്ധ്യാഗീതം. ചിത്രം തട്ടകം. രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പാടിയത് യേശുദാസ്.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭ.

0: ഇടയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നതെന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
1: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRLൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതാണ്.
0: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി KA തുളസി. നിയമസഭയിൽ വി മുരളീധരൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി.

0: നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്കണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 ഉയർന്ന് 76,991 നിഫ്റ്റി 198 നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി അനന്തപുരി എഫ് 101.9. സന്ധ്യാഗീതം തുടരുന്നു. ഈറ്റപ്പുലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: വിളക്കുകളും.
1: നീ കണ്ടത് എം ആർ ടി മൺസൂൺ പെരുമട ഓഫറിന്റെ സ്വപ്നമായിരിക്കും. എം ആർ ടി മെറ്റൽ മാറ്റിന്നോ ശ്രീ എം ആർ ടി മെറ്റൽസ് ഇന്നോ 2000 മുകളിൽ ഷോപ്പ് ചെയ്താൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൂപ്പൺ ഉപയോഗിച്ച് എം ആർ ടി ഹോം നീഡ്സ് ഷോപ്പ് ചെയ്യാം. ഈ ഓഫർ ജൂൺ 25 മുതൽ ജൂലൈ 15 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: പമ്പയിൽ ജാതനേ
1: ശരണയ്യപ്പ,
0: പന്തളദാസനേ
1: ശരണയ്യപ്പ.
0: സത്യമാം പൊന്നു പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ.

തച്ചിലയിടത്ത് ചുണ്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. സന്ധ്യാഗീതം ദിവസവും വൈകുന്നേരം 6:20 അനന്തപുരി FM-ൽ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിജയം എന്നത് മറ്റുള്ളവരുമായി മത്സരിച്ചോ അവരെക്കാൾ മുന്നിലെത്തിയോ നേടുന്നതല്ല, മറിച്ച് ഇന്നലെയേക്കാൾ മികച്ചവനായി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥ വിജയം. താരതമ്യമല്ല, പരിണാമമാണ് പ്രധാനം. കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളെക്കാൾ അല്പം കൂടി അറിവുള്ളവനായി, അല്പം കൂടി പക്വതയുള്ളവനായി നിങ്ങൾ മാറിയോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രൊഡക്റ്റീവ് അലയൻസസ് എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം അറിയായിരിക്കും എല്ലാവർക്കും. എന്നാലും ഈ പരിപാടിയുടെ അവസാനം ഉത്തരം പറയാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി കർഷകരുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ഉദ്ദേശിച്ച വിലയോ ലാഭമോ കിട്ടാതെ വലഞ്ഞാലോ? കൃഷിയെ തന്നെ വെറുത്തുപോകുന്ന കർഷകൻ ഇതൊന്നും വേണ്ട എന്ന് വെച്ചു പോകും. പക്ഷേ കർഷകനെയും വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മൂന്ന് കൂട്ടരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കർഷകന് വേണ്ടത്ര ലാഭവും കിട്ടും. അതിനുവേണ്ടി പ്രൊഡക്റ്റീവ് അലയൻസസ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരികയാണ് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്.
1: പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറയുന്നത് ലോകബാങ്കും അതുപോലെ തന്നെ ഭക്ഷ്യ കാർഷിക സംഘടനയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയാൻ കഴിയും. അവര് കഴിഞ്ഞ 15-20 വർഷത്തോളമായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡലാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. ഇനി എന്താണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് ചോദിച്ചാൽ അതിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്: ഒന്ന്, ചെറുകിട കർഷകര്; രണ്ട്, ഈ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ബയേഴ്സ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ്; മൂന്നാമതായിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരെയും, ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ ഈ അഗ്രി ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പബ്ലിക് സംവിധാനം എന്നുള്ള രീതിയിൽ കേരയാണ് ഇവിടത്തെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ ഒരു 150 പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് കേരളത്തിലുടനീളം 2025 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ കേര പദ്ധതി വഴി നടപ്പിലാക്കാനായിട്ട് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷിവകുപ്പിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇൻഡസ്ട്രീസ് വകുപ്പ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ചെറുകിട കർഷകരുടെ ഏകോപനമായിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് ടൈപ്പാകുന്ന അഗ്രി ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, അവർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ഒരു സംയോജനം ഈ ഒരു പദ്ധതിയിൽ വളരെയധികം ആവശ്യമാണ്. സോ കൃഷിവകുപ്പും ഇൻഡസ്ട്രീസ് വകുപ്പും കൂടെ ഏറ്റവും നന്നായിട്ട് സംയോജിച്ചു പോകുന്ന ഒരു പദ്ധതിയായിരിക്കും ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസസ്. ഈ പ്രൊഡക്റ്റീവ് അലയൻസസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അതുപോലെ തന്നെ വെല്ലുവിളികളും സാധ്യതകളും നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. കാര്യം കേരളത്തിൽ വെറും 25 ലക്ഷം ഹെക്ടറാണ് കാർഷിക ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. അതേസമയം മറ്റു വലിയ

സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പോലെയുള്ളിടത്ത് ഇതിന്റെ ഒരു 3 മടങ്ങെങ്കിലും അധികമാണ് നമുക്കുള്ളത്. എന്നിരുന്നാൽ പോലും വേൾഡ് ബാങ്കിന്റെ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള ഒരു പദ്ധതി ആദ്യമായിട്ട് കേരളത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ 150 പ്രൊഡക്റ്റീവ് അലയൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒറ്റയടിക്കല്ല ഉദ്ദേശിക്കുന്നത്, 3 ഘട്ടങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വടക്കൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉള്ള അപേക്ഷകൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ്. കേരയുടെ പ്രൊഡക്റ്റീവ് അലയൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടൽ ഉണ്ട്, PA.kera.kerala.gov.in എന്നതാണ് പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതിന് കുറച്ച് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് മിനിമം 200 ഷെയർ ഹോൾഡർ കർഷകരുണ്ടായിരിക്കണം. അവരെ 2 വർഷത്തിൽ കൂടുതൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായിരിക്കണം. അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിലവിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതില്ല. ഇവർക്ക് 5 ലക്ഷം രൂപയെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവരുടെ വാർഷിക ടേൺ ഓവർ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടുണ്ടാവണം. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ജില്ലകളിൽ ഉള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ അവസരം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ റീജിയണൽ ആണെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് അങ്ങനെ റീജിയണൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ലോകത്തെവിടെയുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും ഈ പദ്ധതിയിലെ ഭാഗമാകാൻ സാധിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എൻറ്റൈറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ 1% കമ്പനി ആകാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകാം, ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ആകാം, പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാകാം. പിന്നെ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. FPCകൾ നമ്മൾ 10 ലക്ഷം പറഞ്ഞപ്പോൾ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്നത് 10 കോടിക്ക് മുകളിലാണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കേരളത്തിലുള്ള ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ട് ഒരു ബാന്ധവം അല്ലെങ്കിൽ ഒരു ടൈപ്പിലേക്ക് വരാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ FPCകളെ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരും അവരുടെ ബിസിനസ് പ്രപ്പോസൽ, അവരുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്താണെന്നുള്ളതാണ് അവരുടെ ആപ്ലിക്കേഷനിൽ അവരത് പറയുന്നുണ്ട്. FPCകളും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും 2 കൂട്ടരും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് കേരയുടെ റോള് വരുന്നത്. കേര ചെയ്യുന്നത് ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബിസിനസ് പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുപൂരകമായിട്ടുള്ള, യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനെ അപേക്ഷകരിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നിലവിൽ നമ്മൾ ഒരു 10ഓ 12ഓ പ്രൊഡക്റ്റീവ് അലയൻസസ് നോർത്തേൺ റീജിയനിൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന്റെ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ്, ഈ FPC, അഗ്രി ബിസിനസ് പാർട്ട്ണർ, കേര എന്നീ 3 ആളുകളും കൂടെ ചേർന്ന് ഒപ്പിടുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ലെവൽ വരെ നമ്മൾക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറത്തുള്ള ഒരു മിർസ്റ്റിക്ക എന്നുള്ള ഒരു കമ്പനിയും അതുപോലെ തന്നെ എറണാകുളത്തുള്ള കക്കാവ് ബീൻ എന്നുള്ള കമ്പനിയും തമ്മിലാണ്. കൊക്കോ ബീൻസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊക്കോ കുരുവിന്റെ ഫെർമെന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റിനും വേണ്ടിയിട്ടാണ് ഈ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ വൺസ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് വന്നാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ 2 കൂട്ടരുടെയും FPCയുടെയും അഗ്രി ബിസിനസ് പാർട്ട്ണറുടെയും 2 കൂട്ടരുടെയും ബിസിനസ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബാങ്കില് ഒരു ലോൺ കിട്ടാൻ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിലേക്ക് അതിനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 കൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് നമ്മൾ തുല്യമായിട്ട് ആണ് സാധ്യതകൾ വയ്ക്കുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും 2 കൂട്ടരുടെയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പ്ലാനിന് പരമാവധി 2 കോടി രൂപ വരെ, അതായത് ആ പ്രോജക്റ്റിന്റെ 60% പരമാവധി 2 കോടി രൂപ വരെയാണ് നമ്മൾ കേര വഴി ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നത്. 3 ലക്ഷത്തിൽ പരം രൂപയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ 2 കോടി വരെ നമുക്ക് അതിനകത്ത് ഗ്രാന്റ് കിട്ടും. ഗ്രാന്റ് എന്നുള്ളത് 60%, അത് തിരിച്ചടയ്ക്കേണ്ട പണമല്ല. എന്നിരുന്നാൽ പോലും ഈ ഗ്രാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിച്ചമുള്ള 40% ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അതുപോലെ തന്നെ ഇവരുമായിട്ട് ചേരുന്ന അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ബിസിനസ് പ്ലാനിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രോസസ്സിംഗ് ആസ്പെക്ട്, ഇപ്പം ചെറിയ പാക്കിംഗ് ഗ്രേഡിംഗ് യൂണിറ്റ്സ് ഒക്കെ FPCകൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പുതിയ ടെക്നോളജി എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ടെക്നോളജി വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള മേഖലകൾ, ആ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഫണ്ട് അതിനകത്ത് വിനിയോഗിക്കാൻ കഴിയും.
അപ്പം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ പാർട്ണറിംഗ് ആയിട്ടുള്ള ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും അഗ്രി ബിസിനസ് പാർട്ണറും കൂടെയാണ്. രണ്ടു കൂട്ടരും കൂടി ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്പരം

പരസ്പരം അനുപൂരകമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കേരയുടെ സഹായത്തോടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ ആ രീതിയിൽ തയ്യാറായി വരുന്ന ഒരു ബിസിനസ് പ്ലാനിന് നമ്മൾ അപ്രൂവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർ പാനൽ ടീമുണ്ട്. അവരായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പിന്നീട് ബിസിനസ് പ്ലാനിലേക്ക് വരുമ്പോഴും എല്ലാം അസസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാന്റ് എഗ്രിമെന്റ് ചെയ്യും. ഗ്രാന്റ് എഗ്രിമെന്റ് കഴിഞ്ഞാൽ മൂന്ന് ട്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഈ 2 കോടി രൂപ നൽകുന്നത്. 40, 40, 20 എന്നുള്ള രീതിയിലാണ്. ഇപ്പം 2 കോടി രൂപയാണ് ഗ്രാന്റ് അനുവദിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 40% എന്ന് പറയുമ്പോൾ 80 ലക്ഷം രൂപയാണ്. ആ 80 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ചിട്ട് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്കും അതുപോലെ അഗ്രി ബിസിനസ് പാർട്ട്ണറിനും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് കിട്ടും. അത് അഡ്വാൻസ് ഫണ്ടായിട്ടാണ് കൊടുക്കുക. ആ 80 ലക്ഷം അല്ലെങ്കിൽ ആദ്യത്തെ 40% എമൗണ്ടിന്റെ 70% യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 40% അപേക്ഷിക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 20% ആ രീതിയിലാണ് നമ്മൾ ഫണ്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജസിനും മുന്നോട്ടുള്ള എക്സ്പോർട്ട് കംപ്ലയൻസിനും ഒക്കെയുള്ള സപ്പോർട്ട് കേര വഴി കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഒരുപക്ഷെ അവരുടെ HR ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട്സിലൊക്കെ കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് നമുക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ആ പദ്ധതി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്കേജ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർഷം കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഷോക്കേസ് ചെയ്യണം, എന്തെങ്കിലും എക്സ്പോകളിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഈ എക്സ്പോകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്ത് കൂടുതൽ നെറ്റ്വർക്കിംഗ് കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തിക സഹായം ഒരു 80% നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെയുള്ള നല്ല സക്സസ്ഫുൾ മോഡൽസ് ആയിട്ടുള്ള യൂണിറ്റുകൾ, ഈ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള പേരില്ല എന്നുണ്ടെങ്കിൽ പോലും പല FPCകളും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ വിജയ മാതൃകകൾ നമുക്ക് പോയി കാണുന്നതിനും നമ്മളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും അവിടെ നിന്നും ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മളുടെ സ്വന്തം യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള എക്സ്പോഷർ വിസിറ്റ് സപ്പോർട്ടും കേര ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നോർത്തേൺ കേരളത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒരു ജനുവരി വരെ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തതിൽ നിന്നും 72 ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളും അതുപോലെ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സുമാണ് ആപ്ലിക്കേഷൻ വച്ചിരിക്കുന്നത് പോർട്ടൽ വഴി. ഇതിൽ ഈ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിൽ ഏകദേശം ഒരു 15 പേര് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുണ്ട്, നമുക്ക് ചക്കയോ അല്ലെങ്കിൽ നാളികേരമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള FPCകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു പക്ഷേ നമുക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ പുറത്തു നിന്ന് തന്നെ കണ്ടെത്തി തരാൻ സാധിക്കും. നമ്മൾക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ ചിലരെ US നിന്നുള്ളവരുണ്ട്, അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ആണ് താല്പര്യം, അങ്ങനെയുള്ള ആളുകളുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് പ്രധാനമായിട്ടും സ്പൈസസിലാണ് താല്പര്യം. നമ്മളുടെ നാട്ടിൽ കാണുന്ന ജാതിക്ക, അതുപോലെ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്തരം വിളകൾക്ക് വളരെയധികം താല്പര്യം പുറത്തു നിന്നുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 10 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഫോർവേഡ് മാർക്കറ്റിംഗ് ലിങ്കേജസ് എല്ലാം വളരെ ക്ലിയർ കട്ടാണ്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതിലൂടെ നമ്മളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളിലെ ചെറുകിട കർഷകർക്ക് ഏതാണ്ട് 0.18 ഹെക്ടറോളം മാത്രം ലാൻഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ട കൃഷിഭൂമിയുള്ള നമ്മളുടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില പേശാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു ഉൽപ്പാദന സഖ്യം എന്നുള്ള പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര മാർക്കറ്റ് വരെ എത്തിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിലേക്ക് ടൈപ്പാക്കി തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വില പേശി തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രീമിയം പ്രൈസ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നീ പദ്ധതിയിലൂടെ കേര വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ റീജൻ കഴിഞ്ഞു, ഇനി സെൻട്രൽ ആൻഡ് സതേൺ റീജൻ ആണ്. ബാക്കിയുള്ള 9 ജില്ലകളുണ്ട്. ആ 9 ജില്ലകളിലെ കർഷകർക്ക് ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതിനനുസരിച്ച് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയോ അഗ്രി ബിസിനസ് പാർട്ട്ണറോ ആയിട്ട് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസിറ്റൈസേഷൻ ബോധവൽക്കരണ പരിപാടികളൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടന്നു വരുന്നു. അതിലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഭാഗഭാക്കാകാം. അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.

പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആന്റ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്. പ്രൊഡക്റ്റീവ് അലയൻസസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9037076600. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
2: കസ്തൂരി മഞ്ഞൾ നൂറ്റാണ്ടുകളായി പരമ്പരാഗത ആയുർവേദ സൗന്ദര്യ സംരക്ഷണത്തിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ കസ്തൂരി മഞ്ഞൾ അടിപൊളിയാണ്. ശരീരശുദ്ധി വർദ്ധിപ്പിക്കാനും ചർമ്മരോഗങ്ങളെ തടഞ്ഞു നിർത്താനും കസ്തൂരി മഞ്ഞളിന് കഴിയും. ചർമ്മരോഗങ്ങൾ മാറാനും ശരീരത്തിന് തിളക്കം ലഭിക്കാനും മുഖക്കുരു വന്നുപോയ കലകൾ മായ്ക്കാനും അനാവശ്യ രോമങ്ങളെ കൊഴിച്ചു കളയിക്കാനും ഇത് ഗുണം ചെയ്യും. വരണ്ട ചർമ്മത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്പം തൈരിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. നവജാത ശിശുക്കളെ കസ്തൂരി മഞ്ഞൾ തേച്ചു കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രോഗാണുക്കളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും സഹായിക്കുന്നു. തേനീച്ച, കടന്നൽ തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് നല്ലതാണ്.
3: രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്താണെന്ന് നോക്കാം.
4: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും.

0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഒന്നുകൂടി പറയട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനയാണ് ഇത്.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

മഞ്ചാടിക്കുരു എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രമേശ് നാരായൺ. ഇനി സുദീപ് കുമാറും സുജാതയും മോസ് ആൻഡ് കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: വിജയ് നായരമ്പലത്തിന്റെ വരികൾ, സച്ചിൻ കൈതാരത്തിന്റെ സംഗീതം, വിജേഷ് ഗോപാലും ചിത്രയും പാടിയത്. ചിത്രം അറബിപ്പൊന്ന്,

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം സർക്കാർ കോളനി. ഗാനരചന രാജീവ് ആലുങ്കൽ. സംഗീതം എം ജി ശ്രീകുമാർ. പാടിയത് മധു ബാലകൃഷ്ണൻ.

0: ചലച്ചിത്രഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനം ഇന്ന് ജനസംഖ്യാപരവും സാമ്പത്തികവുമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29-ന് സഭ വീണ്ടും ചേരും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായും മന്ത്രി അറിയിച്ചു. പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫീർ. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

എം ജി ശ്രീകുമാർ സംഗീതം നൽകിയ മറ്റൊരു ഗാനം. പാടിയത് യേശുദാസും സുജാതയും. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. ചിത്രം കുഞ്ഞളിയൻ.

ജോസേട്ടന്റെ ഹീറോ ഈ ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും ശ്വേതയും പാടിയ ഗാനം. വരികൾ രമേശ് മണിയത്ത്, സംഗീതം സാജൻ കീറാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495569321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495569321. ഹലോ പ്രിയ ഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം ആകാശഗംഗ. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ.

0: സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് വി കെ എൻ എഴുതിയ രണ്ട് കഥകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ. ആദ്യ കഥ, ലക്ഷ്യം.
3: അക്കൊല്ലം 10-ാം തരം പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വിജയം 63%. അതിൽ 60% മാർക്കുകളോടെ പാസ്സായി. ഏതു കോളേജിൽ വേണമെങ്കിലും ചേരാം. ഒരു പ്രിൻസിപ്പളും പോ എന്ന് പറയില്ല. വാരിയെടുത്ത് മുത്തി ഇന്റർമീഡിയറ്റിന് ചേർക്കും. പോയ നൂറ്റാണ്ടിൽ ഇന്റായിരുന്നു ഫാഷൻ. പിന്നീടാണ് പ്രീ ഡിഗ്രി വന്നത്. എന്നാൽ കലാലയത്തിൽ പ്രവേശിക്കാ എന്ന് പിതാവ് ഉപദേശിച്ചു. പക്ഷേ മടിയായിരുന്നു. 10 ക്ലാസ് പഠിച്ചുണ്ടാക്കുന്നതിലും 10 മടങ്ങ് പണിയാണ് 4 വർഷം BA വായിക്കുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നതിനാലാണ് പൈതൃകം വച്ചു നീട്ടിയ ഓഫർ തിരസ്കരിച്ചത്. വയ്യാവേലിക്ക് മുതിരാതിരുന്നത്. മനുഷ്യൻ വേലിമേൽ വീണാലും വേലി മനുഷ്യനേൽ വീണാലും പരിക്ക് മനുഷ്യനാണല്ലോ. എന്നാൽ പഠിക്കുക വേണ്ട, പോക്കറ്റ് മണിയും വേണ്ട എന്നായി പിതാവ്. അത് തുലവും കഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പീടികയിൽ കണക്കെഴുതാൻ നിന്നോ എന്ന് പറഞ്ഞു. പറ്റിയ ഇരിപ്പിടവും തന്നു. കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം പലവ്യഞ്ജനം പൊതിയാൻ വാങ്ങിയ പഴയ കടലാസു കൂമ്പാരത്തിൽ ഒരു തുടർക്കഥ വായിക്കാനിടയായത്. മധ്യത്തിൽ ഒരധ്യായമായിരുന്നു. കാമുകിയുടെ ചരിത്രത്തിൽ ശങ്ക.

0: ശ്രദ്ധാലുവായ ചക്കു എന്ന കമിതാവ് കുലടയുടെ മുടി ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിന് കഠോരയോങ്ങുന്നിടത്ത് വച്ചാണ് സർഗം അവസാനിച്ചത്. തുടരും എന്നുമുണ്ടായിരുന്നു. മനസ്സ് വേഭതു പൂണ്ടു. അവൻ അവളെ കുത്തിയോ കാമുകി മരിച്ചോ? കൺഫ്യൂഷനായി. കണക്കെഴുതുന്നത് മാറ്റിവെച്ച് കടലാസിന്റെ കൂമ്പാരം പരതി. അടുത്ത ലക്കം കിട്ടി. ദൈവങ്ങൾക്ക് പുഷ്പം, കാമുകി മരിച്ചിട്ടില്ല. നീലിമയിൽ നിന്ന് ഒരു കൈയിറങ്ങി വന്ന് കാമുകന്റെ കൈയിലെ കഠാര തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നു. അതോടെ കഥയോട് കമ്പമായി. ഒറിജിനൽ സാധനങ്ങൾ എഴുതാൻ ഉത്തേജനമായി. മറ്റവൻ എഴുതുന്ന പന്നാസ് വായിക്കുന്നതിനു പകരം സ്വന്തമായി നയിച്ചുണ്ടാക്കി എഴുതി. ആയത് വായിക്കാനായി വായു. ഒരു പേജ് കണക്കെഴുത്തും ഒരു ചെറുകഥയുമായി ദിവസങ്ങൾ അസ്തമിച്ചു. തുടരനിലേക്ക് പ്രവേശിക്കുന്നത് വരട്ടെ, ചെറുകഥ അച്ചടിച്ചു വരട്ടെ. ഇരുന്നിട്ടാവാം കാലു നീട്ടുന്നത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നാദി സൂക്തങ്ങൾ മനസ്സുപദേശിച്ചു. എഴുതിയ കഥകളെല്ലാം പല പത്രമാപ്പീസുകളിലും തിരിച്ചുവന്നു. എഴുത്തു മിക്കവാറും നിന്നു എന്ന ഘട്ടത്തിലാണ് തിരസ്കരണത്തിന്റെ ദീർഘമായ ശൃംഖലയിൽ ഒരു കൊളുത്തുമാതിരി ഒരു കഥ അച്ചടിച്ചു വന്നത്. പകർപ്പവകാശം പ്രസാധകന്, പ്രതിഫലം 7 രൂപ. പ്രോത്സാഹനമായി. കണക്കെഴുത്തുപോലും കഥാരൂപത്തിലായി. തിരസ്കരണത്തിന്റെ ശതമാനം തലകുത്തി വീണ് എഴുന്നേൽക്കാനാവാതെ കിടന്നു. സൃഷ്ടിക്ക് 100% അംഗീകാരം. കണക്കെഴുത്തുപേക്ഷിച്ച് പിതൃക്കളെ തള്ളിപ്പറഞ്ഞ് അടുത്ത പട്ടണത്തിലേക്ക് നീങ്ങി. മുറിയെടുത്ത് തുടരനിൽ കൈവച്ചു. വെച്ചടി വെച്ചടി നോവലായിരുന്നു. 5 പത്രമാസികകളിൽ ഒരേ സമയം തുടരന്മാർ വന്ന ഒരു കാലമുണ്ടായിരുന്നു. മൊത്തം സാധനത്തിനും പേര് എന്റെ സംതൃപ്തിയുടെ വസന്തം. ഇവനെ അനുകരിച്ചാണ് അമേരിക്കൻ വർക്കിയായ ജോൺ സ്റ്റൈൻബെക്ക് ഞങ്ങളുടെ അസംതൃപ്തിയുടെ ശിശിരം എന്ന് തന്റെ ഒരു ഗ്രന്ഥത്തെ നാമകരണം ചെയ്തത്, ദ വിന്റർ ഓഫ് അവർ ഡിസ്കണ്ടന്റ്. കഥകൾ ധാരാളമായി പുറത്തു വന്നപ്പോൾ പുസ്തകശാലക്കാർ പിടികൂടി. 20, 25, 30% റോയൽറ്റി. കൊല്ലത്തിൽ 6 മാസത്തിൽ 3 മാസത്തിലൊരിക്കൽ കണക്ക് തീർക്കും. അഡ്വാൻസ് എന്ത് വേണം? ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരു കെണി. റോയൽറ്റി അടിസ്ഥാനത്തിലാവുമ്പോൾ മുഴുവൻ സമയവും കണക്ക് വയ്ക്കാൻ വേണ്ടി വരുമെന്ന് വന്നു. എഴുത്തു നടക്കില്ല, മൊത്തക്കച്ചവടമായാലോ? അഭികാമ്യമെന്നാർ പുസ്തകശാലക്കാർ. 2000, 3000, 5000 കഥാസമാഹാരങ്ങളും നോവൽ ബുക്കുകളും തീരെഴുതി രൗദ്രഭീമമായ ഒരു തുക മറ്റുപേരുടെ നിക്ഷേപങ്ങളെ മുടക്കി ബാങ്കിൽ വിലങ്ങനെ കിടന്നു. വളരെ കാലത്തേക്ക് തുടർച്ചയായി നടുനിവർത്താമെന്നായി. പണത്തിനു പണം, പേരിനു പേര്, വിവാഹാലോചനയ്ക്ക് യുവതികൾ, നിവസിക്കാൻ ബംഗ്ലാവ്, തൊഴുത്തു നിറയെ പശുക്കൾ. എന്നിട്ടും വിചാരിച്ച പോലെ നടന്നില്ല. സാമാന്യം ധൂർത്തനായി ജീവിച്ചതിനാലും ഇടയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനാലും ധനം ക്ഷണത്തിൽ ക്ഷയിച്ചുവന്നു. പിന്നീടത് തീരെ ഇല്ലാതായി. ബംഗ്ലാവും പശുക്കളും വിറ്റുപോയി. ആ സംഖ്യയും തീർന്നു. വീണ്ടും നോവൽ എഴുതാതെ ഗതിയില്ല എന്നായി. എഴുതാൻ ആശയങ്ങളും പ്ലോട്ടുകളും മനസ്സിൽ ധാരാളമുണ്ട്. നല്ല വിലയും കിട്ടും. പക്ഷെ മടി, ആലസ്യം, ലെതാർജി. അനന്തമായ പുറങ്ങൾ നഗ്നമായ കൈകൊണ്ടെഴുതി നക്കലുണ്ടാക്കണം. പിന്നീടത് പകർത്തണം. ക്രമേണ ചത്തുപോകും. അപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിലും കാലക്രമേണ അതുതന്നെ സംഭവിക്കുമെന്നും തമ്മിൽ ഭേദം എഴുതി മരിക്കുകയാണെന്നും യുക്തി ഉപദേശിച്ചു. എന്നാൽ എഴുതി മരിക്ക തന്നെ. ഇന്ന് വിശ്രമിച്ച് നാളെ തുടങ്ങുക തന്നെ. ഒരു നോവലിനുള്ള ചിന്തകൾ മനസ്സിൽ ചിന്തേറിട്ട് മയപ്പെടുത്തുമ്പോൾ ചലച്ചിത്രഗാനവുമായി നിരത്തിലൂടെ ഒരു വാൻ പോകുന്നത് കണ്ടു. വിശേഷം തിരക്കിയപ്പോൾ സംസ്ഥാനത്തെ ഭാഗ്യക്കുറിയുടെ ഷീട്ട് വിൽക്കുന്ന വാഹനമാണ്. എന്നിട്ടാണ് വാഹനം മടങ്ങുമ്പോൾ 1 ലക്ഷം രൂപ സമ്മാനം കിട്ടുന്ന കുറിയുടെ ഒരു നറുക്കെടുത്തു. നറുക്കെടുപ്പിന്നാൾ ആശിച്ച ലക്ഷം കിട്ടി. എഴുത്തു നിർത്തി. ഈ പണി നേരത്തെ ആവാമായിരുന്നു. എഴുതി എഴുതി കൈകേടുവരുത്തേണ്ടിയിരുന്നില്ല. ധനം തുകയായി ബാങ്കിലിട്ടു. 8.5% പലിശ. പലിശ കൊണ്ടുതന്നെ ജീവിക്കാം. ഒന്നൊഴിച്ച് എല്ലാ പ്രശ്നവും ഈ ലക്ഷം തീർത്തു തന്നു. ലക്ഷം തന്നെയായിരുന്നു ആ പ്രശ്നം. വിൽപത്രത്തിൽ ഇവനെ ആർക്ക് നീക്കിവയ്ക്കും? അതാ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി അദ്ദേഹം വരുന്നു.
1: അടുത്ത കഥ, ഫുട്ബോൾ.
0: 25 മൈൽ ദൂരെ നിന്നാണ് ഫുട്ബോളിന്റെ മക്കളായ റാവുത്തരും കൂട്ടുകാരും വന്നത്. ഉദ്ദേശം ഞങ്ങളുടെ ടീമിന് 1-2 പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതായിരുന്നു. വെല്ലുവിളി.

റാവൂത്തരുടെ അറ്റത്ത് നിന്നുമാണ് വന്നത്. ജില്ലയിലുള്ള എല്ലാ ഫുട്ബോൾ ടീമുകളെയും ഒന്നിനുശേഷം മറ്റൊന്നായി തോൽപ്പിച്ച് ചാമ്പ്യൻ പീഠം കയറുക എന്നതായിരുന്നു കുറച്ചു മാസങ്ങളായി റാവൂത്തരുടെ സ്വപ്നം. പന്തുകളി വൃത്തങ്ങളിൽ റാവൂത്തരെക്കുറിച്ചുള്ള കഥകൾ ഒന്നിലധികമാണ്. പ്രേമനൈരാശ്യം വഴി ആത്മഹത്യയോളം എത്തിയ മനസ്സിനെ അവിടെ നിന്നും പിൻവലിപ്പിക്കാനാണ് ഫുൾ ടൈം പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു മൊഴിയുണ്ട്. മോൻ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുക്കണം എന്ന് ബാപ്പയ്ക്ക് ഒരു കണ്ണുണ്ടായിരുന്നത്രേ. മോൻ സഹകരിച്ചില്ല. പണി പലതു നോക്കിയിട്ടും മോൻ 9 ക്ലാസ്സിൽ കിടന്ന് പന്തിന്റെ പിന്നാലെ പമ്പരം ചുറ്റുകയാണ് ചെയ്തത്. പന്തായി പോട്ടെ എന്ന് ബാപ്പ ശപിച്ചു അത്രേ. ശാപമോചനത്തെപ്പറ്റി റാവൂത്തർ പുരാണം മൂകമാണ്. 3 വർഷം മുമ്പ് ശപിച്ചെന്നു മുതൽ മോൻ പന്തിന്റെ പുറകെ തന്നെയാണ്. ശമ്പളം കൊടുത്താണ് സുന്ദരൻ ടീമിനെ പുലർത്തുന്നത്. ക്യാപ്റ്റൻ താൻ തന്നെ. വെല്ലുവിളിക്കാൻ ടീമുകളെ കിട്ടാത്ത അവസരത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും കൂലി കാളയെടുത്ത് റൈവൽ ടീമുണ്ടാക്കി അവരോട് ഏറ്റ് ജയിക്കുകയാണത്രേ പതിവ്. കൂടുതൽ പണം ചെലവുള്ള ഒരേർപ്പാട്. കളിക്കാനും പണം, കരാറനുസരിച്ച് തോൽക്കാനും പണം. ഉഗ്രനെ വെട്ടിച്ച് അക്കാലം അത്രയും ഞങ്ങൾ കഴിയുകയായിരുന്നു. പൊതുവെ നല്ല കളിക്കാർ എന്ന് ഞങ്ങൾക്കിടയിലുള്ള ധാരണ ഞങ്ങളെപ്പറ്റി റാവൂത്തർക്കും ഉണ്ടായിരുന്ന മാതിരിയായിരുന്നു. വന്നാൽ ഒരു കാൽ നോക്കാം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ വിളി വന്നു. തപാൽ വഴിക്കാണ് വന്നത്. ഇന്ന തീയതി 5 മണിക്കാണ് റാവൂത്തർ ടീം ഫുട്ബോൾ മത്സരത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? കളിച്ച് കളിച്ച് ബാപ്പയെ തൊട്ടാണ് കളിച്ചിരിക്കുന്നത്. ധൈര്യമില്ലെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞില്ല. 4 മണിയുടെ പാസഞ്ചറിനാണ് ടോർപിഡോസ് യുദ്ധഭൂമിക്ക് പുറത്ത് തീവണ്ടി സ്റ്റേഷനിൽ തിര നോക്കാതെ പ്രവേശിക്കുന്നത്. പന്തുമായി താതാത്മ്യം പൂകിയ പോലിരുന്നു റാവൂത്തരുടെ വെളുത്തുതടിച്ച കുറിയാകാരം. അതിവേഗത്തിൽ അദ്ദേഹം ഓടുകയാണെങ്കിൽ പന്തെന്ന് തന്നെ തോന്നും. മത്സരത്തിന്റെ വേഷത്തിലാണ് എല്ലാവരും. വെള്ളമുറിയൻ കാലുറയും ചുകന്ന ബനിയനും. ഒരാൾ മാത്രം വേറിട്ടു നിന്നു, പൊക്കം കൂടിയ ഒരു കോമളൻ. അദ്ദേഹം സൂട്ടിലാണ്, ടോർപിഡോസിന്റെ മാനേജരാണെന്ന് തോന്നിച്ചു. മറ്റൊരു ശമ്പളക്കാരൻ. കുശലത്തിനും കൂൾ ഡ്രിങ്ക്സിനും ശേഷം ഒരു ചെറിയ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടി സംഘം പോർക്കളത്തിലെത്തി. വഴിനീളെ റാവൂത്തർ മാനേജറുമായി ധൃതിയിൽ രഹസ്യസംഭാഷണമായിരുന്നു. ഒരു പുല്ലും വരാനില്ലെന്ന മാതിരി മാനേജർ കൈമുദ്രകൾ കാണിക്കുന്നുണ്ട്. എത്ര ഗോളിൽ ഒതുങ്ങും കളി എന്നായിരുന്നു ഞങ്ങളുടെ പേടി. വമ്പിച്ച ഒരു ജനാവലി ഗ്രൗണ്ടിനു ചുറ്റും കൂട്ടം കൂടി നിന്ന് കണ്ടവർക്കൊക്കെ ജയ് വിളിച്ചുകൊണ്ടിരുന്നു. കളി തുടങ്ങി. കേവലം പന്തു നിയന്ത്രണത്തിനും കുറിക്കുകൊള്ളുന്ന ഷോട്ടിനും മിന്നൽ പാസിംഗിനും പേർകേട്ട് പത്മവിഭീഷണ ബിരുദം 3ാം ക്ലാസ് വാങ്ങി ഇരു ടീമുകളും പന്തുമായി പരസ്പരം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ 17ാം മിനിറ്റിൽ ഗോൾ റാവൂത്തരുടെ ടീമിനെതിരായി തിരിഞ്ഞ് ഒരു പെനാൽറ്റി ക്ലിക്ക് പ്ലോ എന്ന് അവരുടെ ഗോളിൽ മുളഞ്ഞു. ജനം കൂവി. അടികൊണ്ട മാതിരി റാവൂത്തരുടെ മുഖം ചുളുങ്ങി. അയാൾ നേരെ നോക്കിയത് ഗ്രൗണ്ടിന്റെ വക്കിൽ തൂങ്ങി നിന്നിരുന്ന മാനേജരുടെ മുഖത്തേക്കായിരുന്നു. മാനേജർ എന്തോ ആംഗ്യം കാണിച്ചു. റാവൂത്തർ തലകുലുക്കി. സംഭവം എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വീണ്ടും 29ാം മിനിറ്റിൽ പന്ത് ഇടത്തുപോയി വലതുമാറി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് മുകളിൽ പാറി മുന്നോട്ടാഞ്ഞ് റാവൂത്തറുടെ ഗോൾ വലയത്തിൽ കുറ്റിക്ക് തട്ടി പുറകോട്ട് തെറിച്ച് ഞങ്ങളുടെ ടീമിലെ ഒരു നിരപരാധിയുടെ തലയിൽ തട്ടി തിരിച്ചുപോയി ഗോളിൽ വീണു. ജനം നീട്ടിക്കൂവി. സ്കോർ 2-0. ഹാഫ് ടൈം വിസിൽ വിളിച്ചപ്പോൾ റാവൂത്തർ നേരെ ഓടിയത് മാനേജറുടെ അടുത്തേക്കാണ്. ഞാൻ പിന്നാലെ ഓടി, ഒന്നുമറിയാത്തവനെ പോലെ. തെല്ല് ദൂരത്തുനിന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ ഇങ്ങനെ വചനങ്ങൾ നടക്കുന്നത് കേട്ടു. റാവൂത്തർ, എതുക്കടാ നാം ഇങ്ങേ വന്നോ? എല്ലാം മുടിഞ്ഞതില്ല. മാനേജർ, വരുത്തപ്പെടാതിക, എല്ലാം ശരിയായിടും. ഇതിരിക്കേ നമ്മ കയ്യിലേ. മാനേജർ കാലുറയുടെ കീശയിൽ നിന്നും ഒരു ചെറിയ കുപ്പിയെടുത്ത് പൊക്കിക്കാണിച്ചു. 6 ഔൺസിന്റെ ഒരു മരുന്നുകുപ്പി. എന്തോ ദ്രാവകം നിറച്ചിരിക്കുന്നു. അയാൾ കുപ്പി തുറന്നു പിടിച്ച് ഗ്രൗണ്ടിൽ കയറി ഗോൾ പോസ്റ്റ് മുതൽ ഗോൾ പോസ്റ്റ് വരെ വളഞ്ഞും പുളഞ്ഞും ഓടി. പൊട്ടം കളിച്ച് പിന്നാലെ ഞാനും. കുപ്പിയിലെ വെള്ളം അയാൾ ഗ്രൗണ്ടിൽ തളിക്കുന്നു. ശക്തിയായ എന്തോ മന്ത്രവും ഉരുവിടുന്നുണ്ട്. വലിയൊരു ഡോസ് ഞങ്ങളുടെ ഗോൾമുഖത്ത് വീഴ്ത്തിയ ശേഷം തിരിച്ചോടി റാവൂത്തറുടെ അടുത്തേക്ക് പോയി അയാൾ പറഞ്ഞു, മുടിച്ചിട്ടേ. സത്യമാ? റാവൂത്തർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എന്നാണേ, ഭയപ്പെടാമേ പോങ്കേ. നാരങ്ങാവെള്ളത്തിനു ശേഷം കളി തുടരുന്നു.

0: അപ്പോൾ റാവുത്തരുടെ ഉപായം തല്ലല്ല, തടവായിരുന്നു. മാനേജരുടെ മന്ത്രം ഫലിച്ചോട്ടെ എന്ന ഭാവമായിരുന്നു. വെറുതെ ഓടി കാറ്റ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് 47-ാം മിനിറ്റിൽ ഞങ്ങളുടെ ഔട്ട്സൈഡ് ലിഫ്റ്റിന് ഇൻസൈഡ് റൈറ്റിൽ നിന്നും ഒരു നീളൻ പാസ് കിട്ടി. അവനത് തോണ്ടി ഒരേറ് റാവുത്തരുടെ ഗോളിയുടെ തലയ്ക്കു മുകളിലൂടെ പന്ത് ഒഴുകിപ്പോയി. ജനം ദീർഘനേരം കൂവി. റാവുത്തർ കുറുകെ കുതിച്ച് മാനേജരുടെ അടുത്തെത്തി. എന്നിട്ട് വിലപിച്ചു, ഏതുക്കടാ ഇന്ത പശങ്കക്കിട്ടെ പന്താടറുതുക്ക് നീ ശൊന്നേങ്കിട്ടെ എല്ലാം തുളച്ചെ. ഇത് താൻ ലാസ്റ്റ് ഗോളണ്ണേ, ഇനിമേൽ എല്ലാം അന്ത കാലി പശങ്കൾക്ക് താൻ. മാനേജർ ധൃതിയിൽ കുശുകുശുത്തു. ഉൻ മന്ത്രം ഫലിക്കുമോണ്ണേ, പിന്നെ എന്നാ ഇന്ത നാൾ വരെയും ഫലിച്ചിട്ടില്ലയോണ്ണേ. റാവുത്തർ വിവശനായി തിരിഞ്ഞോടി സെന്ററിൽ വന്ന് പന്ത് തട്ടി. നിമിഷങ്ങൾക്കകം സാധനം അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഏരിയയിൽ കിടന്ന് കളിക്കുകയായി. പന്ത് സ്വയം കളിക്കുകയാണെന്നും കളിക്കാർ കാണികളാണെന്നും തോന്നി. 59-ാം നിമിഷം. ചടങ്ങില്ലാതെ മുന്നറിയിപ്പില്ലാതെ ഓർക്കാപ്പുറത്ത് ഞങ്ങളുടെ സെന്റർ ഫോർവേഡ് അദ്ദേഹത്തിന്റെ ഒരു കുത്താണ്. വെടിയുണ്ട പോലെ പന്ത് ടോർപിഡോ ഗോളിയെ ഉരസി കൂടുപോകി. ജനം കൂവലായി മാറി. ഡേയ് ഒരു നിലവിളിയായിരുന്നു. പോർക്കാളയെപ്പോലെ മുഖം കുനിച്ച് റാവുത്തർ മാനേജരുടെ നേർക്ക് ചീറിയെടുക്കുന്നതാണ് കണ്ടത്. മാനേജർ ഓടിത്തുടങ്ങിയിരുന്നു. അടുത്ത നിമിഷം കാണികളും കളിക്കാരും തങ്ങൾ വരച്ച ചിത്രങ്ങൾ പോലെ വീർപ്പടക്കി നിൽക്കെ റെയിൽ താണ്ടി പാടം കടന്ന് ഭാരതപ്പുഴയുടെ മണലിലൂടെ രണ്ട് മനുഷ്യപ്പന്തുകൾ പമ്പരം ചുറ്റി ഓടുകയായിരുന്നു.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥകൾ, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: മൊഴിയാമൊരു കഥ ബുധനാഴ്ചകളിൽ രാത്രി 9 മണിക്ക്.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 9495964321 നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 9495964321 ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. ചലച്ചിത്രഗാനങ്ങളിനി ഗിരീഷ് പുതഞ്ചേരി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒളിമ്പ്യൻ അന്തോണിയാദം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ഔസേപ്പച്ചൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഇതും. ചിത്രം ലേലം.

0: സംഗീതസുധ.
1: ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയദ എന്നാരംഭിക്കുന്ന ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച കൃതി ആദിതാളം.

0: ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം.
1: സംഗീതസുധ ഇനി നാളെ രാത്രി 9:30.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്നാദ്യം തീർത്ഥയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനം. രചന പി. ഭാസ്കരൻ. സംഗീതം എ. ടി. ഉമ്മർ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. നിശാസുരഭി ഇനി നാളെ രാത്രി 10:30.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: സമയം 11 മണി. സുഭാഷിതം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്.
1: സാമവേദത്തിലെ 152-ാമത്തെ മന്ത്രമാണിത്. അഹം ഇദ്ധി പിദുഷ്പരിഹി മേധാമൃതസ്യ ജഗ്രഹ അഹം സൂയ ഇവാജനി. അന്വയവും സാരവും അഹം ഇദ്ധി പിദുഹു ഋതസ്യ മേധാംപരിജഗ്രഹ അഹം സൂര്യ ഇവ അജനി. ഞാൻ നിശ്ചയമായും ജ്ഞാനദാതാവായ പരമാത്മാവിൽ നിന്നും വേദജ്ഞാനത്തിൻ്റെ ബുദ്ധിയെ ഗ്രഹിക്കുന്നു. ഈ വേദജ്ഞാനം നേടിയിട്ട് ഞാൻ സൂര്യനെപ്പോലെ ആയിത്തീരും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ അറിവിനു തുല്യം പവിത്രമായി മറ്റൊന്നില്ല. അറിവ് സ്വയം പവിത്രമാണെന്ന് മാത്രമല്ല, അത് സകലരെയും പവിത്രമാക്കുന്നതിലും സമർത്ഥമാണ്. തമേവ വിദിത്വ അതിമൃത്യുമേതി നന്യ പന്ധ വിദ്യതേ അഹനായ. യജുർവേദത്തിലുള്ളതാണ്. പരമാത്മാവിന്റെ അറിവ് കൂടാതെ മൃത്യുവിനെ കടക്കുന്നതിന് സാധ്യമല്ല. മോക്ഷപ്രാപ്തിക്ക് അറിവ് നേടുകയല്ലാതെ വേറെ വഴിയില്ല. ഈശ്വരൻ സൃഷ്ടിയുടെ ആദിയിൽ വേദജ്ഞാനം മാനവർക്ക് നൽകി. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഈ മഹാജ്ഞാനത്തെ ഞാൻ ആദ്യം വിവസ്വാന് പറഞ്ഞുകൊടുത്തു, വിവസ്വാൻ അത് മനുവിന് പറഞ്ഞുകൊടുത്തു, മനുവാകട്ടെ ഇക്ഷ്വാകുവിന് പറഞ്ഞുകൊടുത്തു എന്നു ഗീതയിൽ പറയുന്നു. ഈ അറിവ് വേദജ്ഞാനമാണ്. വേദജ്ഞാനം സമുദ്ര സദൃശമാണ്. ആ അറിവിന് ആദിയും അന്തവുമില്ല. ഈശ്വരഭക്തരുടെ കർത്തവ്യം ഈ വേദജ്ഞാനത്തെ കരസ്ഥമാക്കുകയാണ്. അതിനായി അവൻ വേദസമുദ്രത്തിന്റെ അഗാധതയിൽ മുങ്ങിത്തപ്പുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ജ്ഞാനരത്നം പുറത്തെടുക്കുന്നു. അഥർവവേദത്തിൽ ഇതേ ധ്വനി കേൾക്കുന്നു. ദുഃഖേ സായം, ദുഃഖേ പ്രാതർ, ദുഃഖേ മധ്യം ദിനം പരി. ഞാൻ രാവിലെ വേദധേനുവിനെ കറക്കുന്നു. മധ്യാഹ്നത്തിലും സായംകാലത്തും വേദം കറന്നെടുക്കുന്നു. എപ്പോഴും ഞാൻ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നു സാരം. ഈ അറിവ് നേടി ഞാൻ സൂര്യന് സദൃശനാകുന്നു. സൂര്യസമാനം ഞാൻ പ്രകാശിക്കുന്നു. സൂര്യതുല്യം ഓജസ്സിയും തേജസ്സിയുമാവുന്നു. സൂര്യനു തുല്യം പ്രകാശിക്കുന്നതിന് നാം സൂര്യന്റെ ഗുണങ്ങളെ സ്വായത്തമാക്കണം.

0: സൂര്യന്റെ ഗുണങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, സൂര്യൻ വളരെ ദൂരെ ഉയരത്തിലാണ്. നമ്മുടെ ലക്ഷ്യവും ഏറെ ഉയരത്തിലാണ്. തിന്നും കുടിച്ചും മതിച്ചും മരിച്ചു പോവുക നമ്മുടെ ലക്ഷ്യമേ അല്ല. രണ്ട്, സൂര്യൻ നിശ്ചിത സമയത്ത് ഉദിക്കുന്നു, നിശ്ചിത സമയത്ത് അസ്തമിക്കുന്നു. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതചര്യയെ നിയന്ത്രിതമാക്കണം. ഓരോന്നും അതാതിൻ്റെ സമയത്ത് ചെയ്യുക. സമയപാലനത്തിൽ വിശേഷ ശ്രദ്ധയുണ്ടാകണം. മൂന്ന്, ഉദയത്തിൽ സൂര്യൻ ചുവന്നിരിക്കുന്നു, അസ്തമയത്തിലും സൂര്യന് ചുവപ്പ് തന്നെ. സമ്പത്തിയിലും വിപത്തിയിലും ഒരേ ഭാവം. സമത്വം യോഗ ഉച്ചതേ. എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും സമത്വത്തെ ദർശിക്കുക. ജീവിതത്തിൽ സമ്പത്തിലും വിപത്തിയിലും സമഭാവം കൈക്കൊള്ളുക. നാല്, സൂര്യൻ ദോഷം ഗ്രഹിക്കാതെ ഗുണം മാത്രം സ്വീകരിക്കുന്നു, എന്നിട്ട് ആ ഗുണത്തെ അന്യർക്ക് പ്രദാനം ചെയ്യുന്നു. സമുദ്രത്തിലെ ജലം സ്വീകരിക്കുന്നു, ഉപ്പിനെ സ്വീകരിക്കുന്നില്ല. അതുപോലെ നമ്മളും ഗുണത്തെ മാത്രം സ്വീകരിക്കുക, ദോഷത്തെ ത്യജിക്കുക. അഞ്ച്, സൂര്യൻ നിരന്തരം ഗതി നേടുന്നു, അതുപോലെ നിരന്തരം മുന്നോട്ടു പോവുക, ഉന്നതി നേടുക. ഉദ്യാനം ദേ പുരുഷ ന അവയാനം എന്ന അഥർവവേദം. ഹേ പുരുഷ, ഉത്തരോത്തരം ഉന്നതി നേടുക. ഒരിക്കലും താഴേക്ക് വീഴരുത്, ഉയരത്തിലേക്ക്, ഉയരത്തിലേക്ക്. അതിനാവട്ടെ നമ്മുടെ കർമ്മപദ്ധതി. ഉദ്ധരേത് ആത്മനാത്മാനം, നാത്മാനം അവസാദയേത് എന്നു ഗീതയിലും പറഞ്ഞിരിക്കുന്നു. സ്വയം ആത്മശക്തിയെ ഉണർത്തുക. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മശക്തി താഴേക്ക് പോയി അധപ്പതിക്കാതെ നോക്കുകയും വേണം.
1: കവനമന്ദിരം പങ്കജാശൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി ഇറില്ലേ.

മുറിച്ചപ്പോ

Mm-hmm.

गई पहचान।

नजर है तू मुस्कुराती हूँ।

करता हूँ आशिक मेरा नाम है, ऐश करना मेरा।